ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ലക്ഷ്മി ഹയവദന രത്നമാലാ സ്തോത്രം, ബോംബെ സഹോദരിമാർ പാടിയത്. 6:35 ഐ വിഷൻ ഹൈ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൽ, സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം, പ്രതിരോധിക്കണം പ്ലാസ്റ്റിക്കിനെ. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ കാവിൽ രാജ് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി. വയലോപ്പള്ളി ശ്രീധര മേനോന്റെ 1001 രാവുകൾ, ചൊല്ലുന്നത് വിദ്യാർത്ഥി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ, ആരോഗ്യ ജീവിതം, അലർജി കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സാരീതിയും, ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പാവക്കൂത്ത്, കെ വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, മൈഗ്രെയിനും ഹോമിയോപ്പതി ചികിത്സയും, ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 48-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം, ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ഫുട്ബോൾ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ICC വിമൻസ് 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഹെഡിംഗ്ലിയിലെ ലീഡ്സിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന കളിയുടെ ദൃക്സാക്ഷി വിവരണം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം, ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോട് കൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ

0: വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
2: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
1: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ലക്ഷ്മി ഹയവദന രത്നമാലാ സ്തോത്രം. ബോംബെ സഹോദരിമാർ പാടിയത്.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. ലെബനൻ വിഷയത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഭിന്നത രൂക്ഷം. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നും ഹിസ്ബുല്ലയ്ക്കെതിരായ ആക്രമണം നിർത്തണമെന്നുമുള്ള ഇറാൻ US കരാറിലെ വ്യവസ്ഥയാണ് പ്രശ്നം. ജില്ലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി OJ ജനീഷിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ഹോട്ടലുകൾ, കാറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ ഭക്ഷണ വിതരണശാലകളിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി ശുചിത്വ സന്ദേശങ്ങൾ വിതരണം ചെയ്യാൻ യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി യാത്ര ആരംഭിച്ച ആദ്യ ദിവസം ജില്ലയിലെ വിവിധ ഡിപ്പോകളിലായി സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 28,407 സ്ത്രീകൾ. ജില്ലയിൽ 100 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. കോംപ്ലിമെന്ററി ഭക്ഷണമില്ലാതെ കുറഞ്ഞ നിരക്കിലുള്ള ടിക്കറ്റും ഇനി എയർ ഇന്ത്യയുടെ ആഭ്യന്തര സർവീസുകളിൽ ലഭ്യമാകും. എക്കണോമി ക്ലാസ്സിൽ ഇനി മുതൽ ബേസിക് ഫെയർ എന്ന ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിൽ ഭക്ഷണമുണ്ടാകില്ല. ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയിലെ നെല്ല്, ചോളം എന്നിവയുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടന മുന്നറിയിപ്പ് നൽകി. യുദ്ധം അവസാനിക്കുന്നതോടെ ഖത്തറുമായി വൈദ്യുതി പങ്കിടുമെന്ന് ഇറാൻ അറിയിച്ചു. വൈദ്യുതി ഗ്രിഡ് ഖത്തറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിശദ പഠനം പൂർത്തിയായെന്നും പ്രാഥമിക നടപടികൾ പുരോഗമിക്കുന്നതായും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 52nd G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ചൊവ്വാഴ്ച ഫ്രാൻസിലെത്തി. തുടർച്ചയായ 8th തവണയാണ് ഇന്ത്യയ്ക്ക് ലോകത്തെ 7 പ്രധാന വികസിത രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടിയിലേക്ക് ക്ഷണം കിട്ടുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വായും ഏഷ്യൻ ശക്തികളായ സൌദി അറേബ്യയും തമ്മിൽ ഇന്നലെ പുലർച്ചെ നടന്ന മത്സരം സമനിലയിൽ അവസാനിച്ചു. ലോകത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച 100 കായിക താരങ്ങളിൽ ഒരാളായി ഇന്ത്യൻ ക്രിക്കറ്റർ സ്മൃതി മന്ധാന. ടൈം മാസിക പുറത്തുവിട്ട 100 പേരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക കായിക താരവും സ്മൃതിയാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
11: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
11: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
0: അറിയിപ്പ്: ശുചിത്വം പാലിക്കാം, ഷിഗല്ല രോഗത്തെ തടയാം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ ഇനി പറയുന്നു: വയറിളക്കം, വയറുവേദന, പനി, ഛർദി, ക്ഷീണം. ഇതിനായി പ്രതിരോധിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന് മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശ്രദ്ധിക്കുക: കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ

0: ഇനി അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ജൈന തത്വചിന്ത അനുസരിച്ച് ജിന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ചോദ്യം ആവർത്തിക്കാം. ജൈന തത്വചിന്ത അനുസരിച്ച് ജിന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം രാവിലെ 7:55.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് 1 മണി മുതൽ

മറ്റൊരറിയിപ്പ്, മഴക്കാലമായതോടെ ഡെങ്കിപ്പനി, എലിപ്പനി, വെസ്റ്റ് നൈൽ പനി, ജപ്പാൻ ജ്വരം, ഷിഗെല്ല, മറ്റ് വയറിളക്ക രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജനങ്ങളുടെ ശ്രദ്ധയും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമാണ് പകർച്ചവ്യാധികൾ വേണ്ട വിധം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വിവിധ പകർച്ചപ്പനികളുടെ വ്യാപനം തടയാൻ കൊതുകിൻ്റെ ഉറവിട നശീകരണം സ്ഥിരമായും തുടർച്ചയായും നടത്തണമെന്നും അഭ്യർത്ഥിച്ചു. ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ കൊതുക് പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരരുത്. ചെടിച്ചട്ടികൾ, ഫ്രിഡ്ജ്, എ സി എന്നിവയുടെ ട്രേകളിൽ അലക്ഷ്യമായി കിടക്കുന്ന പാത്രങ്ങൾ, ചിരട്ടകൾ, കുപ്പികൾ, ടയർ, മുട്ടത്തോട്, മറ്റു വസ്തുക്കൾ, സൺഷെയ്ഡ്, ടെറസ്, ടാർപോളിൻ എന്നിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കൊതുക് വളരുവാൻ ഇടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ കൊതുകുകൾ മുട്ടയിടാതിരിക്കാനായി കൊതുക് വലയോ തുണിയോ ഉപയോഗിച്ച് മൂടുക. കക്കൂസിൻ്റെ വെൻഡ് പൈപ്പുകൾ വലകൾ കൊണ്ട് കെട്ടിവയ്ക്കുക. ടാങ്കിൻ്റെ സ്ലാബുകളിലെ വിടവുകൾ നികത്തുക. ഓടകളിലെ മാലിന്യങ്ങൾ നീക്കി വെള്ളം സുഗമമായി ഒഴുക്കിവിടുക തുടങ്ങിയ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ജൈന തത്വചിന്ത അനുസരിച്ച് ജിന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്ടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
2: Go for PLI.
3: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy.

0: policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
2: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽ സിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
1: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം.

0: ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: അന്താരാഷ്ട്ര യോഗാ ദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാ ദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ പ്രവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തുവിദ്യ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ച വരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കയറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളും ണങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവേ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
1: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ ഉറവിടം സംബന്ധിച്ച് പരിശോധനകൾ തുടരുകയാണെന്നും ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച

0: പുലരിപ്പൂക്കളിൽ ആദ്യം.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0494-268-6214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺകൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വെബ്സൈറ്റ് വിലാസം CELKAU.IN. ജൂലൈ 7 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുന്ന ഫോൺ നമ്പർ 0487243566. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 8547-07773. 0487-23-77773. അവസാന തീയതി ഈ മാസം 22. പരിശീലന ഫീസ് 1100 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547-07773. 0487-23-77773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിൻ്റെ കീഴിൽ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ച പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക.

0: 9995155346.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: പ്രായോജികർ
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
9: അല്ല, അതെങ്ങനെ?
8: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ.
8: ഫോൺ 8078788881.
10: പ്രതിരോധിക്കണം പ്ലാസ്റ്റിക്കിനെ. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുന്നു.
11: മഴയത്തിട്ടാൽ കീറില്ല, വെയിലത്തിട്ടാൽ വാടില്ല, തീയിലതിച്ചാൽ തീരില്ല, മണ്ണിതിലിട്ടാൽ ചേരില്ല. ഈ കടങ്കഥയുടെ ഉത്തരം അറിയില്ലെങ്കിൽ പറയാം, പ്ലാസ്റ്റിക്. മനുഷ്യന്റെ നിത്യജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനാണ് പ്ലാസ്റ്റിക് കണ്ടുപിടുത്തം സഹായിച്ചത്. 1940 ഭാരതത്തിൽ പ്ലാസ്റ്റിക് നിർമ്മാണം ആരംഭിച്ചത്. ബലൂണുകൾ, ക്യാരി ബാഗുകൾ, പേനകൾ, കുപ്പികൾ, കളിപ്പാട്ടങ്ങൾ, പാത്രങ്ങൾ, ആസ്പത്രി ഉപകരണങ്ങൾ മുതൽ ഹൃദയവാൽവുകൾ വരെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് യുഗത്തിലാണ് ജീവിക്കുന്നതെന്നും സദാ ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാനാവില്ലെന്നും വന്നിരിക്കുന്നു. ആവശ്യമുള്ള ആകൃതിയിലും വലിപ്പത്തിലും നിർമ്മിച്ചെടുക്കാവുന്ന പോളിമറിക് വസ്തുക്കളാണ് പ്ലാസ്റ്റിക്കുകൾ. ഭാരക്കുറവും വിലക്കുറവുമായതിനാൽ ആർക്കും ഉപയോഗിക്കാൻ ഉതകുന്ന തരത്തിലാണവ. മാത്രമല്ല, ദ്രവിക്കാതെ ദീർഘകാലം നിലനിൽക്കുകയും നനഞ്ഞാൽ കുതിരാത്തതും എളുപ്പത്തിൽ വൃത്തിയാക്കാവുന്നതുമാണ്. പ്ലാസ്റ്റിക് മനുഷ്യന്റെ നിത്യജീവിത മേഖലകളിൽ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ ധാരാളമുള്ളതിനാൽ ആർക്കും ഒഴിവാക്കാനാവാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ നല്ലതും ചീത്തയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള അറിവുകൾ നേടുക മാത്രമേ വഴിയുള്ളൂ. പ്ലാസ്റ്റിക് മാലിന്യം നാം ഇന്ന് നേരിടുന്ന ഏറ്റവും ഭീകരമായ വിപത്തുകളിൽ ഒന്നാണ്. മനുഷ്യന്റെ ആർത്തിയേറിയ തീറ്റയും അവശിഷ്ടങ്ങൾ എവിടെയും വലിച്ചെറിയുന്ന ദുഷ്ട സ്വഭാവവും ഈ ഭീകരതയെ വളർത്തി വലുതാക്കുന്നു. കരയിലും കടലിലും ഇതുമൂലം അപകടകരങ്ങളായ സംഭവങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കടലിലേക്കെത്തുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊന്തിക്കിടക്കുകയും വെയിലേറ്റുരുകയും വെള്ളത്തിൽ കലരുകയും അത് കടൽ ജീവികൾ ഭക്ഷിച്ചു മരിക്കുകയും അവ നമ്മുടെ തീന്മേശയിലും എത്തുന്നതോടെ നമ്മളും നിരവധി രോഗങ്ങൾക്ക് അടിമകളാവുകയും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്, PVC എന്നിവ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ശ്വാസകോശ രോഗങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ ഭൂമിയിൽ കിടന്ന് മണ്ണിനു മുകളിൽ ഒരാവരണം തന്നെ സൃഷ്ടിക്കുന്നതോടെ അതിനു കീഴിലുള്ള സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം, അശാസ്ത്രീയമായ വികസന നിർമ്മാണം എന്നിവ ജനസാന്ദ്രതയേറിയ കേരളത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. അഴുക്കുചാലുകളിൽ കെട്ടിക്കിടക്കുവാനിടവരുത്തുന്നതും കുപ്പികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതും അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകുന്നതും അവ പരത്തുന്ന രോഗങ്ങളും മനുഷ്യനെ തന്നെയാണ് ബാധിക്കുന്നത്. കവറുകൾക്ക് നിറം കൊടുക്കുന്ന കാഡ്മിയം എന്ന മാരകവസ്തു ആരോഗ്യത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും പരിസരമൊരുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനു പകരം പേപ്പർ, തുണി, ചണം എന്നീ വസ്തുക്കൾ കൊണ്ടുള്ളവ ഉപയോഗത്തിൽ വരുത്തുകയും വേണം. താപനിയന്ത്രണം, വാതകവിനിമയം, ജലവിനിമയം എന്നിവയും പ്ലാസ്റ്റിക്കിനാൽ തടസ്സപ്പെടുന്നുണ്ട്. ഏറെ ഗുണങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് നമുക്കുണ്ടെങ്കിലും അതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഈ മനോഹര തീരം മരുഭൂമിയായി മാറുന്നതും നാം കാണേണ്ടി വരും. നമുക്ക് ഭൂമിയിൽ ജീവിക്കാനാവാത്ത പരിസ്ഥിതിയും വന്നു ചേരും. അതിനാൽ പരിസ്ഥിതിക്കിണങ്ങാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നാം ഉപേക്ഷിക്കണം. ഉപയോഗിച്ചവ അലസമായി വലിച്ചെറിയാതിരിക്കുകയും മാലിന്യങ്ങളെ തരംതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക്കിന്റെ ദോഷവശങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണം. പ്രകൃതിയെ രക്ഷിക്കേണ്ട ചുമതല നമ്മുടേത് തന്നെയാണ്. പ്ലാസ്റ്റിക്കിനെ പ്രതിരോധത്തിലൂടെ മാത്രമേ നിയന്ത്രിക്കാനാവുകയുള്ളൂ. അടുത്ത തലമുറ

0: യാത്രയ്ക്ക് വേണ്ടി നാം ഓരോരുത്തരും നമ്മുടെ കടമ നിർവഹിക്കണം.
1: പ്രതിരോധിക്കണം പ്ലാസ്റ്റിക്കിനെ. ഈ വിഷയത്തെക്കുറിച്ച് ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ കാവിൽ രാജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ഹരിതം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
3: പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രിവാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി
1: മൃദുല ഫർണിച്ചർ വേൾഡ്. ഗാനാമൃതം. പ്രായോജകർ
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട്, തൃശൂർ. ഫോൺ 9946851951.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
10: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിള് മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
3: ഫോൺ 9946851951.
9: മൃദുല ഫർണിച്ചർ വേൾഡ്.
8: ഗാനാമൃതത്തിൽ ഇന്ന് കെ ജി മാർക്കോസ് പാടിയ ഗാനം ലാവണ്യ ദേവതേ എന്നാരംഭിക്കുന്നു.

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
1: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോട്ടോ, തൃശൂർ. ഫോൺ 9946851951.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
5: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ 1001 രാവുകൾ എന്ന കവിത ചൊല്ലുന്നത് ശ്രീമതി വിദ്യ ടി.
10: അത്താഴത്തിനു പിൻപെന്റെ അറബിക്കഥ നിർത്തി ഞാൻ 1001 രാവിന്റെ ആനന്ദത്തിലലിഞ്ഞ ഞാൻ

വിചിത്ര കഥയോരോന്നു വിസ്തരിക്കുന്നു സുന്ദരി. കഥ തീരാൻ മണാളന്റെ കരവാൾ കാത്തു നിൽക്കവേ കളകൺ

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ആയിരത്തൊന്നുരാവുകൾ എന്ന കവിത. ചൊല്ലിയത് ശ്രീമതി വിദ്യ ടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
11: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
12: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
11: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
10: ഫോൺ 0487299-3299.
13: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
15: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
14: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
13: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഗേൾസ് സ്കൂളിന്റെ സൈഡിലുള്ള കലുങ്കു നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഈ മാസം 19 മുതൽ വടക്കാഞ്ചേരി മുതൽ കുമ്പളങ്ങാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നും കുമ്പളങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഓട്ടുപാറ, കാഞ്ഞിരക്കൂട് വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കേരള PSC പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് ബറ്റാലിയൻ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഈ മാസം 20 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ തൃശൂർ ജില്ലയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള OMR എഴുത്തു പരീക്ഷയുടെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റർ നമ്പർ 1447, പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിരുന്ന രജിസ്റ്റർ നമ്പർ 10-99-222 മുതൽ 10-99-421 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്ത് SNM HSS ചാഴൂർ, സെന്റർ നമ്പർ 1447 പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം. പരീക്ഷാ കേന്ദ്രം മാറിയത് സംബന്ധിച്ച് വ്യക്തിഗത അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് SMS വഴിയും അവരുടെ PSC പ്രൊഫൈൽ വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം, മികച്ച പഠനാന്തരീക്ഷം, പരിചയ സമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷന് ശേഷം ഈ മാസം 30 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0487243851, 949-05-03-7603.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
9: പ്രായോജകർ
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
13: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
10: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
9: ഫോൺ 9387168444.
0: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
7: ആകാശവാണി.

0: തൃശൂർ സമയം 7 മണി കഴിഞ്ഞ് 24:53. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
2: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 February വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലോവാക്കിയൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
1: യമുനാ നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും.

0: ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്.

0: census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന രണ്ടുപേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധ മായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും 2ാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ 2ാം മത്സരത്തിൽ നോർവേ 1-4 ഗോളിന് ഇറാഖിന് വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ 2ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
5: ഗാനസന്ദേശം.
1: പ്രായോജകർ.
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്.

0: ഇന്ത്യ റോഡ് തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സന്ധ്യമോൾക്ക് എല്ലാവിധ ആശംസകളും നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. ആലുവയിൽ നിന്നും അച്ഛൻ സന്ദീപ്, അമ്മ ലത, ചേച്ചി വിദ്യ എന്നിവർ. നാളെ ജന്മദിനം ആഘോഷിക്കുന്ന മകൾ അർച്ചന ദാസിന് എല്ലാവിധ നന്മകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു അച്ഛൻ മോഹൻദാസ് ആചാരി, അമ്മ ഉഷാ നന്ദിനി എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. സന്ധ്യമോൾക്കും അർച്ചന ദാസിനും പിറന്നാൾ ആശംസകളോടെ ഗാനവിധ. ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാന സന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റീരിയർ ഡിസൈനിങ് ആൻഡ് ഫർണിഷിംഗ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. എം മാർക്ക്, യു ജി സി, നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വയസ്സ്,

0: വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡാറ്റയും സഹിതം ഇന്ന് വൈകിട്ട് 5 PM തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ PO, കിഴുന്ന, തോട്ടട 7. ഫോൺ നമ്പർ 8281574390. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്നത് സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനം അനുഷ്ഠിച്ചവർക്കും മുൻഗണന ലഭിക്കും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 PM ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 04872360644. തൃശൂർ വരവൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തസ്തികയിലെ ഒരൊഴിവിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമയാണ് കുറഞ്ഞ യോഗ്യത. ദിവസവേതനാടിസ്ഥാനത്തിൽ പ്രതിമാസം പരമാവധി 27,825 രൂപ വരെ വേതനം ലഭിക്കും. കൂടിക്കാഴ്ച ഇന്ന് രാവിലെ 11 PM കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ B Block 6 നിലയിൽ പ്രവർത്തിക്കുന്ന ഉത്തരമേഖലാ ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, അവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് നേരിട്ട് ഹാജരാകണം. ചാലക്കുടി നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10:30 സ്കൂളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. 10 ക്ലാസും ITI, ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും ഉണ്ടായിരിക്കണം. 22-50 പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തിച്ചേരണം. ഫോൺ നമ്പർ 04802960400. കേരള വനഗവേഷണ സ്ഥാപനത്തിൽ 2029 മാർച്ച് 3 വരെ കാലാവധിയുള്ള സമയബന്ധിതമായ ഗവേഷണ പ്രൊജക്റ്റിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. റിസോഴ്സ് എൻഹാൻസ്മെന്റ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിംഗ് ത്രൂ മോഡേണൈസേഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോഡക്ട്സ് ആൻഡ് മാർക്കറ്റിംഗ് ഫോർ എൻഷുറിംഗ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഓഫ് ദി ട്രഡീഷണൽ ബാംബോ വർക്കിംഗ് കമ്മ്യൂണിറ്റി ഓഫ് ദി പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ പ്രൊജക്ട് ഫെല്ലോ അല്ലെങ്കിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്കാണ് നിയമനം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 PM തൃശൂർ PG യിലുള്ള KFRI ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം KFRI.RES.IN. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 8:45 കേൾക്കാം. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണാശുപത്രി.
2: അല്ല ടീച്ചറേ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025 1311 99.

0: ആരോഗ്യക്കുറിപ്പുകൾ. പ്രഭാത ഭക്ഷണവും കുട്ടികളുടെ വളർച്ചയും. 40% കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാറില്ല എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുട്ടികളിൽ രോഗപ്രതിരോധ ശക്തിയും ഏകാഗ്രതയും കൂടുതലാണെന്നാണ് കാണുന്നത്. കുട്ടികളിലെ അമിതവണ്ണവും അമിത കൊളസ്ട്രോളും നിയന്ത്രിക്കാൻ പ്രഭാത ഭക്ഷണം ആവശ്യമാണ്. കാൽസ്യം, ഫോസ്ഫറസ്, വിറ്റമിൻ എ, വിറ്റമിൻ സി, വിറ്റമിൻ B12, ഫോളിക് ആസിഡ് തുടങ്ങിയവയുടെ അളവ് പ്രഭാത ഭക്ഷണം സമീകൃതമായി കഴിക്കുന്ന കുട്ടികളിൽ മതിയായ അളവിൽ കാണാറുണ്ട്. ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിൽ ഊർജത്തിനായി കാർബോഹൈഡ്രേറ്റുകൾ, പേശികളുടെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ, ദഹനപ്രക്രിയ സഹായകരമാക്കാൻ നാരുകൾ എന്നിവ സംയോജിപ്പിച്ചു വേണം ഭക്ഷണം തയ്യാറാക്കാൻ. രാവിലത്തെ തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ തലേദിവസം രാത്രി തന്നെ ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യുക. റാഗി, ഓട്സ് എന്നിവയൊക്കെ ദോശയായി കൊടുക്കാവുന്നതാണ്. മുളപ്പിച്ച റാഗി പൊടിച്ച മാവ് പതിവ് ദോശമാവിൽ കലർത്താം. ബദാം, ഈന്തപ്പഴം എന്നിവയ്ക്കൊപ്പം ഓട്സ് പാലിൽ വേവിച്ചത് കൊടുത്തു നോക്കാം. പയർ, പച്ചക്കറികൾ, നിലക്കടല എന്നിവ ധാരാളം ചേർത്ത് അരിയോ അവലോ റവയോ കൊണ്ട് പെട്ടെന്ന് വെജിറ്റബിൾ പോഹയോ ഉപ്പുമാവോ ഉണ്ടാക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ്, പനീർ, പച്ചക്കറികൾ എന്നിവ ചേർത്ത് സ്റ്റഫ് ചെയ്ത പറാത്തകൾ തൈരിനൊപ്പം പ്രഭാത ഭക്ഷണമായി നൽകാവുന്നതാണ്. ബ്രെഡും ബട്ടറും ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ബട്ടറോ പീനട്ട് ബട്ടറോ ഉപയോഗിച്ച് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് നൽകാവുന്നതാണ്. ഗോതമ്പിന്റെ ബ്രെഡും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പാലും മുട്ടയും വെണ്ണയും ചേർത്ത് അടിച്ചെടുത്ത് ബ്രെഡ് അതിൽ മുക്കി അല്പം നെയ്യിൽ ചുട്ടെടുത്ത് അതിനു മുകളിൽ സ്ട്രോബെറിയോ വാഴപ്പഴമോ വിതറി ഫ്രഞ്ച് ടോസ്റ്റായും കുട്ടികൾക്ക് നൽകാവുന്നതാണ്. തക്കാളിയും മുട്ടയും ചീസും പോലുള്ളവ ഉപയോഗിച്ച് നിരവധി ഫില്ലിങ്ങുകൾ ബ്രെഡ് ടോസ്റ്റിനുള്ളിൽ അല്ലെങ്കിൽ ചപ്പാത്തിക്കുള്ളിൽ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസിൽ വേണ്ടത്ര കാൽസ്യം കുട്ടികൾക്ക് ദിവസം പ്രതി ലഭിക്കുന്നുണ്ട് എന്നുറപ്പാക്കാൻ പാലോ പാലുൽപ്പന്നങ്ങളോ തൈരോ ഓരോ ദിവസത്തെയും ഭക്ഷണത്തിനൊപ്പം ചേർക്കണം. പാക്ക് ചെയ്ത പഴച്ചാറുകൾക്ക് പകരം ആപ്പിൾ, പിയർ, അരിഞ്ഞ ഓറഞ്ച്, പപ്പായ തുടങ്ങിയ സീസണൽ പഴങ്ങൾ കുട്ടികൾക്ക് കൊടുത്തയക്കാവുന്നതാണ്. കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഊർജം കൂട്ടാനും പിന്നീട് വിശപ്പ് കൂടി കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കാനും വളർച്ചയെ സഹായിക്കാനും പ്രഭാത ഭക്ഷണം ഏറെ പ്രധാനമാണ്. ഒരാഴ്ചയ്ക്കുള്ള പ്രഭാത ഭക്ഷണം നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ കുട്ടികൾക്ക് ഭക്ഷണം കൃത്യസമയത്തിൽ വേണ്ടത്ര പോഷകത്തോടെ കൊടുത്തയക്കാൻ സാധിക്കും. വിശദമായ പാചകത്തിനു പകരം എളുപ്പത്തിൽ പാകം ചെയ്യാവുന്ന വിഭവങ്ങളാണ് കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണത്തിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. പച്ചക്കറികളും മറ്റും തലേദിവസം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സമയലാഭം ഉണ്ടാകും. കുട്ടികൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി അവരെക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മെനു നിശ്ചയിക്കുകയാണെങ്കിൽ തീർച്ചയായും കുട്ടികൾ അത് കഴിക്കാൻ ഇഷ്ടപ്പെടും. കഴിക്കുന്ന ഭക്ഷണം ആകർഷകമായി വിളമ്പാനും സമാധാനത്തോടെ അത് കഴിക്കുവാൻ അവർക്ക് ഇടം നൽകുവാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കുട്ടികൾക്ക് രാവിലെ ഒരു ഗ്ലാസ് നിറച്ച് പാല് കൊടുത്ത് മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കി സ്കൂളിലേക്ക് വിടുന്ന പതിവ് പല മാതാപിതാക്കളും അനുവർത്തിക്കാറുണ്ട്. അരഗ്ലാസിലേറെ പാല് കുടിക്കുമ്പോൾ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകും. നാളെയുടെ പൗരന്മാരായ കുട്ടികളുടെ ആരോഗ്യം അവർ കഴിക്കുന്ന ഭക്ഷണത്തിലും അവർ അനുവർത്തിക്കുന്ന ജീവിതശൈലിയിലുമാണെന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പ്രഭാത ഭക്ഷണവും കുട്ടികളുടെ വളർച്ചയും. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തയ്യാറാക്കിയത് YS പൗർണമി.
1: തൃശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ആകാശവാണി തൃശൂർ.
6: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
4: പ്രായോജകർ
3: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
4: വിസിറ്റ് ഡബ്ല്യൂ

0: www.accountantsacademy.in
1: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
2: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാഡമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
3: അക്കൗണ്ടൻസ് അക്കാഡമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
4: ചോദ്യം ഇതായിരുന്നു, ജൈന തത്വചിന്ത അനുസരിച്ച് ജിന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വിജയി. ജി എന്ന സംസ്കൃത മൂലപദത്തിൻ്റെ അർത്ഥം ജയിക്കുക എന്നാണ്. അഭിനിവേശങ്ങളെയും അഹങ്കാരം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ അധമ വികാരങ്ങളെയും മറികടന്ന് ആത്മീയ വിജയം നേടുക എന്നതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ജൈന തത്വചിന്ത അനുസരിച്ച് ജിന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം വിജയി. ജി എന്ന സംസ്കൃത മൂലപദത്തിൻ്റെ അർത്ഥം ജയിക്കുക എന്നാണ്. ലൗകിക അഭിനിവേശങ്ങളെയും അഹങ്കാരം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ അധമ വികാരങ്ങളെയും മറികടന്ന് ആത്മീയ വിജയം നേടുക എന്നതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചിന്താവിഷയം: നമ്മുടെ ആദർശങ്ങൾ കൈവരിക്കുമ്പോൾ നമ്മുടെ മാർഗങ്ങൾ ലക്ഷ്യം പോലെ ശുദ്ധമായിരിക്കുക. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. നമ്മുടെ ആദർശങ്ങൾ കൈവരിക്കുമ്പോൾ നമ്മുടെ മാർഗങ്ങൾ ലക്ഷ്യം പോലെ ശുദ്ധമായിരിക്കണം. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
6: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം:
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487 23 23 571, 0487 23 23 572. ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് രാവിലെ 9 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 0487 23 23 571, 0487 23 23 572.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
10: തിങ്കൾ, ബുധൻ, ശനി രാവിലെ 7:15.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ് 59:54. ഇനി 8 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹിയിലെ
11: एक जमाने में हुकुम सिंह को घर वाले कुरकुरदास बुलाते थे, क्योंकि लाइट पंखे चालू देखते ही वो सब पर चिल्लाने लगते थे,
12: अरे रमुआ, ये पंखा क्यों खुला छोड़ा, बिजली का बिल क्या तेरा बापू भरेगा।
11: पर आज उन्हें सब प्यारे लाल बुलाते हैं, क्योंकि जब से उन्होंने सोलर पैनल लगवाया है तब से मीटर की सुई भी चैन से सोती है, और हुकुम सिंह भी। पीएम सूर्य घर मुफ्त बिजली योजना आज ही रजिस्टर करें pmsuryaghar.gov.in पर।
13: हर घर सूर्य घर।
14: नमस्कार,
0: आकाशवाणी से समाचार प्रभाव

ആരോഗ്യ ജീവിതം. അലർജി കെയർ ഈസ് എസൻഷ്യൽ കെയർ എന്ന സന്ദേശവുമായി ലോക അലർജി വാരാചരണം ജൂൺ 21 മുതൽ 27 വരെ ആചരിക്കുകയാണ്. പൂമ്പൊടി, പൊടി, ഭക്ഷണം തുടങ്ങിയ നിരുപദ്രവകരമായ വസ്തുക്കളോടുള്ള രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രതികരണമാണ് അലർജി. സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരം അവയെ ഒരു ഭീഷണിയായി കണക്കാക്കുകയും ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് തുമ്മൽ, കണ്ണുകൾക്ക് ചൊറിച്ചിൽ തുടങ്ങി ജീവൻ അപകടപ്പെടുത്തുന്ന പല രോഗലക്ഷണങ്ങൾക്കും കാരണമാകുന്നു. ഇന്ന് ആരോഗ്യ ജീവിതത്തിൽ എന്താണ് അലർജി, ഇതിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.

0: നിരുപദ്രവകരമായ വസ്തുക്കളോടുള്ള രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രതികരണമാണ് അലർജി. സമ്പർക്കത്തിൽ വരുമ്പോൾ ശരീരം അവയെ ഒരു ഭീഷണിയായി കണക്കാക്കുകയും ഹിസ്റ്റമിൻ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് തുമ്മൽ, കണ്ണുകൾക്ക് ചൊറിച്ചിൽ തുടങ്ങി ജീവൻ അപകടപ്പെടുത്തുന്ന പല രോഗലക്ഷണങ്ങൾക്കും കാരണമാകുന്നു. ഇന്ന് ആരോഗ്യ ജീവിതത്തിൽ എന്താണ് അലർജി, ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.
1: അലർജി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കോൺടാക്റ്റിൽ വരുന്ന പല പദാർത്ഥങ്ങളോടുള്ള അമിതമായ പ്രതികരണമാണ് അലർജി. ഇത് എന്ന് പറയുമ്പം ഈ കോൺടാക്റ്റ് നമ്മൾ ആദ്യമായിട്ട് സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ശ്വസിക്കുന്നതോ ആദ്യമായിട്ട് കഴിക്കുന്നതോ ഒരു പദാർത്ഥം ആവണമെന്നില്ല. ഇത് പല പ്രാവശ്യം ഈ ഒരു പദാർത്ഥമായിട്ട് കോൺടാക്റ്റ് വന്നതിന് ശേഷമാണ് മിക്ക കേസുകളിലും ഈ അലർജി എന്ന് പറയുന്ന അമിത പ്രതികരണം പ്രകടമാകുന്നത്. മിക്ക കേസുകളിലും നമ്മൾ കാണുന്നത് കുറേ നാളുകളായിട്ട് നമ്മൾ കോൺടാക്റ്റിലിരിക്കുന്ന പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ അലർജി ഉണ്ടാകുന്നത്. ചിലപ്പോൾ നമുക്ക് അലർജി എന്തിൽ നിന്നാണെന്നും മനസ്സിലാകാതെ വരാം. അലർജി പ്രകടമാകുന്നത് പല രീതിയിലാണ്. കൂടുതലും നമുക്ക് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളാണ് കാണുന്നത്. തുമ്മൽ വളരെ സാധാരണ കാണുന്ന ഒരു അലർജിയുടെ ലക്ഷണമാണ്. തുമ്മലിനോടൊപ്പം ചിലർക്ക് കണ്ണ്, ചെവി, മൂക്ക് ഇവിടെയൊക്കെ ചൊറിച്ചിലോ കടിയോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതും അലർജിയുടെ ഒരു ഭാഗമാണ്. പിന്നെ പലപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന കുത്തി കുത്തിയുള്ള ചുമ, അതും അലർജിയുടെ ഭാഗമാണ്. അതുപോലെ കുറച്ചു താഴേക്ക് പോയാൽ ശ്വാസമുട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്വാസമുട്ടുള്ളത്. മിക്ക ത്വക്ക് രോഗങ്ങളും അലർജിയാണ് അതിൻ്റെ അടിസ്ഥാനം. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന അലർജിയുടെ രൂപങ്ങളും ഭാവങ്ങളും. ഈ ഞാൻ പറഞ്ഞ രോഗലക്ഷണമെല്ലാം ഒരു പേഷ്യൻറ്റിൽ തന്നെ ഉണ്ടാവില്ല. ഒരാൾക്കാണെങ്കിൽ തുമ്മൽ മാത്രമായിരിക്കും. തുമ്മലിൻ്റെ കൂടെ പക്ഷെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെവി ചൊറിച്ചൽ, മൂക്ക് കടി, അതെല്ലാം കാണുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ ശ്വാസമുട്ടുള്ളവർക്കും അതിനോട് തുമ്മലും ചുമയൊക്കെ ഉണ്ടാവാം. എന്നാൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില സാഹചര്യങ്ങളിലാണ് ചിലർക്ക് അലർജി കൂടുതൽ, ചിലർക്ക് ചില സാഹചര്യങ്ങളിൽ ആ തുമ്മലില്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ഓരോ വ്യക്തിയിട്ട് അല്ലെങ്കിൽ ഓരോ പേഷ്യൻ്റ് നിന്ന് മറ്റ് പേഷ്യൻ്റിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. അത് അങ്ങനത്തെ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതാണ്. ഇതിൽ ഹോമിയോപ്പതി ചികിത്സയെ സംബന്ധിച്ചോളം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ അതും കൂടെയൊക്കെ കണക്കിലെടുത്താണ് നമ്മൾ അതിൻ്റെ മരുന്ന് തീരുമാനിക്കുന്നത്. നമ്മളൊരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് പറയാൻ സാധിക്കുന്ന മിക്ക കേസുകളിലും പാരമ്പര്യത ഉണ്ട്. ഹെറിഡിറ്ററി ഫാക്ടർ എന്ന് പറയും. അതായത് മാതാപിതാക്കളോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന മറ്റ് ജ്യേഷ്ഠന്മാർക്കോ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ അവരുടെ സഹോദരി സഹോദരന്മാർക്കോ ഇവർക്കൊക്കെ അലർജി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും അലർജി ആയാൽ മതി, തൊക്കിലായാൽ മതി, ശ്വാസകോശ സംബന്ധമായാൽ മതി, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട പാരമ്പര്യമായിട്ട് മറ്റൊരാൾക്കും, ഒരാൾക്ക് തൊക്ക് രോഗമാണ് വീട്ടിൽ പാരമ്പര്യമായിട്ടുള്ള, മറ്റൊരാൾക്ക് വേണമെങ്കിൽ ശ്വാസമുട്ടലോ തുമ്മലോ ആകാം. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അല്ലെങ്കിൽ മെഡിക്കൽ ടേമിൽ പറയുന്നത് അറ്റോപ്പി എന്നാണ്. ഇതൊരു പ്രധാന കാരണമാണ്. പിന്നെ അതുപോലെ മറ്റൊരു കാരണം മാനസികമായ വൈകാരികമായ സംഘർഷങ്ങൾ പലപ്പോഴും അലർജിക്ക് ഇടയാക്കാറുണ്ട്. പ്രത്യേകിച്ച് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ചിലതരം തൊക്ക് രോഗങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് മുന്നോട്ട് പോകാൻ കാരണമാക്കുന്ന പലപ്പോഴും വൈകാരിക സംഘർഷങ്ങളാണ്. ഇത് കൂടാതെ നമ്മൾ പലപ്പോഴും അലർജിയെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അലർജിയെ അല്ലെങ്കിൽ ഈ രോഗലക്ഷണങ്ങളെ തൊട്ടുണർത്തി വിടുന്ന ചില ഘടകങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പ്രെസിപിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയും. അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകാം, അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായിലുള്ള എന്തെങ്കിലും ആകാം. ഉദാഹരണത്തിന് കഴിക്കുന്ന ഭക്ഷണത്തിൽ പലപ്പോഴും മുട്ട, പാല്, കക്കയിറച്ചി, കൂന്തൽ, അത്തരത്തിലുള്ള മീനുകൾ, ഇതെല്ലാം പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അലർജി ഉണ്ടാക്കാൻ കൂടുതൽ സാധ്യതയുള്ള വസ്തുക്കളാണ്. പലപ്പോഴും നട്ട്സും ഈ സിട്രസ്, പിന്നെ ഓറഞ്ച്, മൂസാമ്പി അങ്ങനത്തെ സിട്രസ് ഫ്രൂട്ട്സൊക്കെ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഭക്ഷണ സാധനങ്ങളാണ്. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ വീട്ടിലെ പൊടി, അത് അല്ലെങ്കിൽ വീട്ടിലെ പൊടിക്കകത്ത് ഈ നമ്മുടെ വീട്ടിലുള്ള നമ്മളെ വളരെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ജീവികളുണ്ട്. അത്

0: മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തോട് പുറത്തെ തോട് പൊടിയായി മാറുമ്പോൾ അത് ശക്തമായ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ വീട്ടിൽ വളർത്ത് മൃഗങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും പൂച്ച പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചോടാണെങ്കിൽ അവരുപയോഗിക്കുന്ന ഈ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ പാത്രങ്ങളോ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ പലപ്പോഴും അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അപൂർവമായ കണ്ടേക്കുന്ന, ഞാനൊരു അലർജി കണ്ടേക്കുന്ന ഒരു പേഷ്യൻ്റിൽ അവരുടെ ചുണ്ട് കീറി പൊട്ടുമായിരുന്നു. അത് പേസ്റ്റ് കൊണ്ടുള്ള അലർജിയായിരുന്നു. അങ്ങനെ വിരളമായിട്ട് നമ്മൾ അങ്ങനെയും കാണാറുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്നതോ നമ്മൾ കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തൊക്കുകൊണ്ട് സ്പർശിക്കുന്ന പല പദാർത്ഥങ്ങളും നമുക്ക് സാധാരണ രീതിയിൽ അലർജി ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ ചിലർക്ക് ചില മരുന്നുകളും അലർജിയാണ്.
1: അലർജി കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോപ്പതി ചികിത്സാരീതിയും. ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
3: ആരോഗ്യ ജീവിതം.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
1: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു. അലർജി കാരണങ്ങളും ലക്ഷണങ്ങളും ഹോമിയോപ്പതിയിലെ ചികിത്സാരീതിയും. ഈ വിഷയത്തെക്കുറിച്ച് ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: സാധാരണ രീതിയിൽ നമ്മൾ കൂടുതലും കുട്ടികൾക്കാണ് ഇന്ന് അലർജിയുടെ ശല്യം വളരെ അധികമായിട്ട് കാണുന്ന ഒന്ന്. പവനിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പശുവും പാൽ ഒഴിവാക്കാൻ പറയാറുണ്ട്. അതുപോലെ മുട്ട കോഴിമുട്ട പ്രത്യേകിച്ചും ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരം മീനുകൾ, അതായത് കൂന്തൽ, കക്ക, ചെമ്മീൻ, ഞണ്ട്, അത്തരം മീനുകളും അയിലയും നമ്മൾ തീർത്ത് ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സർവ്വസാധാരണ നമ്മൾ ഒഴിവാക്കാൻ പറയുന്ന ആഹാരസാധനങ്ങൾ. അതുകൂടാതെ ഓറഞ്ചും നട്ട്സും നമ്മൾ പറയാറുണ്ട്. കാലാവസ്ഥ മാത്രമല്ല, കാലാവസ്ഥ ഒരു കാരണമാണ്. ഇപ്പം ചിലവർക്ക് തണുപ്പാണ് കൂടുതലും, ഈ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് അവർക്ക് അവരുടെ അലർജി കൂടാൻ സാധ്യത. വേറെ ചിലർക്കാണെങ്കിൽ വേനൽക്കാലത്താണ്. നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഉദാഹരണം നമ്മൾ ബാംഗ്ലൂർ എന്ന പോലെ പട്ടണത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ചില കാലാവസ്ഥയിലായിരിക്കും ഈ പൂവിൻ്റെ പൊടി അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നത്. അപ്പം പോളൻ എന്ന് പറയും, അത് പാറി നടക്കുന്ന ആ കാലാവസ്ഥയിൽ അവിടെ അലർജി വളരെ കൂടുതലാണ്. അപ്പോൾ കാലാവസ്ഥ ഉണ്ടെങ്കിലും ചില കാലാവസ്ഥയിൽ അവർക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ശ്വസിക്കുന്ന പൊടി, വീട്ടിൽ ശ്വസിക്കുന്ന പൊടി അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് തണുപ്പുള്ള കാലാവസ്ഥയിൽ അത് കൂടുതൽ രൂക്ഷമായിട്ട് കാണാറുണ്ട്. അങ്ങനെയും ഒരു വ്യതിയാനം നമ്മൾ കണ്ടുവരുന്നുണ്ട്. വൈകാരിക സമ്മർദ്ദങ്ങൾ തീർച്ചയായിട്ടും അലർജിയെ ബാധിക്കാം, അല്ലെങ്കിൽ അത് ആ സമയത്ത് കുറച്ച് രൂക്ഷമായി കാണാൻ ഇടയാക്കാം. നമ്മൾ അലർജി നിർണ്ണയിക്കുന്നത് ഒന്ന് നമ്മൾ രോഗികൾ പറയുന്ന രോഗലക്ഷണങ്ങളാണ്, കൂടാതെ നമ്മൾ ബ്ലഡിൽ ചില ടെസ്റ്റുകളും നടത്തും. കാരണം അലർജിയുടെ നമ്മൾ നേരത്തെ കണ്ട തുമ്മൽ, ചുമ, ശ്വാസം മുട്ടൽ, അല്ലെങ്കിൽ ശരീരത്തിൽ കാണുന്ന ചൊറിച്ചിൽ, ഇതെല്ലാം അലർജിയുടെ പലതരം ലക്ഷണങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനം ബ്ലഡിലാണ്. ബ്ലഡിൽ IgE എന്ന് പറഞ്ഞ ഒരു ഘടകം കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് അലർജി ഉണ്ടാകാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മൾ പരിശോധനയ്ക്ക് വിടും. അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഈസിനോഫിലിക് കൗണ്ട് നമ്മൾ പരിശോധനയ്ക്ക് വിടും. ഇത് നമ്മൾ വിടുന്നത് നമ്മളുടെ ചികിത്സയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ അതിനുവേണ്ടി കൂടിയാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്, രോഗനിർണയത്തിന് മാത്രമല്ല. പലപ്പോഴും ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വരുന്നത് വേറെ പലതരം ചികിത്സകളും നോക്കിയിട്ടും കുറയുന്നുണ്ടാവും രോഗലക്ഷണങ്ങൾ, പക്ഷെ വിട്ടുമാറുന്നില്ല. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിമുക്തത, ഒരു ഈ രോഗശാന്തി ലഭിക്കാത്തതുകൊണ്ടാണ് പലരും എൻ്റെ അടുത്തേക്ക് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റിന് വരുന്നത്. അപ്പം നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രോഗിയെ രണ്ട് രീതിയിൽ പഠിക്കും. ഒന്ന്, ആ രോഗിയിൽ ഈ പറഞ്ഞ അലർജി, തുമ്മലായിക്കോട്ടെ, ശ്വാസമുട്ടലായിക്കോട്ടെ, തൊക്ക് രോഗമായിട്ടുള്ള അത്

0: എത്രത്തോളം ഏത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര ആഴത്തിൽ എത്ര കാഠിന്യത്തിൽ അത് ഈ രോഗിയിൽ കാണുന്നുണ്ട്, അത് ഒന്ന്. അപ്പോൾ ആ രോഗിയിലുള്ള ആ രോഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും. രണ്ട്, ഈ രോഗം ബാധിച്ച് രോഗിയെയും കൂടെ നമ്മൾ പഠിച്ചതിന് ശേഷമാണ് മരുന്ന് കൊടുക്കുന്നത്. അങ്ങനെ ആഴത്തിൽ പഠിച്ച് മരുന്ന് കൊടുക്കുന്നതിനുള്ള ഫലം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ രോഗലക്ഷണങ്ങളെ മാത്രമല്ല ചികിത്സിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു പെട്ടെന്നൊരു ശാന്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. അങ്ങനെ ഉള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പരിമിതി എന്താന്ന് വെച്ചാൽ, മരുന്ന് കഴിക്കുന്നിടത്തോളം കാലം ഒരു ആശ്വാസം കിട്ടും, പക്ഷെ മരുന്ന് നിർത്തിയാൽ വീണ്ടും ഇത് തലപോക്കും. അതുകൊണ്ട് നമ്മൾ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് ഈ അടിസ്ഥാനമായ ബ്ലഡിലെ ഐ ജി ഇയും അബ്സല്യൂട്ട് ഈസിനോഫിലിക് കൗണ്ടും കുറയ്ക്കാൻ വേണ്ടി ഉള്ള ട്രീറ്റ്മെൻറ്റാണ്. അത് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ കുറയും. അത് നോർമലായി കഴിഞ്ഞാൽ പിന്നെ ഈ രോഗിക്ക് പൂർണ്ണ ശാന്തിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ കൂടെ ഉദ്ദേശിക്കുന്നത്.
1: എന്താണ് അലർജി? ഇതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ഹോമിയോപ്പതിയിലെ ചികിത്സാരീതി എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഹോമിയോപ്പതി ചികിത്സകനായ ഡോക്ടർ സന്ദീപ് കെ ജോസ്.

0: ആരോഗ്യ ജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
5: പ്രത്യേക അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന IT മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക്സ് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന IT മിഷൻ്റെ 0471-2-3-5-5-2-3-2-5-2-5-4-4-2 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. ആകാശവാണി, തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. വരികൾ P. ഭാസ്കരൻ, സംഗീതം G. ദേവരാജൻ.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാദമി
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ട്രിവാൻഡ്രം ലോഡ്ജ്. ഈ ചിത്രത്തിൽ രാജേഷ് കൃഷ്ണൻ പാടിയ ഗാനം. വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം MJ ചന്ദ്രൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വരികൾ മുരുകൻ കാട്ടാക്കട, സംഗീതം വിദ്യാസാഗർ, പാടിയത് ജയചന്ദ്രൻ, ചിത്രം ഭയ്യാ ഭയ്യാ.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം. ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സ്വരങ്ങളുടെ സുന്ദര തീരങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സംഗീതയാത്ര ഗാനതരംഗിനി. ഹൃദയത്തെ സ്പർശിക്കുന്ന മധുര ഗാനങ്ങളും പ്രിയ ശ്രോതാക്കളുടെ പാട്ടോർമ്മകളും പാട്ടിഷ്ടങ്ങളും ആശംസകളും സന്ദേശങ്ങളും പങ്കുവയ്ക്കുന്ന ഗാനതരംഗിണിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ പരിപാടിയിലേക്ക് 10 മണിവരെ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0477

0: ഒന്ന് 2 3 2 3 5 7 1, മറ്റൊരു നമ്പർ 0 4 7 1 2 3 2 3 5 7 2. നിങ്ങളോടൊപ്പം ഞാൻ മെജോ. ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: എന്റെ പേര് ധന്യ.
0: ധന്യ,
1: ഞാൻ വാണിയംകുളം കൂനത്തേന്നാണ് വിളിക്കുന്നത്.
0: മുന്നേ വിളിച്ചിട്ടുണ്ട് ഈ പരിപാടിയിലേക്ക്?
1: വിളിച്ചിട്ടുണ്ട്.
0: അപ്പോ ഒരുപാട് തവണ നമ്മൾ സംസാരിക്കുന്നു അല്ലേ? നമ്മളാണോ സംസാരിച്ചത്? വേറെ ആളായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ്. പറയൂ പറയൂ, വിശേഷങ്ങൾ പറയൂ. എന്ത് ചെയ്യുന്നത് ധന്യ?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ?
1: രാവിലത്തെ കഴിഞ്ഞപ്പോ കുട്ടീനെ ബസ്സിലാക്കിയിട്ട് വന്നിട്ടേ.
0: ആ കുട്ടിയെന്ന് വെച്ചാ ധന്യരെ. എങ്ങനെയുണ്ട് മഴയൊക്കെ?
1: അന്ന് പുലർച്ചെ മുതൽ നല്ല മഴയാണ്. 2 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോഴും
0: പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളം മൊത്തം മഴയാണ് ഇന്ന്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വേറെ
1: വീട്ടിലെ ഹസ്ബൻഡും 2 കുട്ടികളും.
0: എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് എക്സ് ആർമിയാണ്.
0: എക്സ് ആർമിയാണ്. കുട്ടികളുടെ പേര് പറയൂ.
1: കുട്ടികളുടെ മൂത്ത കുട്ടി അനാമിക, ചെറിയാള് അവൻ.
0: അവരെന്താ ചെയ്യുന്നേ? എത്ര പഠിക്കുന്നേ?
1: മൂത്ത കുട്ടി CA ഇന്റർ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: ഇന്റർ ചെയ്യുന്നു.
1: ചെറിയാള് 4ാം ക്ലാസ്സിലേക്ക്.
0: ഓ, വലിയ മാറ്റമുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
1: അതെ അതെ, കേൾക്കാറുണ്ട്.
0: ഏത് പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം? പാട്ടുകളാണോ മറ്റു പരിപാടികളാണോ?
1: പരിപാടിയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കത്ത് എഴുതാറുണ്ട്.
0: കത്ത് എഴുതാറുണ്ട്,
1: പ്രിയഗീതത്തിലേക്ക് എഴുതാറുണ്ട്, ഗാന സന്ദേശം.
0: നമുക്ക് ആ ഭാഗത്ത് കൊറേ പേര് സ്ഥിരമായിട്ട് കത്ത് എഴുതലും വിളികളൊക്കെ ആയിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണല്ലേ കൂനത്തറയൊക്കെ?
1: അതെ അതെ, നല്ല സ്ഥലം.
0: ഈ തോൽപ്പാവക്കുത്തിന്റെ ഒക്കെ സ്ഥലമല്ലേ അത്, കൂനത്തറ എന്ന് പറയുന്നത്?
1: അവിടെ അടുത്ത് തന്നെയാണ് അതൊക്കെ.
0: അപ്പൊ നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് ജാനകി പാടിയ മഴമുകിൽ ഒളി വന്ന
0: ആഭിജാത്യം എന്ന ചിത്രത്തിലെ. ഓക്കേ, ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: വിനീത ആലിക്കൽ.
0: വിനീത ആലിക്കൽ,
1: സജി ചേച്ചി ത്രിക്കടീരി.
0: സജി ചേച്ചി ത്രിക്കടീരി, ഇവരൊക്കെ ആരാണ്?
1: വിനീത എന്റെ അയൽവാസിയാണ്, സജി ചേച്ചി ഞങ്ങള് ബന്ധുവാണ്.
0: ബന്ധുവാണ്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടിയിൽ വിളിക്കുന്ന?
1: അവര്
0: കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ?
1: തീർച്ചയായും.
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പോ വിനീത, സജി ചേച്ചി അല്ലേ, ഇവർ രണ്ടുപേരും പരിപാടി കേൾക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി ഈ പാട്ട് നമുക്ക് കേൾക്കാം.
1: അപ്പൊ
0: വീണ്ടും വിളിക്കാം. വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ശരി.

0: ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: ഞാൻ രഘുനാഥാണ്.
0: രഘുനാഥ്? രഘുനാഥ് എവിടെ നിന്ന് വിളിക്കുന്നേ?
1: കുമ്പിടിയിൽ നിന്ന്.
0: കുമ്പിടി? അത് എവിടെ സ്ഥലം? അത് വരുന്നത് ഏത് ജില്ലയാ?
1: പാലക്കാട് ജില്ലയില് തൃത്താലടുത്ത്.
0: തൃത്താലടുത്ത് കുമ്പിടി. ആ, നമ്മളൊരു സിനിമയിലാണ് ഈ പേര് കേട്ടിട്ടുള്ളത്. നന്ദന സിനിമയില് ജഗതിയുടെ. എന്ത് ചെയ്യുന്നു?
1: ഞാന് പി എസ് സി കോച്ചിങ് ആയിട്ട് പഠിക്കുകയാണ്.
0: പഠിക്കുകയാണ്?
1: പി എസ് സി കോച്ചിങ്ങിന്.
0: അതായത് പി എസ് സിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണോ?
1: ആ, തയ്യാറെടുക്കുകയാണ്.
0: അതെ, അത് ശരി. അപ്പൊ ഇത് എന്താ, അത് വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ്?
1: അത് ഡിഗ്രി ലെവൽ ഉണ്ട്, മറ്റേ പ്ലസ് ടു ലെവലൊക്കെ ഉണ്ട്.
0: അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഒരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലേ,
1: ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ കുട്ടി.
0: അനിയത്തിയുടെ കുട്ടി. നമ്മുടെ ആകാശവാണി പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ?
1: ആ, കേൾക്കാറുണ്ട്. എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. ചോദ്യോത്തരം, ചിന്താവിഷയം, അങ്ങനത്തെ പരിപാടിയൊക്കെ.
0: അതൊക്കെ എഴുതി വെക്കാറുണ്ടോ, ചോദ്യം, ഉത്തരം, ചിന്താവിഷയം ഒക്കെ?
1: ആ, പച്ചവാർത്ത എഴുതി വെക്കാറുണ്ട്. പിന്നെ ഇപ്പൊ രാവിലെ നേരത്തെ പോകാണ്ട്.
0: ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകുന്നതാണോ പറഞ്ഞത്?
1: ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഇടയ്ക്ക് ചെറിയതായിട്ട് അവിടെ തന്നെ ചെറിയ
0: നോക്കുന്നുണ്ടല്ലേ. അവിടെ തന്നെയാണോ? തൃത്താലയാണോ പാലക്കാടാണോ?
1: കുമ്പടി അല്ല, എന്തോ മനസ്സിലായില്ല.
0: അടുത്തന്നെയാണ് ഈ സ്ഥാപനം അല്ലേ?
1: ആ, അടുത്ത് തന്നെ.
0: നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: എനിക്ക് മധു ഡോക്ടറാണ് സിനിമയിലെ തങ്കത്തേരിൽ എന്ന് പറഞ്ഞ പാട്ടാണ് കേൾക്കേണ്ടത്.
0: തങ്കത്തേരിൽ യേശുദാസ്?
1: ആ,
0: യേശുദാസും ചിത്രയും പാടിയത് അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ട് കേൾപ്പിക്കാൻ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: അത് എല്ലാവർക്കും വേണ്ടി കേൾക്കാം.
0: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി അല്ലേ? രഘുനാഥിന്റെ വക ഒരു പാട്ട് എങ്കിൽ നമുക്ക് പാട്ട് കേട്ടാലോ? വിളിച്ചതിന് സന്തോഷം. വീണ്ടും വിളിക്കാം. അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാം.
1: ശരി.

0: ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
1: ജാനകി.
0: ജാനകി, ജാനകി എവിടെ നിന്ന് വിളിക്കുന്നു?
1: പെരിങ്ങോട്.
0: പെരിങ്ങോട്. പെരിങ്ങോട് നിന്ന് കത്ത് എഴുതാറുള്ള ഒരു സ്ഥലം വളരെ പരിചയമാണ്. അതെ അതെ അതെ അതെ, അപ്പുകുട്ടൻ പെരിങ്ങോട്. അവരൊക്കെ അറിയോ?
1: ഏകദേശം
0: അടുത്താണ്. നിങ്ങൾ അയൽക്കാരാണ്? പിന്നെ
1: എന്താ
0: വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സന്തോഷായില്ലേ?
1: സന്തോഷം. എന്താ പറയണ്ടെന്ന് അറിയില്ല.

0: ആരൊക്കെയുള്ളത് വീട്ടില്?
1: വീട്ടില് ഇപ്പൊ ഞാൻ എത്തിക്ക സാറേ, മോളുണ്ട്, അവളതിന് കല്യാണം കഴിച്ചു കൊടുത്തു, അവൾക്ക് രണ്ടു കുട്ടികളുണ്ട്.
0: അവര് ദൂരെയാണോ?
1: ദൂരെ ആ തൃശ്ശൂരേ.
0: അവര് വരാറില്ല ഇടയ്ക്ക്?
1: ആ അവര് വരല്ലൊക്കെ, ചുരുക്കാ കുട്ടികള് സ്കൂളിൽ പോണ്ട്, പിന്നെ അവൾക്ക് ചെറിയ ജോലിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി നിക്കലുണ്ട്.
0: പിന്നെ വേറെന്താ വിശേഷം? വേറെ വീട്ടിലെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ?
1: വീട്ടില് ഞാനൊരു ശിവഭക്തി, ശിവന്റെ അമ്പലത്തിൽ ജോലി ചെയ്യണ്ടേ.
0: അവിടെ അടുത്ത് തന്നെ,
1: അതുകൊണ്ടാ പാട്ട് പറഞ്ഞത്.
0: അവിടെ അടുത്ത് തന്നെയാണോ അമ്പലം? എത്ര വർഷമായി അവിടെ ജോലി ചെയ്യുന്നു?
1: അവിടെ 10 വർഷമായി.
0: 10 വർഷമായി. എന്താണ് ജോലി?
1: അവിടെ തൂത്തുവാരല്ലേ.
0: അവിടുത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നു അല്ലേ,
1: വിളക്ക് കഴുകുക.
0: അപ്പൊ നല്ലൊരു ഭക്തയാണ്.
1: പിന്നെ എല്ലാ അമ്പലങ്ങളിലും പോവും.
0: നിങ്ങൾക്ക് അവിടെ കൂട്ടുകാരികളൊക്കെ ഇല്ലേ അടുത്ത്?
1: കൂട്ടുകാരികളൊക്കെ ഉണ്ട്.
0: നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോവാറുണ്ടോ?
1: ആ യാത്ര പോലെ ഉണ്ട്. ഞാന് കാശി, അയോധ്യ, പിന്നെ
0: ഓഹോ ചെറിയ ആണല്ല, നിറയെ യാത്രകൾ ചെയ്യുന്ന ആളാണ്.
1: അതെ, എവിടെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ പോവും.
0: പടുത്ത് ഇത് എവിടേക്കാണ്?
1: കഴിഞ്ഞ ആഴ്ച പോയി വന്നത്.
0: കൊട്ടിയൂര്. കൊട്ടിയൂര്. ഇപ്പൊ അവിടുത്തെ ഉത്സവം ആണല്ലോ അല്ലേ? അപ്പൊ എങ്ങനെ ഗ്രൂപ്പായിട്ടാണോ പോവുക അല്ലെങ്കിൽ നിങ്ങൾ?
1: ഗ്രൂപ്പായിട്ട് ബസ്സില്.
0: ബസ്സില്. നിങ്ങള് കൂട്ടുകാരെ കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും സംഘടിപ്പിക്കുന്നതായിരിക്കും അല്ലേ?
1: അമ്പലവക.
0: ഇന്ന് നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് എന്താണ്? ചന്ദ്രകളഭം.
0: ചന്ദ്രകളഭം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തില് അല്ലേ?
1: കൊട്ടാരം വിൽക്കാനുണ്ട്. സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് മെജോ.
1: മെജോ.
0: എന്റെ വീട് തൃശ്ശൂർ തന്നെയാണ്. മനക്കോടി. ഞാൻ വേറെ ഭാഗമാണ്, ഞങ്ങള് കൊടകര എന്ന് പറയും.
1: അപ്പൊ
0: എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. അപ്പൊ ആദ്യമായിട്ടല്ലേ കിട്ടിയത്?
1: എനിക്ക് ഭയങ്കര സന്തോഷമായി സാറേ.
0: അപ്പൊ മോളോടൊക്കെ പറയാ, അങ്ങനെ വിളിച്ചിരുന്നു, കിട്ടിയിരുന്നു, നമ്മൾ അന്വേഷണം അറിയിക്കുക. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. സന്തോഷായില്ലേ?
1: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷായി.
0: അപ്പൊ ഇനിയും വിളിക്കാം കേട്ടാ.
1: അപ്പൊ
0: നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കുക, നമ്മുടെ പരിപാടികൾ കേട്ട് അഭിപ്രായം അറിയിക്കുക, കത്തെഴുതുക. നമുക്ക് പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ.
0: ശരി ശരി.

0: തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഗാനതരംഗിണിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട നമ്പർ 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
5: സ്വാഗതം.
0: ആരാ വിളിക്കുന്നത്?
5: എന്റെ പേര് മാലിനി.
0: മാലിനി, എവിടുന്നാ വിളിക്കുന്നേ?
5: പാവർട്ടി.
0: പാവർട്ടി, ചാവക്കാട് അല്ലേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത് തോന്നുന്നോ?
5: ഇങ്ങനെ ഗാനതരംഗിണിക്ക് ആദ്യമായിട്ടാ വിളിക്കുന്നത്. വിളിക്കാറുണ്ട്, പക്ഷെ കിട്ടുന്നത്
0: ഇന്ന് കിട്ടിയില്ലേ?
5: ഇപ്പൊ കിട്ടി, സന്തോഷായി.
0: സന്തോഷായി. എന്താ ചെയ്യുന്നേ മാലിനി?
5: ഞാൻ ഹൗസ് വൈഫാ. ആദ്യം ചെയ്തിരുന്നു, ജോലി ചെയ്തിരുന്നു, ടീച്ചറായിരുന്നു.
0: പക്ഷെ
5: ഇപ്പൊ അത് പ്രൈവറ്റില് നിർത്തി.
0: ഇപ്പൊ ചെയ്യുന്നില്ല.
5: കുറച്ച് കൊല്ലങ്ങളായി നിർത്തി വെച്ചിട്ട്.
0: അപ്പൊ എങ്ങനെയാണ് ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്നത്?
5: കുഴപ്പമില്ല, ഭർത്താവ് KCB റിട്ടയർ.
0: വീട്ടില് വേറെ ആരൊക്കെ ഉള്ളത്?
5: വീട്ടില് 2 മക്കള്, ശിവാനി, ശിവരഞ്ജിനി.
0: അവരൊക്കെ എന്താ ചെയ്യുന്നേ?
5: അവരിപ്പോ ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇപ്പൊ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നുള്ളു, 29-ാം തീയതി. ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂർ. ഒരാള് പാവർട്ടി CKC-യില് ഇപ്പൊ 9th-ല്
0: പഠിക്കുന്നു. കുട്ടികളൊക്കെ പഠിച്ചോണ്ടിരിക്കയാണ്.
5: രാവിലത്തെ
0: ജോലികളൊക്കെ കഴിഞ്ഞോ?
5: രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങള് ടെമ്പിളിലേക്ക് പോവാൻ റെഡി ആയിരിക്കും. തൃപ്രയാറ് ക്ഷേത്രത്തിലേക്ക്
0: അതിനിടയിൽ വിളിച്ചു നോക്കിയതാണ്. അതിനിടയിൽ വിളിച്ചു നോക്കിയതാണോ?
5: ഞാൻ പറഞ്ഞു ഇന്നിപ്പോ ഞാൻ വിളിച്ചിട്ട് കിട്ടാറില്ല, മോളൊന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ ശിവാനി ട്രൈ ചെയ്തപ്പോ കിട്ടി.
0: എല്ലാവരും കൂടെ ഒരുമിച്ചാണോ പോണേ അമ്പലത്തിലേക്ക്?
5: ഞാനും മോള്, ചെറിയ മോള് പോയി, സ്കൂളിൽ പോയി, ഞങ്ങൾ 3 പേരും കൂടി പോവാ.
0: നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ എല്ലാവരും?
5: പിന്നെ പിന്നെ കേൾക്കാറില്ല, ഞാൻ ആകാശവാണിയുടെ ശ്രോതാവാ. ഞാൻ മാലിനി എന്ന പേരില് കത്ത്, ഗാനമഞ്ജരിക്ക് കത്തേരി, അത് പ്രശ്നം ചെയ്തിട്ടുണ്ട്.
0: പിന്നെ
5: മോള് ശിവാനി, അവള് കാർത്തിക നിറഞ്ഞ പദം വെച്ചിട്ട് ഒരുപാട് വല്ല പരിപാടികളും കാണും. പക്ഷെ ഇന്നും കിട്ടും, ഇന്നത്തെ ചിന്താ വിഷയമൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെ ഉണ്ടായിരുന്നു.
0: ഇന്ന് പൊതുവെ എല്ലായിടത്തും നല്ല മഴയുള്ള ദിവസമാണ്.
5: ഒരു ഡിസ്റ്റർബൻസ് ആയപ്പോ ഞാൻ വേഗം റേഡിയോ കട്ട് ചെയ്തു, ഓഫ് ചെയ്ത് വെച്ചു. അത് കേൾക്കാൻ പറ്റില്ല, അതുവരെ ഉള്ളൊക്കെ കേട്ടിരുന്നു.

0: ഇട്ട് കേൾക്കാം, വൈകിട്ട് 6:15 അത് ഒന്ന് കേട്ടോളൂ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: ഇന്ന് എനിക്ക് തച്ചിലെടുത്ത ചുണ്ടനിലെ ശോകമൂകമായി എന്ന് പറഞ്ഞ പാട്ട്.
0: യേശുദാസ് പാടിയത്. ശോകമൂകമായി ആ പാട്ട് കേൾക്കാം. അപ്പൊ വീട്ടിലെ എല്ലാ പറയൂ പറയൂ.
1: ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിയിലുള്ള നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട്,
0: എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും ഇത് കേൾക്കുന്നുണ്ടാവും. നമ്മുടെ സഹപ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം. അപ്പൊ വീണ്ടും വിളിക്കാം, പരിപാടികൾ കേൾക്കുക. കത്തെഴുതുന്ന ആളാണ്, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നല്ലൊരു ശ്രോതാവിനെ കിട്ടിയതിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
1: എല്ലാവരോടും
0: ഞാൻ പറയാം, ഓ വന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണായിരുന്നു.
1: സംസാരിക്കാലോ, പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല.
0: അന്ന് കൊറേ പേരൊക്കെ വന്നിരുന്നു, കൊറേ പേരോടൊക്കെ സംസാരിച്ചിരുന്നു.
1: പറഞ്ഞു കത്ത് ഞായറാഴ്ചത്തെ കത്ത് ആ പ്രോഗ്രാം കേട്ടു ഞാനല്ല, കൊറേ ആൾക്കാരൊക്കെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു.
0: പക്ഷെ
1: അത് മിസ്സായി.
0: സാരമില്ല, മറ്റൊരു അവസരത്തിൽ നമുക്ക് സംസാരിക്കാം, കണ്ടുമുട്ടാം. എല്ലാവരുടെ അന്വേഷണം അറിയിക്ക. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് പ്ലേ ചെയ്യട്ടെ.
1: ഓക്കെ ഓക്കെ ഓക്കെ.

0: ഗാനതരംഗിണി തുടരുകയാണ്. അടുത്ത കോളർ. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: പേര് സുനിത, കൂറ്റനാടാണ് സ്ഥലം.
0: സുനിത, കൂറ്റനാട്. സുനിത എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ കഴിഞ്ഞ ടൈമിൽ ഞാൻ മെമ്പറായിട്ടായിരുന്നത്.
0: അതെ, ഏത് പഞ്ചായത്ത്?
1: ചാലിശ്ശേരി പഞ്ചായത്ത്.
0: ചാലിശ്ശേരി. ഇപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ടൈമിലല്ലേ? ജനങ്ങളൊക്കെ നന്നായിട്ട് സേവിക്കാൻ പറ്റിയോ?
1: പൊതുപ്രവർത്തന
0: രംഗത്ത് എത്ര വർഷമായി ഇപ്പോ നമ്മൾ പ്രവർത്തിച്ചു
1: തുടങ്ങിയിട്ട്?
0: പത്ത് വർഷത്തിലേറെ ആയല്ലേ. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇലക്ഷനിൽ നിന്നത്. കഴിഞ്ഞ തവണയില്ല. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, പിന്നെ മോളുടെ മോളുടെ കല്യാണം കഴിഞ്ഞു. ഏങ്ങണ്ടിയൂർക്കാണ് കല്യാണം കഴിച്ചത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. മകൾക്ക് രണ്ട് കുട്ടികളുണ്ട്. മരുമകൻ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ്.
0: അപ്പൊ എല്ലാവരും നമ്മുടെ പൊതുപ്രവർത്തനം സപ്പോർട്ടാണോ?
1: ആ അതെ അതെ അതെ, വീട്ടിലുള്ളവരൊക്കെ കുഴപ്പമില്ല.
0: അപ്പൊ ഒരു മെമ്പർ എന്ന് പറയുമ്പോ നല്ല തിരക്കുള്ള ഒരാളാണ്. എന്നും ഓരോ പരിപാടികളുണ്ടോ?
1: അതിനുള്ള സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ കാജ ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടായില്ല, ഞാനിപ്പോ മരുന്നിന്റെ ഒരു സെക്ഷനിൽ വർക്ക്
0: ചെയ്യുന്നു. ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എവിടെയാണോ?
1: അല്ല, ഇപ്പൊ ഈ മരുന്ന് വന്നിട്ട് വേണം ഇനി, കാരണം സ്റ്റോക്ക് ക്ലിയർ ആയി
0: കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്.
1: ഓ കുഴപ്പമില്ല.
0: മെമ്പർ ആയിരിക്കുന്ന സമയത്തും നമുക്ക് ഏത് പാട്ടാ കേൾക്കേണ്ടതെന്ന്?
1: ഞാന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടുകള് ക്ലാസിക്കൽ സോങ്സൊക്കെയാണ്. ഞാനവിടെ റേഡിയോയിൽ വന്നിട്ടുണ്ട്, അവിടെ രാമവർമ്മപുരത്ത്
0: വന്നിട്ടുണ്ടോ? മുന്നോ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടോ?
1: 95-ൽ വന്നു.
0: 95-ൽ എന്താ അവതരിപ്പിച്ചത്? ഓ, അപ്പൊ പാട്ടുകാരിയാണ്.
1: ചെറുതായിട്ട്
0: എങ്കിൽ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
1: അമരസല്ലാപമേ സംഗീതമേ, അമരസല്ലാപമേ മണ്ണിനു വേണ്ടി വരദാരമേ, വേദനയെ പോലും വേദാന്തമാക്കും നാദനുസന്ധാന കൈവല്യ സംഗീതമേ അമരസല്ലാവമേ.
0: ഇതാണോ ചെറുതായിട്ട്? ഇത്ര നന്നായിട്ട് പാടിയിട്ടാണോ ചെറുതായിട്ട് എന്ന് പറയുന്നത്?
1: അല്ല, അത് നമ്മള് പ്രാക്ടീസ് ഒന്നുമില്ലല്ലോ വെറുതെ പറയുമ്പോ.
0: അല്ല, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ, ഈ കഴിവുകളൊക്കെ. അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ നന്നാവും. പക്ഷെ ഇതൊരിക്കലും നശിച്ചു പോകുന്നില്ലല്ലോ. നമ്മള് പ്രാക്ടീസ് ചെയ്യുന്നതോറും ഇത് കൂടുതൽ നന്നാവും. പ്രാക്ടീസ് കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ ഇത് നമ്മളിന്ന് പോവാൻ പോകുന്നില്ല, അതെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇനിയുള്ള കാലം നന്നായിട്ട് പാട്ടൊക്കെ നന്നായിട്ട് പോട്ടെ. ഇങ്ങനെ പുറത്ത് പാടാൻ പോവാറുണ്ടോ നിങ്ങൾക്ക്? വല്ല ട്രൂപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ആദ്യം പട്ടാമ്പി സാരംഗില പോയിട്ടുണ്ടായിരുന്നു, സംഗീതയില്
0: പോയിട്ടുണ്ടായിരുന്നു,
1: പിന്നെ കൈതപ്രസ് പാട്ട് പാടിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത്.

0: പാട്ടുകാരിയാണ്, അപ്പൊ ചെറിയ പാട്ടുകാരിയല്ല. അപ്പോ ഇനി ഈ സംഗീതം എന്ന് പറയുന്നത് കൈവിട്ട് കളയരുത്. ഇപ്പോഴായാൽ പോലും നമുക്കത് എപ്പോഴും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, ഇടയ്ക്കൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുക. അപ്പൊ നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
1: അപ്പൊ
0: വീട്ടിലുള്ളവരോടൊക്കെ അന്വേഷണം അറിയിക്കുക, വീണ്ടും വിളിക്കുക. നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറില്ലേ? അപ്പൊ എന്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക.
1: ഇപ്പൊ അടുത്ത് നമ്മളെ കുന്നംകുളത്തെ പരിപാടി തൊണ്ണൂറിന്റെ
0: മെച്ചില്ലേ? ഉവ്വ.
1: അതിന് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വരാൻ പറ്റിയില്ല.
0: എത്താൻ പറ്റിയില്ല അല്ലേ?
1: അല്ല, കുന്നംകുളം അല്ലേ, തൃശ്ശൂർ.
0: തൃശ്ശൂർ തൃശ്ശൂർ നമ്മള് 5-ാം തീയതി നടത്തിയിട്ടുണ്ടായിരുന്നു. അതില് കുറെ പേരൊക്കെ വന്നിരുന്നു, ശ്രോതാക്കള് ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിരുന്നു.
1: അത്ര കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അന്ന് ഞാൻ അറിയിച്ചു, വല്ല മത്സരങ്ങൾ നമ്മളെ ഈ ഓഡിയോ ഇതുപോലെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ
0: പറഞ്ഞിട്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം, ഇനി മറ്റൊരവസരത്തില് ഇതുപോലെ എവിടെയെങ്കിലും നമ്മൾ മറ്റൊരു സ്ഥലത്ത് പ്രോഗ്രാമുകളൊക്കെ വെക്കും, അപ്പൊ നമുക്ക് കാണാം, സംസാരിക്കാം.
1: അപ്പൊ
0: എന്തായാലും എല്ലാവരോടും അന്വേഷണം അറിയിക്കുക. പാട്ട് നന്നായി കൊണ്ടുപോവുക, വിടാതെ. എന്നാ പാട്ട് കേട്ടാലോ?
1: ഓ
0: ശരി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഗാനതരംഗിണിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0478-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഗാനതരംഗിണിയിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
5: രമ്യ.
4: മുളങ്കുന്നത്ത് കാവ്, നമ്മുടെ അടുത്തുനിന്നാണ്.
5: വിശേഷങ്ങൾ
4: പറയും, സന്തോഷത്തോടെ വിശേഷങ്ങൾ പറയും.
5: അതെ, ഞാന് മെയിൻ ആയിട്ട് വിളിച്ചേണ്ട ഒരു കാര്യം, ഒരു പാട്ട് കേൾക്കണം. ജോക്കർ എന്നുള്ള സിനിമയിലത്തെ
4: അത് കേൾപ്പിക്കാം.
5: കണ്ണീർ മഴയത്ത് എന്നുള്ള ഒരു പാട്ട്.
4: കണ്ണീർ മഴയത്ത് അത് കേൾപ്പിക്കാം. പിന്നെ
5: ഇവിടെ മുണന്താവിലെ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഗേറ്റ് ഓട്ടോമേഷൻ, CCTV ക്യാമറ, അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ വാട്ടർ പ്യൂരിഫയറിന്റെ വർക്കും ചെയ്യുന്നുണ്ട്.
4: അപ്പൊ
5: അതിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങള് റേഡിയോയില് രാവിലെ എന്റെ ഒരു നമ്പർ പറയണില്ലേ, വാണിജ്യ പ്രക്ഷേപണം.

0: കിട്ടുന്നില്ല അല്ലേ. ഇപ്പൊ എന്തായാലും ഞാനിവിടെ പറയാം ഞാനത്.
1: ആ നമ്പർ ഒന്ന് കറക്റ്റ് കിട്ടുമോ കൂടി അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഇതിന് ഞങ്ങൾക്കൊരു ചെറിയൊരു പരസ്യം കൊടുക്കാൻ വേണ്ടി.
0: അതെ അല്ലേ, അത് ഞാൻ നോക്കിയിട്ട് പറയാം. ചോദിച്ചിട്ട് ഞാൻ ഇതിന്റെ പരസ്യത്തിന്റെ വരാൻ ഞാൻ അറിയിക്കാം കേട്ടോ.
1: ഓക്കെ.
0: അപ്പോ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്, രണ്ട് മക്കള്, ആൺകുട്ടികളാണ്. ഒരാള് 7 പഠിക്കുന്നു, ഒരാള് 2 പഠിക്കുന്നു. ദീന അനൂപ്, ദിയാൻ അനൂപ്.
0: ഇപ്പൊ ഈ സ്ഥാപനം നടത്തുവാണോ? അനൂപ്. ഹസ്ബൻഡ് ഈ സ്ഥാപനം നടത്തുവാണോ? ഇപ്പൊ നിങ്ങള്?
1: ആ ഈ സ്ഥാപനം ആള് എല്ലാ വർക്കുകളും ചെയ്യും.
0: അപ്പൊ ഈ സ്ഥാപനം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ രമ്യ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്?
1: ഓഫീസിലിരിക്കും.
0: ഓഫീസിലിരിക്കും. അപ്പൊ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോ ഓഫീസിലാണോ?
1: ഇല്ല, ഇറങ്ങിയിട്ടില്ല. ഇതും കൂടി ഒന്ന് വിളിച്ചു നോക്കി, കിട്ടി കഴിഞ്ഞിട്ട് പോവാൻ എന്ന് വിചാരിച്ച അങ്ങനെ ഇരുന്നതാ.
0: എന്തായാലും കിട്ടിയില്ലേ, സന്തോഷായില്ലേ?
1: അതെ, ഭയങ്കര സന്തോഷായി.
0: അപ്പൊ കുട്ടികളോടൊക്കെ പറയാ, അവര് സ്കൂളിൽ പോയിണ്ടാവും അല്ലേ?
1: ആ സ്കൂളിൽ പോയി.
0: അപ്പൊ അവരുണ്ടെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കായിരുന്നു.
1: ഹസ്ബൻഡ് ഇത്തിരി നേരത്തെ ഇറങ്ങിയുള്ളൂ. ആള് പറയും എപ്പോഴും വിളിക്കുമ്പോ അത് കിട്ടണേ, നീ പിന്നെ അതിനെ ട്രൈ ചെയ്തിട്ട് കാര്യം. നല്ല തിരക്കുണ്ടാവും, ഒരുപാട് പേര് വിളിക്കാൻ.
0: അതെ അതെ, പക്ഷെ നമ്മളെപ്പോഴും ശ്രമിച്ചോണ്ടിരിക്ക, എന്തെങ്കിലും ഒരു ദിവസം കിട്ടും, നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ.
1: അതെ, ഭയങ്കര സന്തോഷം. എല്ലാവരോടും അന്വേഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞോളോ.
0: തീർച്ചയായിട്ടും അറിയിക്കാം. അപ്പൊ നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ഓക്കെ, താങ്ക് യു സാർ.
0: അപ്പൊ വീണ്ടും വിളിക്കാട്ടോ. ഒരിക്കൽ കിട്ടിയെന്ന് വെച്ച് വിളിക്കാതിരിക്കണ്ട, കുറച്ച് നാളുകൾക്ക് ശേഷം വിളിക്കാം
1: കേട്ടോ. ഈ പരസ്യത്തിന്റെ നമ്പർ ഒന്ന് മറക്കാതെ ഒന്ന് പറയണം കേട്ടോ.
0: ശരി ശരി ശരി, ഞാൻ പറയാം.
1: ഓക്കെ ഓക്കെ, താങ്ക്സ്.

0: ഇന്നത്തെ ഈ അവസാനത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം, എന്റെ പേര് സോമസുന്ദരൻ.
0: സോമസുന്ദരൻ, എവിടുന്ന് വിളിക്കുന്നു?
1: പട്ടാമ്പി പള്ളിപ്പുറം.
0: പട്ടാമ്പി പള്ളിപ്പുറം, മുന്നേ വിളിച്ചിട്ടുണ്ടോ?
1: ആ, മുന്നേ വിളിച്ചിട്ടുണ്ട്. പൊന്നോണത്തരങ്ങിനി ഉത്രാടത്തിന്റെ അന്നും തിരുവോണത്തിന്റെ അന്നും എനിക്ക് കിട്ടി.
0: ഓ, രണ്ടു ദിവസം കിട്ടി. തിരുവോണത്തിന്റെ അന്ന് ഞാനായിരുന്നു തോന്നുന്നു അല്ലേ?
1: അതെ അതെ.
0: വീണ്ടിപ്പോഴാണ് കിട്ടുന്നത്?
1: ഏ,
0: വീണ്ടിപ്പോഴാണോ വിളിക്കുന്നത്?
1: ആ, വീണ്ടിപ്പോഴല്ലോ വിളിക്കാറുണ്ട്, ഇപ്പോഴാണ് കിട്ടിയത്.
0: ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പൊ എല്ലാത്തിനൊരു സമയമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം.
1: അഞ്ചാം തീയതി പരിപാടിക്ക് ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആകാശവാണിയുടെ പരിപാടിക്ക്
0: കണ്ടിരുന്നു. നമ്മള് സംസാരിച്ചിരുന്നോ? നമ്മള് സംസാരിച്ചിരുന്നോ?
1: ഇല്ല, കണ്ടിരുന്നു.
0: കണ്ടിരുന്നു അല്ലേ? അന്ന് ഒരുപാട് പേര് വന്നിരുന്നു, കുറെ പേരൊക്കെ സംസാരിക്കാൻ പറ്റി.
1: അവിടെ ഒരു സാറുണ്ടായിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു.
0: അതെ അല്ലേ?
1: 1902 മണിലെ റേഡിയോ ഉണ്ടായിരുന്നു അവിടെ.
0: ആ, ഓ, അതിന്റെ മുൻപ് പ്രദർശനം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാണോ വന്നത്, വേറെ ആരും ഉണ്ടായിരുന്നോ കൂടെ?
1: അല്ല, ഞാൻ തൃശ്ശൂർ ഹോസ്പിറ്റലിന്റെ അടുത്ത വീട്ടില് ചേർന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ സമയക്ക് കുറവായ കാരണം ഞാൻ അവിടുന്ന് പെട്ടെന്ന് അങ്ങനെ വന്നത്.
0: അത്
1: പെട്ടെന്ന് പോയത്.
0: അപ്പൊ അവര് ഡയൽസിന് കയറ്റിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്.
1: അതെ അതെ.
0: എന്തായാലും വരാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ.
1: അല്ല, ഞാൻ വരണിച്ചിട്ടായിരുന്നു, പക്ഷെ ഇന്നിങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാൻ ബസ്സിന് വരണമെന്ന് വിചാരിച്ച ആളായിരുന്നു.
0: അത് ശരിയാ. അപ്പൊ എന്തായാലും അതില് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇന്നത്തെ അവസാനത്തെ കോളറാണ്. ഏത് പാട്ടാ വേണ്ടത് നമുക്ക്?
1: എന്റെ ഗ്രാമം എന്നുള്ള സിനിമയിലെ കൽപ്പാന്ത കാലത്തോളം എന്നുള്ള ശ്രീമൂലവാന വിജയൻ,
0: വിദ്യാധര മാഷ്ടെ സംഗീതം.
1: മാഷതായിട്ട് പരിചയമുണ്ട്. ഇവിടെ കൊടുക്കുന്ന അമ്പലത്തിലെ മാഷതന്നിട്ട് ഒരു പുരസ്കാരം
0: കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? പരിചയപ്പെട്ടിരുന്നു മാഷെ?
1: ആ, മാഷെ പരിചയപ്പെട്ടിരുന്നു. കഴിഞ്ഞിട്ട് മാഷെ കൊടുക്കുന്ന
0: അപ്പൊ ഈ പാട്ട് നമുക്ക് അധികം സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് പാട്ട് പെട്ടെന്ന് കേൾക്കാം.
1: അപ്പൊ
0: വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വീണ്ടും
1: വിളിക്കാം.
0: അപ്പൊ ഇതിന്റെ നിബന്ധനകൾ പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും വിളിക്കാം.
1: മൂന്ന് മാസത്തിന് ശേഷമാണ് കിട്ടുള്ളൂ.
0: അതെ അതെ, പറയുന്നവരോട് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ വീട്ടിലെല്ലാവരോട് അന്വേഷണം അറിയിക്കാം. പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: ശരി.

ഗാനതരംഗിണിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മധുരമായ നിമിഷങ്ങളും പ്രകാശമുള്ള സ്വപ്നങ്ങളും പുതിയ സ്വരങ്ങളും പുതിയ ചിന്തകളുമായി വീണ്ടും കേട്ടുമുട്ടാം. സംഗീതത്തോട് ചേർന്നിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളോടൊപ്പം ഞാൻ മെജു, സാങ്കേതിക സഹായം KK ലത, അനിൽകുമാർ ജി, ആൽബിൻ.

0: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. ഈ രോഗത്തിന്റെ ചികിത്സയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ ആസ്മ എങ്ങനെ നമ്മൾ കാണണം, അതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്, എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആസ്മ എന്നുള്ള രോഗം വരാതിരിക്കാം, ഇതിനെപ്പറ്റിയൊക്കെയാണ്. അതിൽ എന്താണ് ആസ്മയെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ആസ്മയെന്നുള്ള രോഗം കുട്ടികളുടെ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്.

ശ്വാസനാളത്തിൽ നീര് ഉണ്ടാകുന്നു, അതായത് എഡീമ എന്ന് പറയും. ഈ നീരുണ്ടാകുന്നതിനോടൊപ്പം തന്നെ ശ്വാസനാളത്തിന് ചുറ്റുമുള്ള മസിൽസ്, സ്മൂത്ത് മസിൽസ് ആണത്, ഈ മസിൽസ് ചുരുങ്ങുന്നു. അപ്പോൾ നീരുണ്ടാകുന്നു, മാത്രമല്ല ശ്വാസനാളം ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ ചുരുങ്ങുന്നത് കൊണ്ട് ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ശ്വാസനാളം നീരടിക്കുന്നു, ശ്വാസനാളം ചുരുങ്ങുന്നു, ഇതുകൊണ്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അതായത് ശ്വാസം വിടാനുള്ള പ്രയാസമാണ് ആസ്മയിൽ ആദ്യം ഉണ്ടാകുന്നത്. ഇത് കാലക്രമേണ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ആയി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്വാസം വിടാനും ശ്വാസം എടുക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ടായി ആസ്മ മാറുന്നുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും പല രീതിയിലാണ് ഈ ശ്വാസം മുട്ടൽ പുറത്ത് കാണുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം, 5 വയസ്സിന് താഴെ, 5 വയസ്സിന് മുകളിൽ, 12 വയസ്സിന് മുകളിൽ എന്നുള്ള രീതിയിൽ. ഇതിൽ 5 വയസ്സിന് താഴെ കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത് അണുബാധയോടൊപ്പമുള്ള ആസ്മയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസനാളത്തിന് ഉണ്ടാകുന്ന ഒരു അണുബാധ വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളത്തിൽ നീര് വരുന്നു, അതിനോടൊപ്പം ശ്വാസനാളം ചുരുങ്ങുകയും ശ്വാസം മുട്ടലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം മുട്ടൽ വരുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സിന് ശേഷമാണെങ്കിലോ അത് പലപ്പോഴും അലർജൻസ് കൊണ്ടായിരിക്കും. അതായത് പൂമ്പൊടി, പൂമ്പാറ്റ, ഹൗസ് ഡസ്റ്റ്, ചിലപ്പം പാറ്റയുടെ തന്നെ പൊടി, അല്ലെങ്കിൽ പാറ്റ ഗുളിക, ചിലപ്പോൾ ശാമ്പ്രാണിത്തിരി കത്തിക്കുന്നത്, അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക്, പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ശ്വാസനാളത്തിന് ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ശ്വാസം മുട്ടലായിട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്വാസം, ഈ 12 വയസ്സിന് ശേഷമുള്ള ശ്വാസം മുട്ടലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ വ്യത്യാസം 6 വയസ്സിന് ശേഷമുള്ളവരും 12 വയസ്സിന് ശേഷമുള്ളവരും തമ്മിൽ ഇല്ല. അവർക്കും ഇതേ അലർജിക് പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിനെ ട്രീറ്റ്മെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പല മെത്തേഡിൽ കുഞ്ഞുങ്ങളുടെ ആസ്മ ട്രീറ്റ് ചെയ്യാം. 1, ഓറൽ ആയിട്ട് തന്നെ മരുന്ന് കഴിക്കുക. 2, ഇൻഹേലർ തെറാപ്പി എന്ന് പറയും, അതായത് സ്പ്രേ ഫോമിലുള്ള തെറാപ്പിയാണ് അതിനെ പറയുന്നത്. 3, നെബുലൈസേഷൻ ചെയ്യുന്നത്. ഈ 3 ചികിത്സയും നല്ലത് തന്നെയാണ്. പക്ഷേ ഉപയോഗിക്കുന്ന മരുന്ന് എല്ലാത്തിനും ഒരേ ടൈപ്പ് മരുന്ന് തന്നെ ഉപയോഗിച്ചാലും കൊടുക്കുന്ന മെത്തേഡിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നു, ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തെ പോലെ തന്നെ ചിന്തിക്കണം. ആമാശയത്തിൽ പോയിട്ട് ദഹിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് അല്ലെങ്കിൽ ഭക്ഷണം എത്തുന്നു. എന്ത് സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത് ശ്വാസനാളത്തിലെ പ്രോബ്ലമാണ്. അതായത് ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിലാണ്. അപ്പോൾ കുറച്ച് മരുന്ന് ശ്വാസനാളത്തിലെത്തും, അത്രയും മതിയാകും നമ്മുടെ ശ്വാസം മുട്ടൽ മാറാനായിട്ട്. പക്ഷേ അതിനോടൊപ്പം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേ മരുന്നെത്തുന്നു, പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ ഈ മരുന്നിന്റെ ആവശ്യമില്ല. അതായത് കറക്റ്റ് ഡോസ് ശ്വാസനാളത്തിൽ എത്താൻ ഉപകരിക്കുന്ന മരുന്ന് കൊണ്ട് മറ്റു ശരീരഭാഗങ്ങളിൽ ആവശ്യമില്ലാത്തിടത്തെല്ലാം മരുന്നെത്തുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇതിന് എഫക്റ്റ് കിട്ടുന്നതിനോടൊപ്പം തന്നെ സൈഡ് എഫക്റ്റും വരുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമുക്ക് വേണ്ട ഒരേ ഒരു സ്ഥലം ശ്വാസനാളമാണ്, പക്ഷെ ശ്വാസകോശത്തിലും ശ്വാസനാളത്തിലുമാണ്. എന്നാൽ മറ്റു ശരീരഭാഗങ്ങളിൽ നമുക്ക് ഇത് ആവശ്യമില്ല, പക്ഷെ അവിടെ ഈ മരുന്ന് ചെല്ലുന്നു. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഒരു മരുന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഇൻഹേലർ തെറാപ്പി. ഇൻഹേലർ തെറാപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് ലോക്കലിയാണ്, അതായത് ശ്വാസനാളത്തിലാണ് മരുന്ന്, അവിടെ മാത്രമേ ചെല്ലുന്നുള്ളൂ. അതുകൊണ്ട് ആ മരുന്നിന്റെ അളവ് വളരെ കുറച്ച് മതി. കാരണം എഫക്റ്റ് കൂടിയ രീതിയിലാണ് മരുന്ന് കിട്ടുന്നത്. കറക്റ്റ് സ്ഥലത്ത് ആവശ്യമുള്ള മിനിമം മരുന്നിന്റെ ആവശ്യമേ ഈ ഇൻഹേലർ തെറാപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ തെറാപ്പിയിൽ വരുന്നുള്ളൂ. എഫക്റ്റ് കൂടുതലുമായിരിക്കും, സൈഡ് എഫക്റ്റ് പ്രാക്ടിക്കലി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഓറൽ മെഡിക്കേഷനെക്കാട്ടിലും നല്ലത് ഇൻഹേലർ മെഡിക്കേഷനാണ്. ഇനി വേറൊരു കാര്യമാണ് നെബുലൈസേഷൻ. നെബുലൈസേഷന്റെ പ്രത്യേകത, നോർമലി നെബുലൈസേഷൻ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല. കാരണം ചെറിയ ചുമ ഉണ്ട്, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ ഇൻഹേലർ തെറാപ്പിയാണ് നല്ലത്. കാരണം അതിന്റെ ഡോസ് വളരെ കുറവാണ്. നേരെ മറിച്ച് നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അളവ് വളരെ കൂട്ടിയാണ് കൊടുക്കുന്നത്. കാരണം എഫക്റ്റ് ഒന്നിച്ച് കിട്ടേണ്ട അത്യാവശ്യവുമുണ്ട്. ഈ അളവ് കൂട്ടി കൊടുക്കുമ്പോൾ ശ്വാസനാളങ്ങൾ ഒന്നിച്ച് വികസിക്കുകയും ഓക്സിജന്റെ ആവശ്യം കൂടുതൽ വേണ്ടി വരികയും ചെയ്യുന്നു.

എന്നാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് 21%. ആ 21% പോരാതെ വരുന്നതാണ് നെബുലൈസേഷൻ എന്നുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെബുലൈസേഷൻ കൊടുക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടെ വേണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നെബുലൈസേഷൻ തെറാപ്പി വീട്ടിൽ വെച്ച് കൊടുക്കുന്നത് ഒരിക്കലുമേ നല്ലതല്ല. നെബുലൈസേഷൻ കൊടുക്കുന്നത് എപ്പോഴും ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കണം. ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് അതാത് സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നെബുലൈസേഷൻ കൊടുക്കാവൂ. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ വരിക, അല്ലെങ്കിൽ ചുമ വരിക, ചുമയും ശ്വാസമുട്ടലിനെയും ഒന്നുപോലെയാണ് കാണേണ്ടത്. ശ്വാസനാളം ചുരുങ്ങുമ്പോൾ, ആദ്യം ചെറുതായിട്ട് ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ചുമ എന്ന് പറയുന്നത്. അതൊരു കൂടുതലാകുമ്പോൾ അത് ശ്വാസം മുട്ടലായിട്ട് മാറുന്നുണ്ട്. ഇതിനെ രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, റിലീവർ തെറാപ്പി, അതായത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസമുട്ടൽ വരുന്നു ആ സമയത്ത് മാത്രമേ ചികിത്സിക്കാറുള്ളൂ. രണ്ടാമത് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയും, അതായത് വരാതിരിക്കാൻ ചികിത്സിക്കുക. എവിടെയാണ് റിലീവർ തെറാപ്പി കൊടുക്കേണ്ടത്, എവിടെയാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കേണ്ടത് നോക്കാം. റിലീവർ തെറാപ്പി കൊടുക്കുന്നത് ചുമ വരുന്നു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുന്നു, അത് എന്ത് കാരണം കൊണ്ടായിരിക്കട്ടെ, അലർജി കൊണ്ടായിക്കോട്ടെ, ഇൻഫെക്ഷൻ കൊണ്ടാകട്ടെ, ഏത് കാരണമായാലും അങ്ങനെ വന്ന് നമ്മൾ ചികിത്സിക്കുന്നു, ബുദ്ധിമുട്ട് മാറുന്നു, പിന്നെ ഒരു 3-5 മാസം ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു കുഞ്ഞിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ആവശ്യമില്ല, റിലീവർ തെറാപ്പി മാത്രം മതിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ റിലീവർ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് വരുന്നു ചികിത്സിക്കുന്നു മറക്കുന്നു, അത് ഒന്നേ ഓറൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ ഇൻഹെയിലർ മെഡിക്കേഷൻ. ഏറ്റവും നല്ല ചോയ്സ് റിലീവർ തെറാപ്പിക്ക് പോലും ഇൻഹെയിലർ മെഡിക്കേഷൻ ആണ്, അല്ലാതെ ഓറൽ മെഡിക്കേഷൻ അല്ല. ഇനി രണ്ടാമത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നു. ഉദാഹരണം, കുഞ്ഞിന് ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, 1-2 ആഴ്ച മാറുന്നു, ചികിത്സിച്ചു കഴിഞ്ഞതിന് ശേഷം മാറുന്നു, 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും വരുന്നു, അങ്ങനെ 1 മാസത്തിൽ തന്നെ 2-3 പ്രാവശ്യം വരികയും അത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ചികിത്സയാണ് പ്രിവെന്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യണം. എന്തിനാണ് വരാതിരിക്കാൻ ട്രീറ്റ് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ഫങ്ഷണൽ ലൈഫ് നോർമലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഫങ്ഷണൽ ലൈഫ് എന്നല്ലേ, അതായത് സ്കൂള് മുടങ്ങരുത്, ഉറക്കം മുടങ്ങരുത്, കുഞ്ഞിന് പഠനം മുടങ്ങരുത്, മാത്രവുമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്പോർട്സ് ആക്ടിവിറ്റികളിൽ എല്ലാത്തിലും പങ്കെടുക്കണം. ഇതിന് ഒരു തടസ്സമായിട്ട് കുഞ്ഞിന്റെ ശ്വാസം മുട്ടൽ മാറരുത്. ഇതാണ് നമ്മളുടെ പ്രിവെന്റീവ് തെറാപ്പിയുടെ ഉദ്ദേശം. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്? നോർമൽ ലൈഫ് കിട്ടാനാണ് പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം സ്പോർട്സിലോട്ട് പോണം കുഞ്ഞ്. പ്രിവെന്റീവ് തെറാപ്പി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓറൽ മെഡിക്കേഷൻ ഒരു കാരണവശാലും നല്ലതല്ല. കാരണം അതിന്റെ എഫക്റ്റ് കുറവും സൈഡ് എഫക്റ്റ് വളരെ കൂടുതലുമാണ്. പ്രിവെന്റീവ് തെറാപ്പി ഇൻഹെയിലർ മാത്രമേ കൊടുക്കാവൂ. കാരണം ഡോസ് വളരെ കുറവുള്ളത് കൊണ്ടും അത് നിരന്തരം കൊടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമുക്ക് ഏറ്റവും കുറഞ്ഞ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്നിലോട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയുള്ള മരുന്നാണ് ഇൻഹെയിലർ തെറാപ്പി. പലർക്കും സംശയമുള്ള വേറൊരു കാര്യമാണ് സ്റ്റീറോയിഡ്സ് കൊടുക്കുന്നത് കൊണ്ട് ദോഷം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. ശരിക്കും ഇൻഹെയിലർ ആയിട്ട് സ്റ്റീറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രാക്ടിക്കലി സൈഡ് എഫക്റ്റുകൾ ഇല്ല. കാരണം ഇൻഹെയിലർ മെഡിക്കേഷനായിട്ട് സ്റ്റീറോയിഡ് കിട്ടുന്ന കുട്ടികൾക്ക് വാക്സിനേഷൻ പോലും റെക്കമെൻഡഡ് ആണ്. എന്നാൽ ഓറൽ സ്റ്റീറോയിഡ്സ് 2 ആഴ്ചയിൽ കൂടുതൽ നമ്മൾ ഒരു നിശ്ചിത ഡോസിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്സിനേഷൻ കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് റെക്കമെൻഡേഷൻ പറയുന്നത്. 1 മാസത്തെ ഗ്യാപ്പെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇൻഹെയിലർ ഫോമിൽ നമ്മൾ ആസ്മയുടെ ട്രീറ്റ്മെന്റ് കൊടുത്താൽ, പ്രത്യേകിച്ച് സ്റ്റീറോയിഡ് വരെ കൊടുത്താൽ ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിനൊരു നോർമൽ ലൈഫ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല കുഞ്ഞിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും അതിനു വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഇൻഹെയിലർ തെറാപ്പി ഒരു തടസ്സമല്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഓറൽ മെഡിക്കേഷനും ഇൻഹെയിലർ മെഡിക്കേഷനും തമ്മിൽ ഏറ്റവും നല്ലത് ഇൻഹെയിലർ മെഡിക്കേഷനാണ്. ഇനി പരിശോധനയെ പറ്റി പലർക്കും സംശയമുണ്ട്. ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമോ, എക്സ്റേ എടുക്കണമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണമോ എന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ചരിത്രം, ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കുഞ്ഞിന് വരുന്ന ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടൽ ഉണ്ട് എന്നൊരു പാരന്റ്സ് പറഞ്ഞാൽ അതാണ് ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ഏറ്റവും വലിയ തെളിവ്. അത് വെച്ചിട്ടാണ് ഞങ്ങളെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇനി ഒരു കാര്യമുള്ളത്, ചിലർക്ക് എക്സ്റേ എടുക്കേണ്ടി വരും, അത് ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. ചിലർക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. എന്നാൽ

0: ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് സ്പൈറോമെട്രി എന്ന് പറയുന്നത്. ഈ സ്പൈറോമെട്രി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, ബേസ് ടെസ്റ്റ് ആണ്. ഇതിനുശേഷം സ്പൈറോമെട്രി കഴിഞ്ഞും ടെസ്റ്റുകളുണ്ട്, പക്ഷെ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഏറ്റവും ബേസ് ടെസ്റ്റ് ആയിട്ട് സ്പൈറോമെട്രി ചെയ്യുന്നതും നല്ലതാണ്. എന്തായാലും ആസ്മ എന്നുള്ള രോഗം പേടിക്കേണ്ടതല്ല. ആസ്മ എന്നുള്ള രോഗത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെ പോലെ തന്നെ ആസ്മ ഉള്ള കുട്ടികൾക്ക് നോർമൽ ലൈഫ് കിട്ടും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തെറാപ്പി എന്ന് പറയുന്നത് ഇൻഹേലർ തെറാപ്പി എന്ന് എല്ലാവരും മനസ്സിലാക്കുക, അത് പാലിക്കുക. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ ആസ്മയും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വയറിളക്ക രോഗമാണ് ഷിഗല്ല. ഷിഗല്ലയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കിണറുകളും ജലസ്രോതസ്സുകളും ക്ലോറിൻ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. പഴകിയ ഭക്ഷണങ്ങളും പാകം ചെയ്ത് ഏറെ നേരം വെച്ച ഭക്ഷണങ്ങളും ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. കടുത്ത പനി, വയറിളക്കം, വയറുവേദന, ഛർദി എന്നീ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. തികഞ്ഞ ജാഗ്രതയോടെ നമുക്ക് ഷിഗല്ലയെ പ്രതിരോധിക്കാം.
4: നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആ ഉണ്ടപ്പൊക്കെ വരുന്നുണ്ട്.
5: ചേട്ടാ, ഒരു ബർഗർ, ഒരു ചിക്കൻ റോള്, ഒരു എഗ് പഫ്സും പിന്നെ രണ്ട് ബീഫ് കട്ട്ലറ്റ്, ഒരു ഷാർജ ഷേക്ക് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ കഴിക്കാനാ.
6: അമിതവണ്ണം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രധാന ആരോഗ്യ പ്രശ്നമാണ്. അമിതവണ്ണം കുറച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ആഹാര ശൈലിയിൽ മാറ്റം വരുത്തൂ. ആരോഗ്യം കാത്തുസൂക്ഷിക്കൂ.
7: ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
8: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആകാശഗംഗ എന്ന ചിത്രത്തിൽ യേശുദാസ്, സുജാത എന്നിവർ പാടിയ ഗാനം. വരികൾ S. രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. വരികൾ കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. സ്വർണവില കുറഞ്ഞു. കേരളത്തിൽ നിന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,850 രൂപയ്ക്കും, പവന് 200 രൂപ കുറഞ്ഞ് 110,800 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ ഇന്ന് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 20 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന്

0: പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: രാഗപരിചയം.
2: രാഗം.
0: യമൻ കല്യാൺ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം

യമൻ കല്യാൺ. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽപ്പെടുന്ന ഒരു സമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

രമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിന്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിനെ തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: రాగ పరిచయం.
1: రాగం
2: മാണ്ഡ്. രാജസ്ഥാനിന്റെ ജനകീയ സംഗീത പാരമ്പര്യത്തിൽ വേരൂന്നിയ മനോഹരവും ഭാവസമ്പന്നവുമായ ഒരു രാഗമാണ് മാണ്ഡ്. മധുരവും ലാളിത്യവും നിറഞ്ഞ സഞ്ചാരങ്ങളാൽ പ്രശസ്തമായ ഈ രാഗം മരുഭൂമിയുടെ സംസ്കാരവും രാജകീയ പാരമ്പര്യവും രാജസ്ഥാനി ജനകീയ സംഗീതത്തിന്റെ ആത്മാവും ഉൾക്കൊള്ളുന്ന രാഗമാണ് മാണ്ഡ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രത്യേക സ്ഥാനമുള്ള രാഗമാണ്. ജനകീയ സംഗീതത്തിന്റെ ലാളിത്യവും ശാസ്ത്രീയ സംഗീതത്തിന്റെ നൈപുണ്യവും ചേർന്ന ഒരു അപൂർവ സംഗീത രൂപമാണ് ഇത്. നിരവധി ഭജനുകൾ, ഗസലുകൾ, തുമ്രികൾ, ജനകീയ ഗാനങ്ങൾ എന്നിവ മാണ്ഡ് രാഗത്തെ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്ത രാജസ്ഥാനി ജനകീയ ഗാനമായ കേസരിയ ബാലം ഈ രാഗത്തിന്റെ ആത്മാവിനെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നതിന് ഉദാഹരണമാണ്. മാണ്ഡരാഗം സാധാരണയായി ബിലാവൽ ധാട്ടുമായി ബന്ധപ്പെട്ടു കാണുന്നു. ഇതിൽ പ്രധാനമായും എല്ലാ ശുദ്ധസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. അതിലൂടെ പ്രകാശഭരിതവും ശാന്തവുമായ സംഗീതാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ രാഗത്തിന്റെ വാദിസ്വരം മധ്യമവും സംവാദിസ്വരം പഞ്ചമം അല്ലെങ്കിൽ ഷഡ്ജം ആണെന്നും കരുതപ്പെടുന്നു. ഗൗരവപൂർണമായ ശാസ്ത്രീയ രാഗങ്ങളെപ്പോലെ കർശനമായ ഘടനയും വിപുലമായ ആലാപനവും മാണ്ഡിന് സാധാരണയായി ഇല്ല. അതിനാൽ ഇത് ഗൗരവഭരിതമായ ധ്യാനാത്മക ഭാവങ്ങളെക്കാൾ ആഘോഷപരവും ആകർഷകവുമായ ഭാവങ്ങളെയാണ് കൂടുതൽ അവതരിപ്പിക്കുന്നത്. മാണ്ഡിന്റെ പ്രധാന രസങ്ങൾ ഹാസ്യവും ഭക്തിയുമാണ്. ഈ രാഗം സന്തോഷം, സൗഹൃദം, സ്നേഹം, ആഘോഷം, ആത്മീയത തുടങ്ങിയ വികാരങ്ങൾ ഉണർത്തുന്നു. ഗായകരും വാദകരും സാധാരണയായി മധ്യസ്ഥായിയിലും താരസ്ഥായിയിലും ഈ രാഗം അവതരിപ്പിക്കുന്നു. കാരണം അതിലൂടെ രാഗത്തിന്റെ ലാളിത്യവും നൈർമല്യവും സ്വാഭാവികതയും നിലനിർത്താൻ കഴിയും. ആസ്വദിക്കാം. 1994 പുറത്തിറങ്ങിയ ഡ്യുയറ്റ് എന്ന ചിത്രത്തിൽ വൈരമുത്തുവിന്റെ വരികൾക്ക് AR റഹ്മാൻ ഈണം പകർന്ന് SP ബാലസുബ്രഹ്മണ്യവും KS ചിത്രയും ചേർന്നാലപിച്ച ഒരു നിത്യഹരിത ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം.
2: ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരിക്കലും മങ്ങിപ്പോകാത്ത മാധുര്യവും ദിവ്യതയും നിറഞ്ഞ ഒരു രാഗത്തെയാണ് നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. നാട്ട. കർണാടക സംഗീതത്തിലെ ശുഭകരവും അടിസ്ഥാനപരവുമായ ഒരു രാഗമാണ് നാട്ട. 36-ാം മേളകർത്താ രാഗമായ ചലനാട്ടയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഈ രാഗം വീരരസപ്രധാനമാണ്. വീരരസത്തോടൊപ്പം തന്നെ വാത്സല്യവും ഭക്തിരസവും ഈ രാഗം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. വീരഭക്തിരസങ്ങൾ ഉണർത്തുന്നതിനായി കച്ചേരികളുടെ ആരംഭത്തിൽ തന്നെ ഈ രാഗം പലപ്പോഴും ആലപിക്കാറുണ്ട്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം എന്നിവയാണ്. ഈ രാഗത്തിൽ ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ധൈവതവും ആണെങ്കിലും പ്രയോഗിക്കുമ്പോൾ ഈ രണ്ട് സ്വരങ്ങളും അല്പം മേൽത്തട്ടിലേക്ക് ഉയർത്തിവച്ച് പാടിയാൽ മാത്രമേ നാട്ടരാഗത്തിന് വേണ്ടിയുള്ള ഋഷഭ ധൈവത പ്രയോഗങ്ങൾ ശരിയായ മുറയ്ക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ നമുക്കിനി ശ്രദ്ധിക്കാം.

നാട്ട ഒരു വക്രരാഗമാണ്. വ്യത്യസ്തവും ചടുലവും ശക്തവുമായ ശൈലികളും പ്രയോഗങ്ങളും ഇതിനെ കൂടുതൽ മനോഹരമാക്കുന്നു. ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ കൃതികളിൽ ഏറെ പ്രചാരത്തിലുള്ളവയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ മഹാഗണപതി, സ്വാമിനാഥ പരിപാലയം എന്നിവ. ശ്രീ മഹാഗണപതി എന്നു തുടങ്ങുന്ന കൃതിയും ഈ രാഗത്തിൽ തന്നെയുള്ളതാണ്. ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ മഹാഗണപതി എന്ന കൃതിയുമായി ഏറെ സാമ്യമുള്ള ഒന്നാണ് ചെന്നൈ സെന്തമിഴ് എന്ന തമിഴ് ചലച്ചിത്രഗാനം. ചുരുക്കം ചില ചലച്ചിത്രഗാനങ്ങൾ മാത്രമേ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളൂ. ഫ്യൂഷൻ സംഗീതത്തിലും നാട്ടയ്ക്ക് ഏറെ പ്രചാരമുണ്ട്. ആസ്വദിക്കാം മഹാഗണപതി എന്ന കൃതിയുടെ വയലിൻ ഫ്യൂഷൻ പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ.

0: രാഗ പരിചയം.
1: രാഗം
2: ബിഹാഗ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ മറ്റൊരു ശ്രദ്ധേയ രാഗമാണ് ബിഹാഗ്. ശാന്തതയും സന്തോഷവും സമാധാനപരമായ ഭാവവും നിറഞ്ഞ ഈ രാഗം സാധാരണയായി രാത്രിയുടെ രണ്ടാം പകുതിയിൽ ആലപിക്കപ്പെടുന്നു. ഈ സമയത്ത് അതിൻ്റെ മൃദുവും സുന്ദരവുമായ ഭാവം ഏറ്റവും നന്നായി അനുഭവിക്കാനാകും. മാധുര്യവും ആകർഷകത്വവും നിറഞ്ഞ സ്വഭാവം കാരണം സംഗീതജ്ഞർക്കും സംഗീതാസ്വാദകർക്കും ഈ രാഗം ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. ബിലാവൽ ധാട്ടിൽ പെടുന്ന ഈ രാഗത്തിന്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്. ഇത് സാധാരണയായി ഔടവ സമ്പൂർണ രാഗമായി കണക്കാക്കപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ബിഹാഗ് രാഗത്തിന്റെ മറ്റൊരു സവിശേഷത മധ്യമത്തിന്റെ 2 രൂപങ്ങളും ഉപയോഗിക്കുന്നു എന്നതാണ്. ശുദ്ധമധ്യമം പ്രധാനമായും ഉപയോഗിക്കപ്പെടുമ്പോൾ തീവ്രമധ്യമം ചില പ്രത്യേക ആരോഹണ സഞ്ചാരങ്ങളിൽ മൃദുവായി പ്രത്യക്ഷപ്പെടുന്നു. ഈ രാഗത്തിൽ സാധാരണയായി ഋഷഭവും ധൈവതവും ന്യാസ സ്വരങ്ങളായി ഉപയോഗിക്കാറില്ല. പകരം മുകളിലെ സ്വരങ്ങളിൽ നിന്ന് താഴേക്ക് സഞ്ചരിക്കുമ്പോൾ അവയെ മൃദുവായി സ്പർശിക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ സൂക്ഷ്മ സഞ്ചാരങ്ങളാണ് ബിഹാഗിനെ കൂടുതൽ മനോഹരവും ഭാവസമ്പന്നവുമാക്കുന്നത്. രാഗത്തിന്റെ പക്കട് എന്ന പ്രത്യേക സംഗീതവാക്യം രാഗത്തിന്റെ സ്വഭാവം തിരിച്ചറിയാനും ഭാവം ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഈ രാഗത്തിന്റെ ഒരു രാഗാലാപനം ശ്രദ്ധിക്കൂ.

വിഹാഗരാഗം, സ്നേഹം, സമാധാനം, ഭക്തി, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഇത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന ശാന്തവും മനോഹരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിന്റെ മാധുര്യവും ലളിതമായ ആകർഷണവും കാരണം ശാസ്ത്രീയ സംഗീത കച്ചേരികളിൽ മാത്രമല്ല ഗസൽ, ഭജൻ, സെമി ക്ലാസിക്കൽ ഗാനങ്ങൾ, ചലച്ചിത്ര സംഗീതം എന്നിവയിലും ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ നിരവധി പ്രശസ്ത ഗാനങ്ങൾ ബിഹാഗരാഗത്തെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. തേരേ സൂർ ഓർ മേരേ ഗീത് എന്ന ഗാനവും എ ആർ റഹ്മാൻ സംഗീതം നൽകിയ മലർകൾ കേട്ടേൻ എന്ന ഗാനവും ഈ രാഗത്തിന്റെ മാധുര്യവും ആകർഷണവും മനോഹരമായി പ്രകടിപ്പിക്കുന്നു. ആസ്വദിക്കാം. 2014 പുറത്തിറങ്ങിയ 1983 എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് പി ജയചന്ദ്രനും വാണി ജയറാമും ചേർന്നാലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിൻ ആവിഷ്കാരം.

0: రాగ పరిచయం.
1: రాగం
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

അറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജെഇഇ, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, അപാർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷന്റെ 0471-233-5523 അല്ലെങ്കിൽ 2-5-2-5442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495946391 ഒരു നമ്പർ കൂടി 9496596321. വിഷയം ആരോഗ്യ സംരക്ഷണവും യോഗയും. സ്റ്റുഡിയോയിൽ ഡോക്ടറുമായി സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യത്തെയും കുറിച്ചുമെല്ലാം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലൂടെ മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ ആണ്. സ്വാഗതം മാഡം. അപ്പോൾ ശ്രോതാക്കൾക്ക് 12 മണിവരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321. മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. അപ്പോൾ നമ്മുടെ യോഗാ ദിനം വരികയാണ്. അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ യോഗയെക്കുറിച്ച് എങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നൊന്ന് പറയാമോ മാഡം? ഈ വർഷത്തെ യോഗാ ദിനം സന്ദേശം എത്രത്തോളം പ്രസക്തമാണെന്ന്?
2: മുൻകാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ തുടക്കത്തിൽ, അതായത് 2015 മുതലാണ് നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ച് തുടങ്ങിയത്. അപ്പോൾ അതിന് മുന്നേ യോഗയുടെ പ്രധാനത്തെപ്പറ്റിയും പ്രാധാന്യത്തെപ്പറ്റിയും അതിൽ ജനങ്ങളിലുള്ള ഒരു അപ്രിസിയേഷനൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ അതിന് ശേഷം, അതായത് ഇപ്പോൾ ഒരു ഏകദേശം 10 വർഷത്തോളം ആയി, വളരെയധികം മാറ്റമുണ്ട്. എല്ലാ ജനങ്ങളിലും, എല്ലാ തരത്തിലുള്ള ജനങ്ങളിലേക്കും അത് റീച്ചാകുകയും കുട്ടികൾ സ്കൂൾ തലത്തിൽ, വളരെ ചെറിയ കുട്ടികളിൽ തന്നെ, അതായത് PKG മുതൽ തന്നെ അത് ഒരു പ്രാക്ടീസായി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സന്ദേശം, അതായത് ജീവിത ശൈലിയാക്കുക എന്നുള്ളതായിരുന്നു, അത് ഏകദേശം ആയി വരുന്നുണ്ട്. പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, എന്നാലും ആയി വരുന്നുണ്ട്. പിന്നെ ഇന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഏവർക്കും എവിടെ വെച്ചും യോഗ ചെയ്യാം, ഇവൻ 5 മിനിറ്റ് ബ്രേക്കിലും യോഗ ചെയ്യാം എന്നുള്ളൊരു ഒരു അവബോധം വളരെയധികം പ്രസിദ്ധമാണ്. ഈ വർഷത്തെ തീമെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്. അതായത് നമ്മളൊരു ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ മാത്രമാണ്. അപ്പം അത് ഒരു പർട്ടിക്കുലർ ഒരു ഏജിനെ മാത്രം, അല്ലെങ്കിൽ ഒരു പ്രായം, ഒരു വിഭാഗത്തെ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും നമ്മൾ അവർ അനുഭവിക്കുന്ന ആ സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും കൊണ്ട് അവർ ചിലപ്പോൾ ഒരു മുതിർന്ന ഒരു കുട്ടി, അതായത് ഒരു 3 വയസ്സായ കുട്ടി ചിലപ്പോൾ ചിന്തിക്കുന്ന 5-6 വയസ്സായ പക്വതയോട് കൂടിയിരിക്കും. അപ്പോൾ അത്രയും ഒരു പക്വതയോ റെസ്പോൺസിബിലിറ്റിയോ സ്ട്രെസ്സ് കാണും. അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു തീമാണ് യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നത്.
1: ഓക്കെ, നമുക്ക് തീമിലോട്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട് പിന്നീട് വരാം. നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് രാഹുൽ, വിളിക്കുന്നത് റിലയൻസ് കാർഷിക കോളേജിൽ നിന്നാണ്.
1: ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: നമസ്കാരം രാഹുൽ.
3: ഡോക്ടർ, നമസ്കാരം ഡോക്ടറെ. ഞാൻ വിളിച്ചത്, ഞാനൊരു IT പ്രൊഫഷണലാണ്. അപ്പം എനിക്ക് ഈ വയസ്സ് 34. അപ്പൊ യോഗ ഒന്നും ഞാൻ നേരത്തെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ BP, ഷുഗർ

0: എല്ലാം ബോർഡർ ലൈനിലാണ്, അത്യാവശ്യം ഇരുന്നുള്ള ജോലി കണ്ട് കുടവേറും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എനിക്ക് കുഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ട് ഇപ്പൊ മോനെ. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതായത് ഇനി അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എനിക്ക് ഈ അസുഖങ്ങളെല്ലാം വളരെ അടുത്ത് നിൽക്കുക. അപ്പം ഡോക്ടർ, ഇപ്പം ഞാൻ ഇപ്പം നടക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിൽ ഈ യോഗ എങ്ങനെ പ്രയോജനപ്പെടുത്താം, അല്ലെങ്കിൽ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്, വയസ്സ് ഇത്ര ആയതുകൊണ്ട് എനിക്ക് ഈ മെയ്വഴക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇത് കാണുമ്പോൾ ഒരു നമുക്ക് ഒരു ഇതുണ്ട്, നമ്മളിതൊന്നും പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത നമുക്കിത് പറ്റുന്നതാണോ എന്നുള്ളതും കൂടെ അറിയാം.
1: ഓക്കെ, വളരെ നല്ല ചോദ്യമാണ്. വളരെ എല്ലാ കുറേ പേർക്ക് ഇതിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ്. ആക്ച്വലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങണം എന്നൊരു ചിന്ത തന്നെ വന്നില്ല, അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എനിക്ക് അറിയേണ്ട രാഹുലിൻ്റെ ഇപ്പോഴത്തെ ജോലി സമയമാണ്.
0: ജോലി സമയം 9 to 7 ഏകദേശം 7 മണി വരെ വർക്ക് ചെയ്യും.
1: അങ്ങനെയാണല്ലേ, കാരണം IT ആകുമ്പോൾ ചിലപ്പം പല ടൈമാണല്ലോ, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് വർക്ക് ഫ്രം ഹോം അല്ലല്ലോ.
0: അല്ല,
1: അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അരമണിക്കൂർ, അത് എപ്പോഴാണോ നമ്മൾ ഉറക്കം എണീക്കുന്നത്, ഇപ്പോൾ 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 9 മണിക്ക് ജോലിക്ക് കയറണമെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമ്മൾ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ, എഴുന്നേൽക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക, 5:30 എണീക്കുക. കാരണം ഒരു അരമണിക്കൂർ നേരത്തെ എണീക്കുമ്പോൾ ആ ഒരു അരമണിക്കൂർ സമയമാണ് നമ്മൾ നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടി മാറ്റിവെക്കേണ്ടത്. ഓക്കെ, അപ്പം അതാകുമ്പോൾ 6 മണിയാകുമ്പോൾ നിങ്ങൾ നമ്മളെ പ്രാക്ടീസ് കഴിയും. പിന്നെ 6 മണിക്ക് ശേഷമുള്ള നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പോൾ കറക്റ്റ് സമയത്തിന് വീട്ടിൽ അതിനൊന്നൊരു മാറ്റം വരില്ല. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു അരമണിക്കൂർ മുന്നേ എണീക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ തുടക്കമായതുകൊണ്ട് നോർമലായിട്ട് ബിഗിനിങ് ആസനാസ് എന്നും അല്ലെങ്കിൽ ബിഗിനിങ് പ്രാക്ടീസസ് ഉണ്ട്. അപ്പോൾ തൊട്ടടുത്ത് എവിടെയെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല വീഡിയോസ്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസ് നമുക്ക് കിട്ടും യൂട്യൂബിൽ നിന്നും മറ്റും. അത് സെലക്ട് ചെയ്ത് ആദ്യം വീഡിയോ ഇട്ട് കാണരുത്, ആദ്യം വീഡിയോ കാണുക, കണ്ടിട്ട് അത് നമുക്ക് പറ്റുന്ന രീതിയിലാണോ ആ ഇൻസ്ട്രക്ടർ ചെയ്യുന്നത് നോക്കണം. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മാത്രം അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകത്ത് ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കിയ പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒന്ന് ചെയ്യുമ്പോഴും നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. എത്ര കുനിയാൻ പറ്റുമോ അത്രയും കുനിയുക, എങ്ങനെ കിടക്കാൻ പറ്റുമോ അങ്ങനെ കിടക്കുക. ഒരു 3-4 മാസം എടുക്കും നമ്മളെ ശരീരം ഫുള്ളൊന്ന് ഫ്ലെക്സിബിളായി വഴക്കം വന്ന് വരാനായിട്ട്. എപ്പോഴും വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ ശരീരത്തിന് ഫ്ലെക്സിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടാകുമോ, അത് തുടക്കത്തിൽ കാണും. അതായത് ഏതൊരു പ്രാക്ടീസ് ചെയ്തിരുന്നാലും ഒരു കാണുമല്ലോ, അത് തന്നെയാണ്. പിന്നെ എന്ത് സമയം വന്നാലും മുടങ്ങാൻ പാടില്ല. ഇനി എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വൈകുന്നേരം അല്പസമയം ചെയ്യാനായിട്ട് നോക്കണം. ഇനി നമ്മളുടെ പ്രാക്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, കാരണം എല്ലാം ബോർഡർ ലൈനിലാണെന്ന് പറഞ്ഞു, ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രാണായാമയും റിലാക്സേഷനും. കാരണം നിങ്ങളുടെ ഫീൽഡ് പ്ലസ് നിങ്ങളുടെ ജീവിതശൈലി പിന്നെ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം സ്ട്രെസ്സ് കൂടുതലാണ്, കോർട്ടിസോൾ ലെവൽ കൂടുതലായിരിക്കും. അത് കുറയ്ക്കണം. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രാണായാമയാണ് ശ്വസനക്രിയകളാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് തുടങ്ങുക. പിന്നെ നടക്കാൻ പോകുന്നെന്ന് പറഞ്ഞു, അത് മുടങ്ങരുത്. അത് ഇപ്പം എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, രാവിലെയാണോ?
0: രാവിലെയാണ് പോകുന്നത്.
1: അത് 6 മണിക്ക് ശേഷമായിരിക്കുമോ പോകുന്നത്? എങ്ങനെയാണ്? ആ ശരി, അപ്പോൾ ഇതൊരു നേരത്തെ നമ്മൾ നേരത്തെ എക്സ്ട്രാ ടൈം എടുത്തല്ലേ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ആ നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. കുറഞ്ഞത് 45 മിനിറ്റ് നടക്കണമെന്നാണ്, അതായത് വീട്ടിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന 45 മിനിറ്റ്. അത് അത്രയെങ്കിലും നടന്നാലേ നടക്കുന്നതിനോട് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു 3 മാസം കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് എല്ലാം എടുത്ത് നോക്കിയൊക്കെ എല്ലാം നോർമലായിരിക്കും. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എല്ലാവരെയും നമുക്ക് നന്നാക്കാൻ പറ്റില്ല, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന രീതി പറയുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉള്ള സ്ട്രെസ് കുറഞ്ഞു കിട്ടും. ഓക്കെ, ശരി, താങ്ക് യു
2: വിളിച്ചതിന്. നന്ദി മാഡം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറിന് മൊബൈലിന് മുന്നിലും ഇതുപോലെ ഈ ശ്രോതാവ് പറഞ്ഞ പോലെ നമ്മൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗത്തോളം അതിന് മുന്നിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ശ്രോതാവിനെ പോലെയുള്ള മറ്റാൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: ഈ ഡിജിറ്റൽ യൂസ് ഭയങ്കര കൂടുതലാണ് മാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാരണം ഇപ്പോൾ അടുത്ത വരുന്ന യങ്സ്റ്റേഴ്സ്, അതായത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കോളേജ് ഗോയിങ് കുട്ടികൾ കാണുന്നതിന് പാനിക് അറ്റാക്ക്, അവർ വിചാരിക്കും ടെൻഷൻ സ്ട്രെസ് കൊണ്ടുവരുന്നതാണ്, പക്ഷേ ഇത് അതല്ല.

0: ഇല്ല. കാരണം ഇത് ബ്രെയിനിന് എഫക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എണീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന ഫോൺ എടുത്ത് വാട്സപ്പ് നോക്കും ഭൂരിഭാഗം പേര്. അത് കഴിഞ്ഞ് നേരെ അത് ഇൻസ്റ്റയിലോട്ട് പോകും. സോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ബ്രെയിൻ ഒന്നും ക്യാച്ചപ്പ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരുന്നാലേ അത് ബ്രെയിൻ സെൻസ് ചെയ്തെടുക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇൻസ്റ്റ ആയിരുന്നാലും ഏതിരുന്നാലും സ്ക്രോൾ ഇപ്പം യൂട്യൂബ് ആണെങ്കിലും നമ്മൾ ഫോർവേഡ് അടിച്ചാൽ കാണുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ബ്രെയിനിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഈ ബ്രെയിന് നമ്മളുടെ സന്തോഷ ഹോർമോണോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഹോർമോൺസൊക്കെ ഉണ്ടാക്കുന്നത് കുറയും, റിലീസ് ചെയ്യുന്നത് കുറയും. അതാണ് ഈ പാനിക് അറ്റാക്കിലേക്ക് വരുന്നത്. ഇതിൻ്റെ നമുക്കൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് ബാത്റൂമിലോ അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിനോ മുന്നോടിയായിട്ട്, അതായത് കട്ടിലിൽ നിന്ന് എണീറ്റ ഉടനെ തന്നെ ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള എക്സസൈസാണ്, കൈ ഫിംഗേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അതിന് ന്യൂറോ ബിഹേവിയർ എക്സസൈസസ് എന്ന് പറയും. അത് നമ്മൾ ചെയ്യണം ഒരു 10 മിനിറ്റ്, എന്നിട്ട് മാത്രമേ പല്ല് തേക്കാവൂ. അതിനുശേഷം മാത്രമേ നമുക്ക് നോക്കണം. ജോലി സംബന്ധമായിട്ട് വാട്സപ്പ് മെസ്സേജാണ് ഇപ്പോൾ എല്ലാവരും ഇടുന്നത്, കാരണം നമ്മൾ രാവിലെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞിട്ടേ നമ്മൾ പതുക്കെ അതിലേക്ക് പോകാവൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും.
1: ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ളതാണ്?
0: സിമ്പിൾ ഫിംഗർ എക്സസൈസ് ആണ്. അതായത് ഒന്നുമില്ല മാം, നമ്മൾ തള്ളവിരൽ കൊണ്ട് എല്ലാ വിരലിനെ ചൂണ്ടുവിരൽ തൊടുക. പക്ഷെ അത് തൊടുന്ന വളരെ അറിഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ ഈ ചൂണ്ടുവിരൽ തൊട്ട അറിയണം, സെൻസ് ചെയ്യണം. അടുത്ത നടുവിരൽ തൊടുന്നു എന്ന് സെൻസ് ചെയ്യണം. മോതിരവിൽ തൊടുന്ന സെൻസ് ചെയ്യണം. ചെറുവിരൽ തൊടുന്ന സെൻസ് ചെയ്യണം. ഇത് വലത്തെ കയ്യിൽ നിന്ന് ചെയ്യുന്ന അതേ സമയത്ത് ഇടത്തെ കയ്യിലും ചെയ്യണം. സെയിം ഫിംഗേഴ്സ് ആയിരിക്കണം. അത് സിമ്പിൾ എക്സാമ്പിൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വിരലിലൊക്കെ കുറെ വെട്ട് കണ്ടില്ലേ, അപ്പോൾ ഒരു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗം, നടുഭാഗം, കീഴ്ഭാഗം കൗണ്ട് ചെയ്യുന്ന പോലെ. അപ്പം രണ്ട് കയ്യിലും ഒരേ സമയത്ത് നമ്മൾ ചെയ്യുക ഒരേ രീതിയിൽ. ഇതൊരു സിമ്പിൾ എക്സസൈസാണ്. അപ്പോൾ ഇത് ഇതുപോലെ കുറേ എക്സസൈസസ് ഉണ്ട് നമുക്ക്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ മാഡം,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ആലപ്പുഴയിൽ രാജേഷ് ആണ്.
1: നമസ്കാരം, ഡോക്ടറായിട്ട് സംസാരിച്ചോ?
0: നമസ്കാരം രാജേഷ്.
2: പറയണം. എനിക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അതായത് ക്രോൺസ് ഡിസീസ് എന്നുള്ള അസുഖം, IBD. അത് നമ്മുടെ വായു മുതൽ എത്തും വരെയുള്ള ഭാഗങ്ങളെ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം എനിക്ക് കുടലിന് ശക്തി കിട്ടുന്ന അല്ലെങ്കിൽ എന്താ അതിന് പറ്റുന്ന യോഗയായിട്ട് എന്താണ് ഉള്ളതായിട്ട്?
0: ഇത് ആക്ച്വലി ഒരു ഇൻഫ്ലമേഷൻ ഡിസീസ് ആണ്. അപ്പോൾ ഇതിന് പർട്ടിക്കുലർ ആയിട്ട് നമുക്കൊരു സ്പെസിഫിക് ആസനാസ് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തിലെ ഈ അഗ്നി, അതായത് വൻകുടലിനൊക്കെ ഉണ്ടാകുന്ന അഗ്നിയുണ്ട്, ഡൈജസ്റ്റീവ് ഫയർ ഇല്ലേ, അത് ഇമ്പ്രൂവ് ആകും. അപ്പോൾ അത് നമ്മളുടെ കണ്ടീഷന് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗിക് പരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമം തയ്യാറാക്കുക. അതായത് ഇപ്പം കുമ്പളങ്ങ ജ്യൂസ് പോലെയൊക്കെയുള്ള PH കുറഞ്ഞ ആൽക്കലൈൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടാകും. അതായത് നമുക്ക് ഈ കുമ്പളങ്ങ ജ്യൂസ്, മാതളങ്ങ ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, അങ്ങനെയുള്ള ജ്യൂസുകൾ. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കൂളിംഗ് പ്രാണായാമാസമുണ്ട്. അതായത് പല്ലുകൾ കടിച്ചു പിടിച്ചിട്ട് ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുന്ന സദന്ത, അല്ലെങ്കിൽ ശീത്കാരി എന്ന് പറയും അതിന്. പിന്നെ ഈ നാക്കിനെ മേലോട്ട് മടക്കി രണ്ട് സൈഡിൽ കൂടെയുള്ള ദ്വാരത്തിൽ കൂടെ ശ്വാസം എടുക്കും. അപ്പോൾ അത് മൂക്കിൽ കൂടെ ശ്വാസം വിടും. ഇത് രണ്ടും കൂളിംഗ് പ്രാണായാമയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണായാമ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന, കാരണം എക്സസ് ആയിട്ടുള്ള ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകുന്നതുകൊണ്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉള്ള പ്രാക്ടീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്.
2: അല്ലാതെ ഈ കുടലിന് അകത്ത് ആയതിനൊന്നും നമുക്ക് വേറെ എന്തെങ്കിലും ശ്വസന പ്രക്രിയയിലൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ലോ?
0: ഇല്ല ഇല്ല, കാരണം ശ്വസനത്തിന് കൂടെ നമ്മൾ ചെയ്യുന്നത് ഈ പറയുന്ന നശിച്ചു പോയ കോശങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ശ്വാസത്തിൽ കൂടെയാണ് ഈ ഓക്സിജൻ നമ്മളെ ശരീരത്തിൽ വരുന്നത്. ആ ശ്വാസത്തിൽ കൂടെ വന്ന് അത് ബ്ലഡിലുമായിട്ട് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് ഈ ഓരോ കോശങ്ങളിലായിട്ട് എത്തും. അങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ. അതിന് പ്രാണായാമയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ശരി, താങ്ക്
1: യു. ആ വിളിച്ചതിന് നന്ദി മാഡം. പലരും യോഗയെ ഒരു ശാരീരിക വ്യായാമം, ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ടാണ് കാണുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ യോഗയും സാധാരണ ജിം വർക്കൗട്ടുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്ന് പറയാമോ?
0: പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അവയർനെസ്സാണ്. അതായത് നമ്മളിപ്പോൾ ഒരു യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും അവെയർ ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അസമയം ജിമ്മെന്ന് പറയുന്നത് അങ്ങനെയല്ല, ഇച്ചിരി വെയിറ്റോ അല്ലെങ്കിൽ

0: എക്സസൈസ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടിങ് നമ്പേഴ്സ് കൂടും. അതായത് ഇപ്പം ഇത്ര ഇതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് സീരീസ് ചെയ്യണം എന്നാണ്. പക്ഷെ അതേസമയം യോഗയിൽ അങ്ങനെയല്ല. യോഗയിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം മറ്റത് ജിം എക്സസൈസ് കൂടുതലും ചെയ്യുന്ന നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. ഇനിഷ്യൽ ഡേയ്സിൽ നല്ലതാണ്, കാരണം നമ്മൾ എക്സസൈസ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ജിം എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ യോഗ എന്ന് പറയുന്നത് അതല്ല, ഓവറോൾ നമ്മുടെ ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ഈ മസിൽ മാസ് മാത്രമല്ല, ഉള്ളിലുള്ള നമ്മളുടെ അവയവങ്ങളുടെ ആരോഗ്യവും നിലനിർത്താനായിട്ട് നമുക്ക്, ഇപ്പോൾ ഹൃദയമായാലും ലിവർ ഇതിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ടും നമുക്ക് സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും ഈ ഓക്സിജൻ റിലേറ്റഡ് ആണ്, കാരണം ഈ ഓക്സിജനാണ് ഹീലിംഗ്, അത് ശരീരത്തിൽ എത്തുന്നത് ശ്വാസം വഴിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള എല്ലാ പ്രാക്ടീസിലും ബ്രീത്തിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അത് തന്നെയാണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഡിഫറൻസ്.
1: അപ്പോൾ നമുക്കൊരു പ്രോപ്പർ ഓക്സിജൻ ഇൻടേക്കിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പ്രാണായാമം എന്നുള്ള അല്ലെങ്കിലും ഡീപ് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പറയാമോ?
0: സിമ്പിളാണ്, ഒരു കൈ നമ്മൾ വയറ്റി വയ്ക്കണം, ഒരു കൈ നെഞ്ചി വയ്ക്കണം. നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ചെസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പം അത് കംപ്ലീറ്റ് എല്ലാ ലോബ്സിലും എത്താൻ വേണ്ടിയിട്ട് രണ്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ വയറ് വീർപ്പിച്ചു കൊടുക്കണം. വയറിൻ്റെ അകത്ത് ശ്വാസം പോവില്ല, പക്ഷെ വയറ് വികസിപ്പിക്കുമ്പോൾ ആ ഓർഗൻസ് ചെറിയൊരു തോതിൽ ഒരു ഡയഫ്രം ഒന്ന് താന്നു വരും. അപ്പോൾ ചെസ്റ്റിലെ സ്പേസ് കൂടും, ലങ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടി നമുക്ക് സ്പേസ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ശ്വാസം എടുക്കുന്നു, പതുക്കെ വയറ് വികസിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എയർ എടുക്കുന്ന ശ്വാസം ലങ്സിൽ ഫില്ല് ചെയ്യുന്നു, ചെസ്റ്റ് ലിഫ്റ്റപ്പ് ആകുന്നു, ഷോൾഡർ പുറകിലേക്ക് ആകുന്നു, ഇപ്പോൾ ഫില്ലായി. ശ്വാസം വിടുമ്പോൾ ആദ്യം തോള് റിലീസ് ചെയ്യുക, ചെസ്റ്റ് താക്കുക, വയർ ഉള്ളിലേക്ക് പോവുക. ഇതാണ് ഡീപ് ബ്രീത്തിങ്, ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടുന്നതാണ്. ഇതിനെ നമ്മൾ സുഖ പ്രാണായാമ എന്ന് പറയും.
1: ഇത് എല്ലാ പ്രായവും
0: എല്ലാവർക്കും ഏത് അസുഖത്തിനും ചെയ്യാം.
1: ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം പരിപാടിയിലേക്ക് തിരികെ വരാം.

0: നാളെ ശാസ്ത്രലോകത്തിൽ അദൃശ്യതയുടെ ദൃശ്യത. ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു.
1: വെളിച്ചത്തിന് അർത്ഥമുണ്ടാകാൻ ഒരു പിടി ഇരുട്ടുകൂടി വേണ്ടതുപോലെ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി നിർവചിക്കാൻ ഭാവനയുടെ അഥവാ സാങ്കല്പികമായ ഒന്നിന്റെ സ്പർശം അനിവാര്യമാണെന്ന് ഗണിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യുക്തിയും കാവ്യാത്മകമായ ഭാവനയും തമ്മിലുള്ള ഈ അപൂർവ സംഗമമാണ് കോംപ്ലക്സ് സംഖ്യകളുടെ ഉയർപ്പ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30-നും ഞായർ ഉച്ചയ്ക്ക് 2:30-നും.

0: പരിപാടി തുടരുന്നു.
1: മാഡം, നമ്മൾ എക്സസൈസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സസൈസ് റൊട്ടീനുണ്ട്. അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യണം, ആങ്സൈറ്റി മാനേജ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് നോക്കുന്നുണ്ട്. ആൾക്കാർക്ക് അതിനെപ്പറ്റിയുള്ളൊരു അവയർനെസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസും നമ്മൾ വളരെയധികം കഠിനകരമായിട്ട് ചെയ്യുമ്പോൾ അതും ഒരു സ്ട്രെസ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് വരുന്നില്ലേ?
2: വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എക്സസൈസ് മാത്രമല്ല, നമ്മളീ പറയുന്ന യോഗ പ്രാക്ടീസ് പോലും നമ്മളെക്കൊണ്ട് പറ്റാത്തതാണെങ്കിൽ അത് സ്ട്രെസ് ഉണ്ടാക്കുന്നതാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് സമ്മർദ്ദമാണ്. അതായത് ഒരു റബ്ബർ ബാൻഡ് വലിച്ച് വലിച്ച് വലിച്ച് വിടുന്ന പോലെയാണ്. പിന്നെ തിരിച്ചത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എത്രത്തോളം വലിക്കുന്നു അത്രയും വലിയും, പിന്നെ പഴയ ഷേപ്പിൽ വരത്തില്ല. അപ്പോൾ അത്രയും വലിയാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണോ, ടേറാൻ വേറെ ആണോ ഉണ്ടായത്, അതെല്ലാം നമ്മളെ ശരീരത്തിലുണ്ടാകും. അത് ഇൻഡയറക്ട്ലി നമ്മളുടെ ഒരു പെർസെപ്ഷൻ, നമ്മളെ ഒരു മാനസിക ലെവലിനെ ബാധിക്കും. കാരണം നമ്മൾ ഇത്രയും സ്ട്രെസ് ചെയ്ത് വന്ന് നമ്മളെ സ്വഭാവം മൊത്തത്തിൽ മാറും. നമ്മൾ പണ്ടത്തെ ഒരു ശാന്തരായിട്ടുള്ള ഒരാളാകില്ല. പക്ഷേ അവിടെയാണ് ഈ യോഗയിലെ ധ്യാനത്തിനും ഈ കോൺസെൻട്രേഷൻ ധാരണ ധ്യാന എന്നൊക്കെ പറയുന്ന ടെക്നിക്കിനുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. പക്ഷെ ഇപ്പം അത് വളരെ ഒരു ആസനയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. നേരത്തെ മാം പറഞ്ഞല്ലോ, ഒരു ഫിസിക്കൽ പ്രാക്ടീസിലേക്ക് മാത്രം പോവാതെ നിങ്ങളുടെ മെൻ്റൽ, അതായത് ഇപ്പോൾ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ അത് പ്രാണായാമം ചെയ്ത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്ത് ധാരണ ടെക്നിക്സ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ മെഡിറ്റേഷൻ പോലെയുള്ള പ്രാക്ടീസുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾ പൂർണ്ണമായിട്ട് ശരീരം മാത്രമല്ല നമ്മൾ മനസ്സുകൊണ്ടും കുറച്ചൊരു യവനം നമുക്ക് നിലനിർത്താൻ സാധിക്കും.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: എൻ്റെ പേര് രവീന്ദ്രൻ.
1: ഓക്കെ, നമ്മോടൊപ്പം ഡോക്ടർ വസുന്ധര വി ആർ ഉണ്ട്, സംസാരിച്ചോളൂ.
3: സാറേ നമസ്കാരം.
2: നമസ്കാരം
3: സാറേ, ഞാനൊരു ടൈലറാണ്. എനിക്ക് 71 വയസ്സുണ്ട്. ഞാൻ 2020 എനിക്ക് ക്യാൻസർ വന്നായിരുന്നു. അത് അടിവയറ്റിലായിരുന്നു, വൻകുടലിലെ ക്യാൻസർ. അന്നാത്ത ഞാൻ പ്രാണായാമ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അത് ഉണങ്ങാൻ താമസിക്കും. പിന്നെ ഈ ഹേർണിയായി. അതും കുഴപ്പമില്ല, ഏതായാലും മരുന്നൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എനിക്ക് കഴിഞ്ഞ വർഷം ജൂലൈയിൽ എനിക്ക് ഒരു ബ്ലോക്ക് വന്നു, അതിനെ ചെണ്ടിട്ടു. അതിന് ശേഷം ഞാൻ യോഗ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്നതിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
2: സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കഠിനമായിട്ടുള്ള യോഗാസനങ്ങൾ ചെയ്യരുത്. അതായത് ശ്വാസം ചെയ്യരുത്. കാരണം നമുക്ക് വളരെ ലഘുവായിട്ടുള്ള താടാസനം, അർദ്ധകടി ചക്രാസനം, അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളത് ചെയ്യാവൂ. പിന്നെ ഒരു ആസന കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിലനിർത്തിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മൾ പിടിച്ചു വയ്ക്കത്തില്ലേ, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കുറയ്ക്കണം. അതൊന്ന്. രണ്ടാമത് പ്രാണായാമം എല്ലാം ചെയ്യാം, പക്ഷേ ശ്വാസം പിടിച്ചു വെച്ച് പ്രാണായാമം ചെയ്യരുത്. കുംഭകം ചെയ്യാൻ പാടില്ല. ഓക്കെ. പിന്നെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ ഈ വയസ്സും ഈ കണ്ടീഷനും കൂടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ റിലാക്സേറ്റ് ചെയ്യുന്ന റിലാക്സേറ്റീവ് ആസനങ്ങളുണ്ട്. അതായത് നിലത്ത് നമ്മൾ ശവാസന പോലെയുള്ള പോസ്റ്ററിൽ കിടന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലെയുള്ള ടെക്നിക്കുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രാക്ടീസുകൾ കുറച്ച് കൂടുതൽ ചെയ്ത്
3: കഴിഞ്ഞാൽ
2: ഇല്ല.
3: അതായത് എനിക്ക് ക്യാൻസറിന് ശേഷം, ക്യാൻസർ വന്നു അതിന് ശേഷം വന്ന ഹെയർനൊന്നും ട്രീറ്റ്മെന്റ് ഇല്ല, എനിക്ക് മരുന്ന് ഒന്നും ഇല്ല. അപ്പൊ അതിനൊന്നും വ്യാഴം വരുന്നില്ല. അതുകൊണ്ട് പോലെ എനിക്ക് 2025 ജൂലൈയില് ഇതുപോലെ തന്നെ ഈ ബ്ലോക്ക് വന്നപ്പോഴുള്ള അന്നേരം ട്രീറ്റ്മെന്റിന് ശേഷമേ മരുന്നുകൾ കഴിക്കുന്നുള്ളൂ.
2: അല്ല, അത് മരുന്ന് നമുക്ക് ആരോഗ്യാവസ്ഥക്ക് അനുസരിച്ച് ചികിത്സ എടുക്കണം. അതിനോടൊപ്പം കൊണ്ടുപോകേണ്ട ഒരു പ്രാക്ടീസാണ് യോഗ.

0: യോഗ. അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല ഗുണം, നല്ല ഒരു മാറ്റമുള്ള സന്തോഷകരമായ കാര്യമാണ്. അത് കണ്ടിന്യൂ ചെയ്യുക, അതുപോലെ നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയും കൂടെ എടുക്കാൻ നോക്കണം കേട്ടോ.
1: ഞാൻ സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എനിക്ക് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചത് എനിക്ക് റേഡിയോയുടെ ഉപയോഗം കാരണമാണ്. അതാണ് എനിക്ക് ഈ റേഡിയോ ഡോക്ടറോട് ചോദിക്കാനുള്ള പണ്ട് കൃഷ്ണ ഡോക്ടറെ ഒരു പ്രഭാഷണം കേട്ട അന്നാ എനിക്ക് സംശയം തോന്നി. ഞാൻ ഈ ചെക്കപ്പ് ഇതിന് മുൻപിടുന്നത് അങ്ങനെ, അത് കാരണം എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. എനിക്ക് അതുകൊണ്ടാണ് ഇന്നും വിളിച്ച കാര്യം
0: സന്തോഷം.
2: ഇത് തന്നെയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശവും. അപ്പൊ
1: എങ്ങനെയാണ് എനിക്ക് ഇന്നൊന്നല്ല, ഒരു 10-22 വർഷം മുമ്പാണ് ഞാൻ ഈ ഡോക്ടർ കൃഷ്ണനെ സാർപ്പം മരിച്ചതല്ലോ. അദ്ദേഹത്തിന്റെ ക്യാൻസറിലെ കോട്ടയം ആർസിസിയിലെ സ്വഭാവ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് അന്ന് പ്രഭാഷണം പുള്ളിയുടെ ഡോക്ടർ ചോദിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കേട്ടത് കൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്ന് മോചനായത്.
2: ഓക്കെ, അറിഞ്ഞതിൽ സന്തോഷം. ഇപ്പോൾ ശ്രോതാക്കൾക്ക് ആരോഗ്യകരമായ അല്ലെങ്കിൽ ആരോഗ്യപരമായ വിഷയങ്ങളിൽ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. അത് പ്രയോജനപ്പെടുത്തി എന്നറിയുന്നതിൽ സന്തോഷം. മാഡം, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പം PMOS, തൈറോയിഡ്, ആർത്തവ വിരാമം തുടങ്ങിയ ഘട്ടങ്ങളിൽ യോഗ എങ്ങനെ തുണയാകുന്നു? ഇപ്പോൾ നമ്മൾ PCOS-നെയൊക്കെ റീനെയിം ചെയ്ത് ഇതായാലും, ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസസ് ഒക്കെ വരുന്ന സമയങ്ങളിൽ സ്ത്രീകൾക്ക് എങ്ങനെയാണ് യോഗ സഹായകരമാകുന്നത്?
0: ആ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പം PCOS ആയിരുന്നാലും ഈ ഇറഗുലർ മെൻസ്ട്രേഷൻ ടൈമിങ് ആയാലും എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ലെവൽ, ഒരു സമ്മർദ്ദം, അതൊരു ഇത്. കാരണം പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ്, അപ്പോൾ കുടുംബകാര്യവും നോക്കണം, ജോലിക്കാരെയും നോക്കുമ്പോൾ സ്ട്രെസ് കൂടുതലാണ്. അപ്പം പുറമേ നിന്ന് കാണുന്നത്, ഇപ്പം നമ്മളുടെ പാർട്ണർ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും അവർ പറയുന്നത് ഇതൊരു ചെറിയ ഇഷ്യൂ അല്ലേ എന്ന് ചോദിക്കും. പക്ഷേ നമ്മളിൽ കടന്നു പോകുന്ന ആ സ്ട്രെസ് ഹോർമോൺ ചേഞ്ചസ്, കാരണം ഈ ഒരു മാസത്തിൽ 4 പ്രാവശ്യമാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഹോർമോൺസ് ചേഞ്ച് ആകുന്നത്. ആ ഷിഫ്റ്റിംഗ് ഓഫ് ഹോർമോൺസ് കാരണം ഉണ്ടാകുന്ന ഒരു ഇത്, അതായത് ഒരു അവസ്ഥയാണ് ഈ മൂഡ് സ്വിങ്സ് എന്നിപ്പം വളരെ ലഘുവായിട്ട് പറയുന്നത്. അപ്പോൾ ഈ മൂഡ് സ്വിങ്സ് നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ദേഷ്യം വരില്ല, ബുദ്ധിമുട്ട് വരില്ല എന്നുള്ളതല്ല, വരും. പക്ഷെ ആ വന്ന് അടുത്ത സെക്കൻഡിൽ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് പോകാൻ പറ്റുന്ന അവിടെയാണ് നമ്മളുടെ വിജയം. അതിൽ യോഗയുടെ പ്രാധാന്യം വളരെ കൂടും. ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമായിരുന്നാലും അതങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ഒരു 40 വയസ്സ് കഴിയുന്ന സമയത്താണ് ഈ മെൻസ്ട്രൽ ചേഞ്ചസിന് ഇത്രയും വലുതായിട്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ യോഗ ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടിയും എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, അതും എനിക്കെപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയുന്നതിനെക്കാട്ടി നമ്മൾ സ്വയം വരുമ്പോഴാണല്ലോ മനസ്സിൽ. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂട്ടുകാരായിരുന്നാലും എനിക്ക് അറിയുന്നവരായിരുന്നാലും അവരോടൊക്കെ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കൊന്നും ഈ ഭയങ്കരമായിട്ട് ശാശ്വതമായിട്ടൊരു പരിഹാരം നമുക്ക് പറയില്ല, പക്ഷെ അവർ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കും. അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് ഈ ഒരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. അത് മെഡിറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഒരു കോൺസെൻട്രേഷൻ പ്ലസ് റിലാക്സേഷനാണ്. ആ ഒരു ടെക്നിക്ക് നമ്മൾ ശ്വാസത്തെ ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ തന്നെ നമ്മളുടെ ചോദ്യം ചോദിച്ച് നമ്മൾ തന്നെ അതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നീ ഇങ്ങനെ റിയാക്ട് ചെയ്തു, എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തു, അതൊക്കെ നമ്മളൊരു ഒരു ഒരു പ്രതിപക്ഷ ഭാവനം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് യോഗയ്ക്ക്. ആ ഒരു ഇതാണ്, നമ്മൾ തന്നെ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ ആൻസർ ചെയ്യുന്നു, പിന്നെ നമ്മൾ നമുക്ക് മുമ്പിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. ഇത് ഇങ്ങനെയാണ്, ഇതിനപ്പുറം നമ്മൾ എത്ര നിലവിളിച്ചിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ഇതെല്ലാം നമ്മൾ ഈ യോഗയുടെ പ്രാക്ടീസിൽ കൂടെയാണ് വരുന്നത്. അല്ലെ, യമ നിയമ, അത് ഈ ആസന പ്രാണായാമക്കല്ലാതെ യമ നിയമ എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ടെക്നിക്കുണ്ട്. യമ എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻ. നിയമ എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് തന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു യോഗിക് കൗൺസിലിങ്ങിന് വരുന്ന ഒരു ഭാഗമാണ് ചിത്തപ്രസാദനം, മെൻ്റൽ ഡെവലപ്പിംഗ് ക്വാളിറ്റി ഓർ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷണ, ഈ 4 ക്വാളിറ്റീസാണ്. ഈ 4 ക്വാളിറ്റീസ് നമുക്ക് ഏതിനൊക്കെ ചെയ്യണം? സുഖ, ദുഃഖ, പുണ്യ, അപുണ്യ. മൈത്രി എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സുഖമായിട്ടുള്ള, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാ കാര്യവും നീ അക്സെപ്റ്റ് ചെയ്യുക. കരുണ, ഇപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരാൾ ബുദ്ധിമുട്ടാണ്, നമുക്കറിയുന്നവരാകാം അറിയാത്തവരാകാം, ഇഷ്ടപ്പെട്ടവരാകാം ഇഷ്ടപ്പെടാത്തവരാകാം, തന്നാൽ കഴിയുന്ന രീതി, നമുക്ക് ദോഷം വരാത്ത രീതിയിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യുക. എമ്പതി, കരുണ, എമ്പതി. മുദിത, ഒരാൾ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ അവിടെ ഒരു ജലസി ഒന്നും ഈഗോയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ട്രെസ്

0: നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കും. ഉപേക്ഷണം, നല്ല കൂട്ടുകാരനായിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും, അച്ഛനാകാം, അമ്മയാകാം, ഹസ്ബൻഡാകാം, മക്കളാകാം, പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു ശീലമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് നമ്മൾ മൈൻഡ് ചെയ്യരുത്, അവോയ്ഡ് ചെയ്യണം, ഉപേക്ഷിക്കുക. ഈ നാല് ക്വാളിറ്റി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഓരോ അവസരത്തിലും ഓരോ ഭക്ഷണത്തിലും ചിന്തിക്കുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു പരിധി വരെ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആരാണ് വിളിക്കുന്നത്?
2: മാഡം, ചന്ദ്രൻ നായർ പേയാട്.
1: ഓക്കേ, ഡോക്ടറോട്

0: അവരാണെങ്കിൽ വരും, അല്ലെങ്കിൽ അവരാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അവർ നിൽക്കുന്ന അവർക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൂട്ടായ്മയായിട്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മളാൽ പറ്റുമെങ്കിൽ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പോൾ അതാണ് പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്യുക, നമുക്ക് ധനനഷ്ടം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം, അതിൽ കൂടുതൽ വേണ്ട, അവരെ തന്നെ നിങ്ങളൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നമ്മൾ വന്ന് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഏതെങ്കിലും വീട്ടിൽ മുറ്റത്തോ ടെറസിലോ നിങ്ങളെല്ലാവരും കൂടെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു 100 വീടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരു 10-20 പേർക്ക് കൂടാൻ പറ്റുന്ന ഒരു വീടിൽ കൂടുക. നമ്മളായിട്ട് പോയി ചെയ്യുമ്പോൾ അവിടെ ആൾക്കാർ വരും. അതാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്.
1: മാഡം, ഈ പ്രായത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിക്കാരും കൂടെ ഇതിനകത്തുണ്ട്. മാഡം, മാഡം പറഞ്ഞ കാര്യം ശരി തന്നെയാണ്. അവർക്ക് യാത്ര ചെയ്ത് എത്താനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പരിസരത്ത് തന്നെയാണ് മാഡം ഞങ്ങൾ എന്താ വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്. റെസിഡൻസ് ഏരിയയിൽ റെസിഡൻസിന്റെ കെട്ടണം, അപ്പൊ എന്ന് വെച്ചാൽ വന്നു പോകാമല്ലോ. പക്ഷെ അവരുടെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ അതിലേക്ക് വേണമോ?
0: അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന യോഗ, കാരണം എല്ലാവർക്കും പറയും യോഗ ഒരുമിൻ്റെ തലകുത്തി നിൽക്കുക അല്ലെങ്കിൽ മാറ്റിൽ ഇരുന്നൊക്കെ ചിരുന്നൊക്കെ ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മളൊരു ഫ്രീ ആയിട്ട്, ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്, ഒരു ജനറലായിട്ട് ഒരു ക്ലാസ്, അതായത് ഈ രീതിയിലും നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. കാരണം കുറേ വേരിയേഷനിൽ നമുക്ക് യോഗ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ അതിൽ പ്രാവീണ്യമുള്ള ഒരു യോഗ ഇൻസ്ട്രക്ടറിനെ അല്ലെങ്കിൽ യോഗ ഗുരുവിനെ കൊണ്ടുവന്ന് അവർക്ക് ആ രീതിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം, കസേരയിൽ ഇരുന്ന് ചെയ്യാം, തറയിൽ തന്നെ ഇരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ എന്തോ പറയുന്ന അസ്വീകാര്യത കാണിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ക്ലാസ്സിൽ വരും.
1: ശരി മാഡം, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല മാഡം. ഓക്കെ,
2: താങ്ക് യു വിളിച്ചതിന്. നന്ദി മാഡം. കൃത്യമായ യോഗ പരിശീലനത്തിലൂടെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെയിറ്റ് ലോസ് എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ടാണല്ലോ ആൾക്കാർ കൂടുതൽ പേരും ജിമ്മിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ പല ആൾക്കാരുടെയും ധാരണയോ തെറ്റിദ്ധാരണയോ ആണ് യോഗയിലൂടെ നമുക്ക് വെയിറ്റ് ലോസ് അങ്ങനെ അധികം സംഭവിക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റിയാണ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെയാണ് അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അതിലെ സത്യാവസ്ഥ എന്താണ്?
0: യോഗയിൽ കൂടി നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാണ്. കാരണം നമുക്ക് ഒരു BMI റേറ്റ് ഉണ്ടല്ലോ, അതിൽ നമ്മളുടെ BMI ഓവർ വെയിറ്റ് ആണെങ്കിൽ നമുക്ക് നോർമൽ വെയിറ്റിലേക്ക് കൊണ്ടുവരും. ഈ കൊണ്ടുവരുമ്പം തന്നെ മറ്റ് വ്യായാമ മുറയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ ശരീരത്തിന് ടോൺ ചെയ്ത് കൊണ്ടുവരും, കൂടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ മസിലോ മാസോ അങ്ങനെയൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾക്ക് മറ്റുള്ള ആളെക്കാട്ടിയും നമ്മൾ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് വന്നു കഴിഞ്ഞ്, ഇപ്പോൾ എനിക്കൊരു 60 കിലോ ആണ് എൻ്റെ വെയിറ്റ്, എൻ്റെ നോർമൽ വെയിറ്റ് എങ്കിൽ ഞാനൊരു 70 പോയി, 60 വരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ 60 നിന്ന് അത് താഴത്തില്ല. കാരണം വെച്ചാൽ വെയിറ്റ് വളരെ മെലിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല, അത് യോഗയിൽ കൂടെ സാധ്യവുമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നതാണ്, ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ചെയ്യുന്നവരാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ടോൺസിറ്റി ഓഫ് ദി ബോഡി, സ്റ്റാമിന ആൻഡ് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക, എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഈ ഫ്ലെക്സിബിലിറ്റീൻ്റെ വേറൊരു പേരാണ് ഈ സ്റ്റാമിനയും സ്ട്രെങ്തും എന്ന് പറയുന്നത്. ആ വെയിറ്റ് ലോസ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇപ്പം എനിക്കൊരു 60 കിലോയാണ്, ഇതിൽ നിന്ന് എനിക്ക് 50 കിലോയിലേക്ക് പോകാം, അങ്ങനെ പറ്റത്തില്ല. ഞാൻ പട്ടിണി കിടക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്, എവിടെ നിന്നാണ്?
3: പത്തനംതിട്ട ജില്ലയിലെ അങ്ങാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 76 വയസ്സുള്ള സുകുമാരി.
2: ഓക്കെ, സംസാരിച്ചോ.
0: പറയണം.
3: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, പറയണം.
3: ആ, എനിക്ക് 76 വയസ്സുണ്ട്. രണ്ട് ഒരു 18 കൊല്ലം കൊണ്ട് എൻ്റെ കാലിന് രണ്ട് കാലിനെ മുട്ടിന് വേദന, ഇപ്പൊ തേയ്മാനമുണ്ട്. ഞാന് ഈ ആയുർവേദ ആശുപത്രിയിൽ നിന്ന് കഷായവും അവിടുത്തെ ചികിത്സയിലൊക്കെ ഇരിക്കുക, എന്നിട്ടൊന്നും വലിയ കുറവൊന്നും കാണുന്നില്ല. ഇപ്പൊ നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാലിന്റെ, ഒരു കാലെടുത്ത് വെച്ച് വേറൊരു കാലം അങ്ങോട്ട് മാറ്റി വെക്കാൻ പ്രയാസം. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു യോഗ ചെയ്യാനുണ്ടോ?
0: നീരുണ്ടോ മുട്ടിന്?
3: നീരില്ല.
0: നീരില്ല. തേയ്മാനമാണോ?
3: ഇല്ല, തേയ്മാനം.
0: രാവിലെ എണീക്കുമ്പോ നല്ല വേദനയുണ്ടോ? മുട്ടുവേദനയൊക്കെ നന്നായിട്ടുണ്ടോ?
3: രാവിലെ എഴുന്നേൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് നടക്കുമ്പോ വലിയ വേദനയില്ല, ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോ കാലെടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 1/2 അടി താഴത്തിലോട്ട് ഒരു സ്റ്റെപ്പിൽ അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ പുറകെ ഇരിക്കുന്ന കാല് മടങ്ങുന്ന കാലിന് ഭയങ്കര വേദന.
0: അത് മുട്ടിന് തേയ്മാനം നന്നായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മുട്ടിൻ്റെ മുകളിൽ അത്

0: നമ്മളെ തൊടഭാഗത്തും നമ്മളെ കാഫ് മസിൽ ഭാഗമില്ലേ, അവിടെയുള്ള ഈ മുട്ടിനെ പിടിച്ചു വയ്ക്കുന്ന ലിഗമെൻസാണ്, മസിലിനോട്ട് കണക്ട് ചെയ്ത് ലിഗമെൻസാണ്, അത് ഭയങ്കര വീക്കാണ്. അതുകൊണ്ടാണ് ഈ വേദന ഭയങ്കരമായിട്ട് നമുക്ക് നടക്കുമ്പോഴും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ ഈ വേദന ഭയങ്കരമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആ പറയുന്ന മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള മുട്ട് എക്സസൈസുകളുണ്ട്. അത് യോഗ അല്ല, ശരിക്കും അതൊരു മുട്ടിൻ്റെ എക്സസൈസാണ്. നമ്മൾ ടവൽ ചുരുട്ടി മുട്ടിൻ്റെ അടിയിൽ വച്ചിട്ട് കാലും മേലോട്ട്, അത് ഉപ്പൂറ്റി മേലോട്ട് ഉയർത്തണം. അപ്പോൾ തൊടഭാഗത്ത് നന്നായിട്ട് ടൈറ്റാവും. അങ്ങനെയുള്ള എക്സസൈസാണ് ചെയ്യേണ്ടത് യോഗ. ഇതിന് ഇരിക്കണം നല്ല തേയ്മാനവും. നമ്മൾ സാധാരണ ഒരു ടവലോ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ റോൾ ചെയ്തെടുക്കണം, ചുരുട്ടണം. എന്നിട്ട് അത് നമ്മൾ മുട്ടിൻ്റെ അടിയിൽ വെക്കണം. എന്നിട്ട് അപ്പം മുട്ട് ഇപ്പം ഇച്ചിരി ഉപ്പൂറ്റി താന്നിരിക്കും, മുട്ട് പൊങ്ങിയിരിക്കും, തൊടഭാഗം താന്നിരിക്കും. അപ്പം നമ്മൾ എന്തെന്ന് വെച്ചാൽ തറയിരുന്ന് ചെയ്യണ്ട, കട്ടിലിരുന്ന് ചെയ്താൽ മതി. എന്നിട്ട് ഈ തറയെ തൊട്ടിരിക്കുന്ന ഈ ഉപ്പൂറ്റിനെ പതുക്കെ മെല്ലെ മേലോട്ട് ഉയർത്തണം. അപ്പം എന്തു പറ്റും, നമ്മളുടെ കാൽമുട്ട് ഈ ഈ ടവലിലോട്ട് ഇങ്ങനെ പ്രസ്സാവും. അപ്പം നമുക്കൊരു ചെറിയൊരു സ്ട്രെച്ചിങ് അല്ലെങ്കിൽ കൺട്രാക്റ്റിംഗ് പെയിൻ തോന്നും. അത് ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് വെക്കണം, ഇങ്ങനെ പിടിച്ചു വെക്കണം. അതിനുശേഷം പതുക്കെ ഉപ്പൂറ്റി താഴ്ത്തി വെക്കണം. അങ്ങനെ ഒരു 3-4 റൗണ്ട് ചെയ്യുക, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം. ഇത് ഫസ്റ്റ് സീരീസാണ്. ഇത് ചെയ്യുമ്പോൾ ആ തേയ്മാനവും അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മസിലുകളുണ്ടല്ലോ, മുട്ടിന് മസിലുകൾ, അപ്പം ആ വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരിയാ?
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നമ്മൾ യോഗയെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ഡയറ്റിനെ കുറിച്ചും പറയാറുണ്ടല്ലോ. അപ്പോൾ യോഗയും ഭക്ഷണക്രമവും തമ്മിലുള്ള ബന്ധം എന്താണ്? യോഗ ചെയ്യുന്ന ഒരാൾ നിർബന്ധമായിട്ടും വെജിറ്റേറിയൻ ആകേണ്ട കാര്യമുണ്ടോ?
0: ശരിക്കും യോഗ എന്ന് പറയുന്നത് സാത്വിക് കൺസെപ്റ്റാണ്. അതായത് നമ്മളുടെ യോഗയിൽ മിതാഹാരം എന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയും, പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. മിതാഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും കണക്കിലെടുത്തുകൊണ്ടുള്ള ആഹാരക്രമം. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പോൾ പല, ഇപ്പം മലമുകളിലുള്ളവർക്ക് അവരുടെ തണുപ്പ് കാരണം അവർക്ക് ചിലപ്പോൾ നോൺ വെജ് കഴിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും പ്രദേശവും നിങ്ങളുടെ ജീവിത ശൈലിയും അനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുക. അത് ബാലൻസ്ഡ് ആയിരിക്കണം. അതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും തുല്യ അളവിൽ, അതായത് അളവിൽ വേണം. കഴിക്കുമ്പോൾ മുഴുവൻ വയറ് നിറച്ച് കഴിക്കരുത്, കാൽ വയറ് ഒഴിച്ചിടണം. ഇതാണ് മിതാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 3 രീതിയിൽ നമ്മൾ ഭക്ഷണത്തിനെ ഡിവൈഡ് ചെയ്യും: സാത്വിക്, രാജസിക്, താമസിക്. സാത്വിക് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് ഇപ്പം നമ്മൾ പറിച്ച് എടുക്കുന്ന വെജിറ്റബിൾ അല്ലെങ്കിൽ ഇപ്പം എടുക്കുന്ന പഴം. ഇപ്പം കടയിൽ വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും സാത്വിക് അല്ല, ഫ്രഷ് ആയിട്ട് കിട്ടുന്നതാണ് സാത്വിക്. അത് ഓർഗാനിക് ആയിരിക്കണം. രാജസിക് എന്ന് പറയുന്നത് ഇപ്പം കടയിൽ വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് രാജസിക്കാണ്, 2-3 ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞ് വരുന്നു. കുറച്ച് പഴകിയതെന്ന് പറയില്ല, അത് നല്ലതാണ്. പക്ഷെ അത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ല. താമസിക്കുന്ന പറഞ്ഞാൽ ഉപയോഗിച്ച ശേഷം പഴകിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് വീട്ടിൽ ആട്ടിയ മാവ് ഇന്ന് നമ്മൾ ആട്ടി നാളെ രാവിലെ എടുക്കും, അത് പുളിപ്പ്, ഇന്നിപ്പം ആട്ടി ഇന്നെടുത്ത് അത് സാത്വിക്കാം. അതിനെ പുളിപ്പിച്ചത് രാജസിക്കാം, 2 ദിവസം കഴിഞ്ഞാൽ താമസിക്കാം. സിമ്പിളാണ്. അപ്പം യോഗയിൽ പറയുന്നത് നമുക്ക് ദഹിക്കണമല്ലോ, അപ്പം എപ്പോഴും സാത്വികമായിട്ടുള്ള ആഹാരമാണ് കഴിക്കേണ്ടത്. സാത്വിക് ഇൻ ദ സെൻസ് അത് എപ്പോഴും പ്യുർ വെജിറ്റേറിയൻ എന്നുള്ളതല്ല, ഫ്രഷ് ആയിരിക്കണം, ലൈവ് ആയിരിക്കണം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് അങ്ങനെ കഴിക്കുക ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം, നമ്മളൊരു മൃഗത്തിനെ കൊല്ലുമ്പോൾ അതിൻ്റെ വികാരങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന ഈ ഹോർമോൺസ്, മഡ്രിനൽ ഹോർമോൺസ് ഒക്കെ അതിൻ്റെ മാംസങ്ങളിൽ സ്റ്റോർ ആയിട്ടിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അത് നമ്മളെ ശരീരത്തിൽ അബ്സോർബ് ആവും. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ്, അതാണ് എപ്പോഴും നമ്മൾ മീറ്റ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പോൾ സ്ത്രീകളായ നമ്മൾ കൂടും. അപ്പോൾ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂടും, അത് ആണുങ്ങളുടെ ഹോർമോൺസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതിനെ ഇപ്പം ചിലപ്പം എല്ലാ നോൺ വെജും ഇഞ്ചക്ഷനൊക്കെ അല്ലേ വയ്ക്കുന്നത്, അപ്പോൾ ആ ഹോർമോൺ നമ്മളെ ശരീരത്തിലും വരും. അതൊരു റീസണാണ്. അത് നോൺ വെജ് കാരണം നമ്മൾ ഒരാളെ കൊല്ലാനല്ല ശ്രമിക്കുന്നത്, ഒരു ജീവൻ കൊന്ന് അതിന് നമുക്ക് ജീവൻ കിട്ടണ്ട. നമ്മളുടെ ശരീരത്തിന് നമ്മളുടെ ദഹനക്രിയക്കും ഇതായിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളും അതിന് വെച്ചിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന രീതിയാണ് കഴിക്കേണ്ടത്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ.

0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ ശൈലജ ആണ്. ശൈലജ,
0: സ്ഥലം കൂടെ പറയൂ.
1: കായംകുളം.
0: ഓക്കെ, സംസാരിച്ചോളൂ.
1: ഡോക്ടർ, എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ ഒരു കാലിന് നടുവിന്റെ കാര്യമായിട്ട് വേദന വന്നു. അപ്പം എനിക്കൊന്നും നടുവിന് വേദന ഇല്ല. അപ്പം ഡിസബിലിറ്റിങ് ആണ്. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കണ്ടു, ന്യൂറോ ഡോക്ടറെ കണ്ടു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ സയാറ്റിക്ക എന്നുള്ള പ്രശ്നമാണ്. അതിന് MRI എടുത്തു. അപ്പം ഡിസ്ക് ബൾജിങ് ഉണ്ടെന്ന് പറഞ്ഞു. L4 L5 ഡിസ്ക് ബൾജിങ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്തു. 1 മന്ത് ടാബ്ലറ്റ്സ് കഴിച്ചു. ഫിസിയോതെറാപ്പി കഴിച്ചു. പക്ഷെ 2 മാസം റെസ്റ്റ് കൊടുക്കുന്നു. ഞാൻ ടീച്ചറായിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 2 മാസം ലീവ് എടുത്ത് ഞാൻ ബെഡില് കിടന്നു. പക്ഷെ അതിനുശേഷം എനിക്കതങ്ങ് മാറി. അത് മാറി കഴിഞ്ഞു. പക്ഷെ എനിക്ക് ആ താഴെയുള്ള വേദന അങ്ങ് മാറി. ഇപ്പൊ ഇത്രയും നാളെ പണിയായിരുന്നു. അപ്പൊ എനിക്ക് ഈ L4 L5 എന്ന് പറഞ്ഞ ആ ഡിസ്കിലെ അവിടെ എനിക്ക് അതിനുശേഷം വേദന വന്നു. എനിക്ക് എക്സസൈസ് അവർ പറഞ്ഞു. ഞാൻ അത് 3-4 എക്സസൈസ് ഉണ്ടാകും ചെയ്യുന്നുണ്ടായിരുന്നു, ഫിസിയോതെറാപ്പി. പിന്നെ എനിക്ക് L4 L5 എന്ന് പറഞ്ഞ ഭാഗത്ത് അത്രേ എടുത്ത് എനിക്ക് കുറച്ചു നേരമൊക്കെ കുനിഞ്ഞ് ജോലി ചെയ്യുകയില്ല, കുനിയാറേ ഇല്ല. പിന്നെ എനിക്ക് ആ അത്രയും ഭാഗത്ത് എനിക്ക് വേദന ഇപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഭാഗത്ത് വേദന ഉണ്ട്. കുറച്ച് അല്ല, താഴെക്കുള്ള വേദന ഇല്ല. ഇപ്പൊ എനിക്ക് യോഗ ഞാൻ ചെയ്യാൻ തുടങ്ങി ഇവിടെ. അപ്പൊ അതും പിന്നെ സ്ത്രീ നടുവിന് ചെയ്യുന്ന സ്ത്രീ ഉള്ള യോഗയൊന്നും ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് പേടിയാണ് വളയാൻ, ഡെങ്കി ആണ് എനിക്ക് പേടിയാണ് വളയാൻ. അപ്പൊ ഞാൻ ഏതുതരം യോഗ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ.
2: നടുവിന് വേദന എന്ന് പറയുമ്പോൾ L4 L5 ബൾജിങ് പറഞ്ഞില്ലേ, അത് പുറമേ ഉള്ള ബൾജാണോ ഉള്ളിലുള്ള ബൾജായിരുന്നോ? ഉള്ളിലാണ് ബൾജിങ് എങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഉള്ളിലാണോ ബൾജ്? വെളിയിലല്ല. അതൊന്ന് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്
1: ഫസ്റ്റ്
2: ശരി. അപ്പൊ അതൊന്ന് നോക്കണം. നമുക്കതിൽ ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് എഴുതിയിരിക്കും ബൾജ്. അത് ആന്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളില്, അതായത് ആ നട്ടലിന്റെ ഫ്രണ്ടിൽ, അതപ്പോ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിൽ വരും. പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നട്ടലിന്റെ ബാക്കിൽ, അപ്പം നമ്മളെ ശരീരത്തിന്റെ മുതുക് ഭാഗത്ത് വരും. അപ്പോൾ ഫ്രണ്ടിലാണ് ബൾജെങ്കിൽ നമ്മൾ ഫോർവേഡ് ബെൻഡിങ് ചെയ്തുകൂടാ. ബാക്കിലാണ് ബൾജെങ്കിൽ ഫോർവേഡ് ബെൻഡിങ് ചെയ്യാം. ആന്റീരിയർ പോസ്റ്റീരിയർ അതൊന്നൊന്ന് കൺഫേം ചെയ്ത് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം അതനുസരിച്ച് വേണം ചെയ്യാൻ. കാരണം ഇപ്പോഴും അവിടെ വേദന ഉണ്ടെങ്കിൽ ഇപ്പോഴും അവിടെ കംപ്രഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ആ കംപ്രഷൻ നമ്മൾ വിടണം. അപ്പൊ അന്ന് ഫിസിയോതെറാപ്പി ചെയ്തപ്പോ അവര് റിലീസ് ചെയ്ത് വിട്ട് കാണും. അതുകൊണ്ടാണ് കാലിലോട്ടുള്ള റേഡിയേറ്റിംഗ് പോയത്. അപ്പൊ നീരും മാറണം. ഇപ്പം നീരുണ്ടെങ്കിൽ നീര് മാറിയതിനു ശേഷം മാത്രമേ ആസനങ്ങൾ ചെയ്യാവൂ, അല്ലെങ്കിൽ നീര് കൂടും. പിന്നെ ഇതൊന്ന് കൺഫേം ചെയ്യണം, ഫ്രണ്ട് ആണോ ബാക്ക് ആണോ ആന്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ. എന്നിട്ട് അതനുസരിച്ചിട്ട് ആ യോഗ
1: ആന്റീരിയർ
2: ആണെങ്കിൽ ബെൻഡ് ചെയ്യാൻ പറ്റൂല. കാരണം വളയും ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് വീണ്ടും കംപ്രസ് ആവും. അപ്പൊ ബാക്ക്വേർഡ് ബെൻഡിങ്ങേ പറ്റുള്ളൂ. പോസ്റ്റീരിയർ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ അത് റിലീസ് ചെയ്യും. അങ്ങനെ അത് നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ബെസ്റ്റ് ഞാൻ പറയട്ടെ നിലത്ത് ബുദ്ധിമുട്ടില്ലാത്തത് പറഞ്ഞാൽ പവന മുക്താസനമാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ നിവർന്ന് കിടക്കുക, മുതുക് മൊത്തം തറയിൽ തൊടിയിക്കണം, സ്പർശിക്കണം. എന്നിട്ട് നോർമലി പവന മുക്താസനം ചെയ്യുമ്പോൾ നമ്മൾ 2 കാലും ഒരുമിച്ച് മേലോട്ട് ഉയർത്ത, 90 ഡിഗ്രി. താങ്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ 2 കാലും മുട്ടുമടക്കണം. മുട്ടുമടക്കുമ്പോൾ പാദം നേരെ നമ്മളുടെ ബട്ടക്സിനോട് ഹിപ്പിനോട് ചേർന്ന് വരും. ആ മടക്കണം, അതായത് കാല് മേലോട്ട് ഉയർത്താതെ മുട്ട് മടക്കിയാൽ മതി. അപ്പൊ പാദം ഹിപ്പിനോട് വരും. അപ്പൊ എത്തി കൈ ഒന്ന് ഒരു കാലേ ചെയ്യാവൂ. എത്തി കൈ കൊണ്ട് ഒരു കാല് പിടിച്ച് എത്രത്തോളം നമ്മൾ നെഞ്ചിലോട്ട് ചേർക്കാൻ പറ്റുമോ അത്രയും പറ്റുന്ന പോലെ. ഈ കാല് നെഞ്ചിലോട്ട് വരുന്ന സമയത്ത് മറ്റേ കാല് മടങ്ങിയിരിക്കുമല്ലേ, അതിനെ ഫ്രണ്ടിലോട്ട് നീട്ടണം. ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും, വലിയ ബുദ്ധിമുട്ട് വരൂല. കാരണം നിലത്ത് തൊടിയിച്ചിരിക്കുന്നതുകൊണ്ട് നട്ടൽ ബാക്കിലോട്ടോ ഫ്രണ്ടിലോട്ടോ വളയൂല. ശരിയാ? പിന്നെ കാല് മേലോട്ട് ഉയർത്തുന്നത് കൊണ്ട് നട്ടലിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. മുട്ട് മടക്കി തന്നെ ചെയ്യുക. റിലീസ് ചെയ്യുമ്പോഴും ഇതേപോലെ മുട്ട് മടക്കി തന്നെ റിലീസ് ചെയ്യുക. ഒരിക്കലും കാല് 90 ഡിഗ്രി ഉയർത്തണ്ട. ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം വ്യത്യാസം.

0: നോക്കാം. ശരിയാ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, യോഗ ഇപ്പോൾ ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയോ ഒന്നും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പം അത്തരം ആൾക്കാർ സ്വയം പുസ്തകങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടോ ഒക്കെ, യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് സുരക്ഷിതമാണോ, ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം എത്രത്തോളം പ്രധാനമാണ്?
0: ആക്ച്വലി ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി തന്നെ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും. എല്ലാവർക്കും ഇപ്പോൾ പവന മുക്താസനം നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും കാല് പൊക്കണം എന്നില്ല. പക്ഷെ അവർക്ക് അല്ലാതെ ഇത് പോലുള്ള ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ടീച്ചറിന്. ഇപ്പം നമ്മൾ വീഡിയോസോ ബുക്കോ കാണുമ്പോൾ അവർ ആ സ്റ്റെപ്പ് മാത്രമേ എഴുതുള്ളൂ, അവിടെ വേരിയേഷൻ എഴുതത്തില്ല. ഒരു 3 മാസമെങ്കിലും നമ്മൾ ഡയറക്റ്റ് പഠിച്ചതിന് ശേഷം, ഇപ്പം നേരിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈനിലുണ്ട്, അപ്പോൾ ഓൺലൈനിൽ പിന്നെയും നമുക്ക് കുറേയൊക്കെ കറക്ഷൻസ് ചെയ്യാൻ പറ്റും. അപ്പം നേരിട്ട് ചെയ്ത് അത്രയും നല്ലത്, കാരണം ടീച്ചർ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഓൺലൈനിൽ അതും പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാൾ 3 മാസമെങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന 1 മാസം പഠിക്കുന്ന, 1 മാസം കൊണ്ട് നമ്മളെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആയി വരത്തേ ഉള്ളൂ. നമ്മൾ പഠിക്കത്തില്ല, അത് ഒരു സമയം എടുക്കും. ഒരു 3 മാസമെങ്കിലും മിനിമം എടുക്കും നമുക്കിതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ നേരിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 2-ാമത്തെ ഓപ്ഷൻ ഓൺലൈനാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ, നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
2: അത് കണ്ണൂർ ജില്ലയിൽ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറ്റയിൽ രമേശ് എന്ന് പറയുന്ന ആളാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ. നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിക്കണേ.
2: ഓക്കെ ഡോക്ടർ, നമസ്കാരം.
0: നമസ്കാരം, പറയണം.
2: ആ, ഞാൻ മുമ്പേ യോഗ ചെയ്ത ഒരാളാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് യോഗ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നാന്ന് പറഞ്ഞാല്, എന്റെ ഒരു മൂക്കടപ്പ് എന്ന് പറഞ്ഞ പാലം വളഞ്ഞിട്ടില്ല മൂക്കിന്. അപ്പോ ഈ ശ്വാസക്രമം തന്നെ ആദ്യം തന്നെ എടുക്കേണ്ട ശ്വാസക്രമം തന്നെ നമുക്ക് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ അതിന് ചെയ്യേണ്ടത്?
0: ഈ പാലം വളഞ്ഞത് നേരത്തെ ഉള്ളതാണോ? ജന്മന അങ്ങനെയാണോ?
2: അല്ല, ജന്മനായിട്ടല്ല.
0: അല്ല, എന്ത് പറ്റിയതാ? അസുഖമായിട്ട് വന്നതാണോ അത്?
2: അല്ല, അത് എന്താണ് പാലം എന്തുകൊണ്ടാ വന്നത് അറിയില്ല. പിന്നെ ഡോക്ടറോട് ഇന്ത്യയിലെ ഡോക്ടറിനെ ചോദിച്ചാലും പറഞ്ഞു അവരുടെ പൊടി മാറിയിട്ട് നിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് പൊടി മാറിയിട്ടല്ലാണ് ഇല്ല, ഇതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെ പാലം പണിയെന്നാ പറഞ്ഞത്.
0: ആണോ? അല്ല, സാധാരണ എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ വരുമ്പോഴാണ് മൂക്കിന്റെ പാലം ഇങ്ങനെ ആകുന്നത്. ഡസ്റ്റ് അലർജി കൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവ്, അല്ലെങ്കിൽ ജന്മനാ വരും. അപ്പൊ ഒന്നൊരു കാര്യം ചെയ്താൽ മതി, ശ്വാസം എടുത്ത് വിടുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ മൂക്കുവിൽ കൂടെ ചെയ്യുന്നുണ്ട് അനുലോമ വിലോമ, സിംഗിൾ നോസ്ട്രൽ ബ്രീത്തിങ്, അത് ചെയ്യുക. നമ്മൾ ഈ നാഡിശുദ്ധിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഒരു ബേസിക് ആയിട്ടുള്ളത് ചെയ്യുക. അപ്പം തന്നെ കുറേ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ജലനീതി പോലെയുള്ള ടെക്നിക്സും കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മളെ ശ്വാസം എടുത്ത് വിടുന്നതിന് ഹെൽപ്പ് ചെയ്യും.
2: അപ്പൊ ഇത് ഞാൻ ചീറ്റല് ഇതെല്ലാം ചെയ്യാറുണ്ട്, പിന്നെ ശ്വാസക്രമം ചെയ്യാറുണ്ട്. പക്ഷേ ഇതിപ്പം ആ വീറ ശ്വാസം എടുക്കുന്ന സമയത്ത് മൂക്കിട്ട് പിന്നെ മുകളിലോട്ട് എടുക്കാൻ കഴിയില്ല. തൈറോട്ടെ വിടുമ്പോഴും ഒരു സൈഡ് മാത്രമേ ഇല്ല, ഒരു സൈഡ്, രണ്ട് സൈഡും അല്ല, മറ്റേ സൈഡാണ് ഇപ്പൊ ഈ മൂക്ക് പാലം വളവായിട്ടില്ലത്.
0: ആണല്ലേ? ഇപ്പം അല്ല, ഇതിപ്പോ പതുക്കെ പതുക്കെ ചെയ്ത് നോക്കണം. ഓരോ മൂക്കിൻ്റെതായിട്ട് ചെയ്ത് നോക്കുമ്പോ പതുക്കെ പതുക്കെ ശരിയാ. ശരിയാ, കാരണം ഇത് എന്തെങ്കിലും അസുഖം കൊണ്ടാണോ വന്നെങ്കിൽ അത് അതിൻ്റെതായ സമയം എടുക്കും. കേട്ടോ.
1: വിളിച്ചതിന് നന്ദി. മാഡം, യോഗയെ ഒരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഇന്ന് ഇന്ത്യയിലുള്ള ഉപരിപഠന സാധ്യതകളും അവസരങ്ങളും എന്തൊക്കെയാണ്?
0: മിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സസ് ഉണ്ട്. BSc, ഇപ്പം BSc കെമിസ്ട്രി ഫിസിക്സ് പോലെ BSc യോഗ, BA യോഗ ഉണ്ട്. അത് MSc MA ലെവലുണ്ട്. അത് നമുക്ക് ലിറ്ററേച്ചർ എടുക്കണമെങ്കിൽ MA പോവാം, തെറാപ്പി എടുക്കണമെങ്കിൽ നമുക്ക് MSc പോവാം. MSc കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അത് PhD. പിന്നെ MSc കഴിയുമ്പം തന്നെ ഈ ജെറ്റ് നെറ്റ് എഴുതി കഴിഞ്ഞാൽ കോളേജ് ലെവലിൽ ടീച്ചിങ് പോസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ നെറ്റ് എടുത്തിട്ട് JRF എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നേരത്തെ തന്നെ PhD മുന്നേ തന്നെ നമുക്ക് കോളേജിൽ കിട്ടും. ഒരുവിധപ്പെട്ട മിക്ക കോളേജുകളും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും യോഗ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അപ്പം സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്ന യോഗ ഇൻസ്ട്രക്ടർ കോഴ്സാണ്. അത് 1 മന്ത് ചെയ്ത് അത് നമ്മൾ സാധാരണ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അത് മതിയാവും. അതല്ല, നമുക്ക് തെറാപ്പിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ അസുഖമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെറുതെ ഒരു പഠിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാൾ ഒരു അസുഖം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അത്രയും ധാരണയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ തെറാപ്പി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ തെറാപ്പി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ

0: നിങ്ങൾ എപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ കീഴിൽ വേണം തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്. തെറാപ്പിസ്റ്റ് കോഴ്സുകളും ഉണ്ട്.
1: ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഇപ്പോൾ യോഗ പ്രാക്ടീസ് തുടങ്ങണം, അപ്പം വീടിൻ്റെ അടുത്തൊക്കെയുള്ള യോഗ സെൻറ്റേഴ്സ് ആരെങ്കിലുമൊക്കെ പരിശീലനം കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ റിലയബിൾ ആണോ അല്ലെങ്കിൽ പ്രോപ്പർലി അവർ ട്രെയിൻഡ് ആണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും?
0: ആക്ച്വലി സർട്ടിഫിക്കേഷൻ നോക്കണം. കാരണം വെച്ചാൽ ഇപ്പം നമ്മളങ്ങനെ നോക്കാതെ പോയി ക്ലാസ്സിൽ കയറും. പക്ഷെ നമ്മളുടെ എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളിലും എല്ലാ വാർഡുകളിലും ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള നാച്ചുറോപ്പതി ഡോക്ടേഴ്സും ആയുർവേദ ഡോക്ടേഴ്സും തന്നെയാണ് യോഗ ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ടിരിക്കുന്നത്.
1: PHC ആയിട്ടും
0: തുടങ്ങിയിട്ടുണ്ട്. അപ്പം അല്ല അപ്പോൾ ഗവൺമെൻറ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുമ്പോൾ അത്രയും ഇതായിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ നിന്ന് എടുക്കുകയുള്ളൂ. അതുപോലെ അവിടെ നിന്നുള്ള ഇൻസ്ട്രക്ടേഴ്സും ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു റിലയബിൾ സോഴ്സ്. അതല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ടാണ് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. എന്നാൽ മാത്രമേ ഇതൊരു അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് തുടങ്ങാം എന്നുള്ള ഒരു ധാരണ മാറി കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അത് കാരണമാണ് അസുഖങ്ങൾ മാറാത്തതും. അവർ ഇപ്പം പുതിയ ഇതാണ് തെറാപ്പി, അവർ പറയും ഞാൻ തെറാപ്പിസ്റ്റ് ആണെന്ന് പറയും. അപ്പം നമ്മളിവരെ വിശ്വസിച്ച് നമ്മളെ ശരീരമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാക്കി തിരിച്ചു തരും. അപ്പം നമ്മൾ എന്നെ പോകുന്നവരെന്നെ ചോദിക്കണം, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഉണ്ടല്ലോ, അത് അംഗീകൃതമായൊരു കോഴ്സാണോ എത്ര നാളത്തെ കോഴ്സാണ് നോക്കുക. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിന് പോകുന്നതിനെക്കാട്ടിയും ഒരു ഫ്രീ ക്ലാസ്സോ വല്ലതും നമ്മൾ എടുക്കണം. അവരെ പഠിപ്പിക്കുന്നത് കറക്റ്റാണോ, അവർ ഓക്കെ ആണോ എന്ന് നമ്മൾ മനസ്സിലായ ശേഷം മാത്രം നമ്മൾ അതിൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാം.
1: അതുപോലെ തന്നെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ, ഇപ്പം യോഗയ്ക്ക് ഇടയ്ക്ക് ഇപ്പം എന്ത് എക്സസൈസ് ആണെങ്കിലും ഒരു പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യോഗയെ സംബന്ധിച്ചിടത്തോളം സേഫ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.
0: നമുക്ക് കുറേ സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഉണ്ട്, അതിന് തന്നെ പ്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും കുനിയണം പറ്റണം എന്നില്ല. അപ്പം അത് ഓവർ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് ഈ ബാക്കൊക്കെ കയറി വലിയുന്നത്. അപ്പം എനിക്കിപ്പോൾ ഒരു എൻ്റെ കണങ്കാല് വരെ എനിക്ക് കയ്യെത്തുമെങ്കിൽ ആ കണങ്കാല് ഹൈറ്റിന് നമുക്ക് ബ്ലോക്ക്സ് വയ്ക്കാൻ പറ്റും. അപ്പം അത് ബ്ലോക്ക് തന്നെ ആവണം എന്നില്ല, അതിലുള്ള എന്തെങ്കിലും സാധനം. അപ്പോൾ അങ്ങനെ ബ്ലോക്ക്സ് വയ്ക്കുക. അപ്പം നമ്മളെ ബോഡി സപ്പോർട്ടിംഗ് ആണ്. പിന്നെ പ്രായമായവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാം. പിന്നെ അസുഖമുള്ളവർ വാൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ പരിക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ അഡ്വാൻസ് ആസനാസ് ചെയ്യുന്നവരുണ്ട്. ചില കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പം വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരെ ഓകാസന കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യും. അങ്ങനെ വരുന്ന പരിക്കുകൾക്ക് നമ്മൾ സ്പോർട്സ് ഇഞ്ചുറി ആ ചികിത്സ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്.
1: അപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യോഗയുടെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിയർ ആണ്. ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പം പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ശ്രോതാക്കളുമായിട്ട് സംവദിച്ച ഡോക്ടറിനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: താങ്ക് യു.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിൻകര, DMNOJ. ഒപ്പം ശോഭ BT, അനുപമ RK.

0: അവനുടയ ദക്ഷിണകർണത്തിൽ എന്റെ ഉച്ചരിക്കും. അപ്പോൾ അവരെ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്റെ ചൊല്ലലാം. അതുമല്ലാമിൽ താൻ മരണമടയും കാലത്തിൽ തന്നുടയ പുത്രി പുത്രന്മാർകൾ വാമദക്ഷിണ ഭാഗങ്ങളിലെ വന്ന് മരണമടയുടെ സമയത്തിൽ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഉച്ചരിക്കുമായിരുന്നാൽ അവരുടെ ആത്മാവ് ശാന്തിയടയും. ഭാഗ്യവാന്മാരാകിലും അതേ ചിന്തിച്ചാൽ ഇന്ന് ഉലകത്തിൽ ഉങ്ങളെ കണ്ടു മരിക്ക ഭാഗ്യം ചെയ്തവൻ. ഭാഗ്യവാൻ ഭാഗ്യവാൻ കേട്ടയോ രഘുപതി
1: മകുടത്തലൂമിത്ത
0: ദുഷ്ടൻ സീതാദേവിയെ കൊണ്ടുപോകും കാലത്തിൽ അവനോട് യുദ്ധം ചെയ്ത് അവനുടയ കിരീടം ധരിത്ത ശിരസൈ എന്നുടയ തുണ്ടത്തിനാൽ കൊത്തി മുറിവേൽപ്പിച്ചതിനാലെ തുണ്ടമാനക്കു

ഏതോ ഒരു വഞ്ചനയിനാലെ മായാസൂഴ്ചിനാലെ വന്നതെന്റെ എന്നുടേ മനസ്സിൽ മുന്നേ തോന്നിനവൻ്റെ അഞ്ചൽ അഴകിയ മധുരമൊഴിയോടുകൂടിനവളും മയിൽ പോൽ ചായലോടും അരുന്ധതി ദേവിക്കൊപ്പം.

രണ്ടുപേരും പരാക്രമശാലികളാകിലും യാതൊരു കുറവുമില്ലാത്ത നിങ്ങൾ ശത്രുക്കളിടത്തിൽ ഒറ്റയൊറ്റയാകെ നേരിട ബലശാലികളല്ലയോ മക്കളെ. അപ്പടിയിരുന്നും സീതാപഹരണത്തൊക്കെ നിങ്ങളും ഭാഗവാക്കുകളാണെന്നല്ലയോ കുമാരകളെ. അതേക്കുറിച്ച് ആലോചിച്ചാൽ

അതിശയമതിശയം അത്യത്ഭുതം ഉണ്ട് കേട്ടയോ രഘുപതി. അതിനാൽ എന്റെ വന്നാൽ ഉന്നുടയെ പിതാവാന ദശരഥ മഹാരാജാവും 60,000 വരുഷം രാജ്യഭാരം വഹിച്ചും സന്തതിയില്ലാമൽ അനന്തരം കുലഗുരുവാന വശിഷ്ഠരിടത്തിൽ ആലോചന ചെയ്ത് പുത്രകാമേഷ്ടി എങ്കുറയാകം തുടങ്ങവും യാഗമുഖത്തിലിരുന്ന് അഗ്നിദേവനും പായസം കൊണ്ടുവന്ന് കൊടുക്കവും പായസപിണ്ടത്തെ വാങ്ങി തന്നുടയ ഭഗ്നിമാരാന് കൗശല്യ കൈകേയി സുമിത്ര എങ്കുറ മൂന്ന് പേർക്കും പുജിക്കുംപടിയാകെ കൊടുക്കവും തന്നിമിത്തം ഗർഭീകരിച്ച് രാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നൻ എങ്കുറ നാല് സന്തതികളല്ലവോ പ്രസവിച്ചാർ മകനെ. ഇന്നും പാലാഴി തീരത്തിൽ വെച്ച് അജരാമരന്മാരാന് ദേവരുടെ ചൊന്ന ശബദം നിറവേറ്റുംപടിയാകെ നാരായണ സ്വാമിയിടത്തിലിരുന്ന് ആറു കലയും ബ്രഹ്മദേവരിടത്തിലിരുന്ന് നാലു കലയും പരമേശ്വര സ്വാമിയിടത്തിലിരുന്ന് നാലു കലയും ഇപ്പടി ഹരിഹര വിധികലാം സജാതനായി 14 കലകളോടുകൂടി അവതരിച്ചതും അതിശയമല്ലവോ രാമാനല്ലേ ശംഖ് ഭരതനാകവും ചക്രം ശത്രുഘ്നനാകവും ലക്ഷ്മണനാകവും അല്ലവോ അവതരിച്ചിരിക്കുന്നത്. ഇന്ദുവാനല്ലേ പഞ്ചമ വയസ്സിൽ വശിഷ്ഠരിടത്തിലിരുന്ന് അക്ഷരവിദ്യ ആയുധവിദ്യ സർവശാസ്ത്ര പുരാണ ശ്രുതി സ്മൃതി അലങ്കാരങ്ങളെയെല്ലാം ജലപ്രായമാകെ പഠനം ചെയ്തു വരവും അപ്പടിയിരിക്കെ ഉനക്ക് 14 വയസ്സിൽ അനുഭവരസികനാണ് വിശ്വാമിത്ര മഹർഷി വന്ന് ഉന്നുടേ പിതാവെ കണ്ട് നാം സിദ്ധാശ്രമത്തിൽ വെച്ച് നടത്തി വരികൊരു അഗ്നിശ്രോമെങ്കുറ ദേവിയെ ശത്രുവിടയില്ലാമൽ നിറവേറ്റ് മകനെ അനുപ്പിത്തരവേണമെന്ന് കേട്ട് മകളെ കൂട്ടി പാലവന മാർഗത്തൂടെ പോയി ദുഷ്ട സ്ത്രീയാണ് താടകീൻ അധീന പ്രദേശത്തൂടെ ചെന്റ് അവളുടെ ദുശ്ചേതികളെ തിരിച്ചപ്പെടുത്തി അവളെ കാണത്തക്കതാകെ വിധ്വനി ചെയ്ത് അവളും അന്ന് ശബ്ദത്തെ കേട്ട് ബ്രഹ്മാണ്ടം കീഴ്മേൽ മറിയുംപടിയാ കട്ടകാസം ചെയ്ത് അനന്ത ശാഖോപശാഖകളോടുകൂടിയ മഹാവൃക്ഷത്തെയും പറിച്ച് നേരിട്ട് വന്നത് ഓർമ്മയുണ്ടോ രാമ? അതേ കണ്ട് നീ മന്ദകാസം ചെയ്ത് ശ്രീവധം ചെയ്യലാമോ മുനിയെ എന്ന് കേട്ടപോത് രാഘവ ലോകോപദ്രവം ചെയ്യുന്ന പേർകളെ സ്ത്രീ പുരുഷാളന്റെ വകഭേദം പാർക്ക വേണമെന്നില്ല ധർമ്മശാസ്ത്ര സിദ്ധാന്തം അപ്പടിയല്ലവോ എന്റെ ചൊന്നതെ കേട്ട് ഗുരുവാക്യത്തേക്ക് എതിർവാക്യമില്ലെന്ന് കരുതി താടകയെ വധിച്ച് ലോകോപദ്രവം തീർത്ത് സജ്ജന രക്ഷ ചെയ്തതു താനേ അതിശയമല്ലവോ മകനെ. അനന്തരം വിശ്വാമിത്ര മഹർഷിയും അനുഗ്രഹിച്ച്

വലയന്റും അതിവലയന്റും രണ്ട് മഹാമന്ത്രങ്ങളെ അവിടത്തിൽ വെച്ച് ഉനക്കും തമ്പി ലക്ഷ്മണനക്കും ഉപദേശിച്ചതില്ലയോ? മന്ത്രത്തിനുടേ ശക്തിനാല് ഉനക്ക് യുദ്ധത്തിൽ ദാഹമോദകാദികൾ ബാധിച്ചതില്ല കേട്ടയോ രാമ? അനന്തരം സിദ്ധാശ്രമത്തിൽ ചെന്ന് സുബാഹു മുതലാന താടകിനുടെ സന്തതികളെ കുല ചെയ്ത് യാഗത്തെ നിറവേറ്റി അനന്തരം മിഥിലയിൽ വിൽവേൽവി കാണപ്പോകുന്ന സമയത്തിൽ ഗൗതമൻ ശാപത്താൽ കിടക്കർ അഹില്യാണ് കല്ലാനത് പാദം പട്ട ഉടനെ പെണ്ണാകെ വന്നത് താനേ അതിശയമല്ലവോ കുമാര? ഇപ്പടി അഹല്യൻ ശാപത്തെയും തീർത്ത് മഹർഷിയുടൻ മിഥിലയിൽ ചെന്ന് രാജധാനിയിൽ പ്രവേശിച്ച സമയത്തിൽ 56 മഹാരാജാക്കളാൽ അസാധ്യമായും 60,000 ചുമന്ത ഭാരത്തോടുകൂടിന ത്രിയംബകം പള്ളി വെല്ലാനതെ ഒരു തൃണപ്രായമാക എടുത്ത് ചാപവഞ്ചനം ചെയ്ത് ശിലാപാണി ഗ്രഹണം ചെയ്ത് താനെ അതിശയം അത്യത്ഭുതമല്ലയോ മകനെ? അപ്പടി അതിശയമൊരുവരാമയ്ക്കേലാകുമോ? അനന്തരം ഭഗ്നീ സമേതനാകെ മടങ്ങി വരികുറ വഴിയിൽ വെച്ച് പരശുരാമൻ വന്ന് തടുക്കവും അനന്തരം ഭാർഗവരാമ ഗർഭശമനം ചെയ്ത് പരശുരാമനിടത്തിൽ ഇരുന്ന് വിഷ്ണുകലയെയും ആകർഷിച്ച് ഭാർഗവനെ തപസ്സുക്കനപ്പിനതു താനെ അതിശയമല്ലവോ രാമ? പിറകെ 12 വർഷം അയോധ്യയിൽ സുഖമാക വസിത്ത് പിതാവാൽ നിശ്ചയിക്കപ്പെട്ട പട്ടാഭിഷേകം മുടങ്ങി കാട്ടുക്ക് വന്ന് കാര്യനിവൃത്തി ചെയ്യുറ ഇന്ന രാമാവതാര കാര്യശൗര്യത്തെ ആത്മാരാമന്മാരായി അനുഭവരസിക ശിരോമണികളായി പുനരാവർത്തിരഹിതാക്കളായി സാമ്രാജ്യപുരിയെന്നും ശാശ്വത പദത്തേക്ക് അധികാരികളായിരിക്കുന്ന പേരുകൾക്കും കൂടെ വാചാമഗോചരമായിരിക്കുന്ന ഉന്നടയെ അത്യത്ഭുതമെന്നും മായാ സമ്പ്രദായത്തെ

ഒരു ശിശു ജനിക്കുവാനാൽ ഇമ്പമെന്നും സുഖവും തുമ്പമെന്നും ദുഃഖവും വന്നു അനുഭവിക്കുമ്പടിയാന കാലത്തിൽ ശരീരീനുടയ ബുദ്ധി സാമർത്ഥ്യത്തിനാല് എനക്ക് ദുഃഖം വേണമെന്നില്ല, സുഖം മട്ടും താൻ ജീവിതത്തിൽ വേണം. അവനും മനസ്സിലേ വിചാരിച്ച് അവനുടയ അല്പബുദ്ധിയിനാല് ഈശ്വരകൽപിതമായ വിധിയെ

പണ്ട് മുന്നാളിൽ അനിമേഷ വൃത്തികളായി അജരാമരന്മാരാന ദേവന്മാരും അനേകം മഹർഷികളും ഹരിഹരവിരിഞ്ചാദികളും മനോപതി പട്ടണം എന്റെ സത്യലോകത്തിൽ കൂടി ബ്രഹ്മവിചാരം ചെയ്തതുണ്ടും അതിന്നവെന്താൽ പരമേശ്വര സ്വാമി തമോ ഗുണയുക്തമാണ് സംഹാരമൂർത്തിയാകിലും ശ്രീനാരായണ സ്വാമി സ്വാതീജ ഗുണയുക്തമാണ് രക്ഷ എന്റെ മുദ്രയെ വഹിച്ചവരാകിലും ബ്രഹ്മദേവരോവെന്താൽ രജഗുണയുക്തമാണ് സൃഷ്ടി എന്റെ മുദ്രയെ വഹിച്ചവരാകിലും ഇതിലെ വെച്ച് മുതൽമൂർത്തി ആരെന്ത് അറിയ വേണ്ടുമെന്ന് ചൊല്ലവും ഉടനെ നാൻ 84 ലക്ഷമാണ് ജീവരാശികളിൽ ദേവമനുഷ്യാൾ ഉത്തമജാതിയാകിലും പശു പക്ഷി പന്നകാദികൾ മധ്യമജാതിയാകിലും വൃക്ഷലതാദികൾ അധമജാതിയാകും സൃഷ്ടി ചെയ്തു വരികറവൻ.

ഭഗവാന്റെ ബ്രഹ്മാവ് അഭിമാനിക്കവം. അത് കേട്ട നാരായണ സ്വാമിയാനവർ ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം ചെയ്ത് വരികുറത് നാനാകിലും രക്ഷയന്റെ

മാത്രമല്ല ബ്രഹ്മദേവർ എന്നുടെ നാഭി സരോജത്തിൽ ഉത്ഭവിച്ചവരാകിലും രണ്ടുപേരും അഭിമാനിക്കവും ദേവർകൾ ചതുർവേദങ്ങളെ അഴച്ച് കേൾക്ക് ചൊന്നത് പരമേശ്വര സ്വാമിയാകിലും മുതൽ മൂർത്തി എന്ന് ചൊല്ല. ഉടനെ ഗായത്രി മാതാവി വരവഴച്ച് കേൾക്ക്. അവരും അതേ പ്രകാരം ചൊല്ല. ഉടനെ ബ്രഹ്മദേവർ ചൊന്നത് വേദങ്ങൾ എന്നുടേ മുഖത്തിരുന്ന് ഉത്ഭവിച്ചവർകളാകിലും അവർ ചൊന്നത് എനക്ക് സ്വീകാര്യമല്ല എന്ന് ചൊല്ലവും അവസാനം രണ്ടുപേരും യുദ്ധത്തിൽ കുരുങ്ക്. ദേവർകൾ പരമേശ്വര സ്വാമിയെ സ്തുതിക്ക്. പരമേശ്വരർ അവർ മധ്യത്തിൽ ഒരു അഗ്നിമലയാകെ നിൽക്ക്. അത് കണ്ട് നീ നാരായണ സ്വാമിയാണവർ എന്നെല്ലാം സംഭവിക്കുമോ എന്റെ ഭയന്ത് പരമേശ്വര സ്വാമി പാദത്തിൽ നമസ്കരിച്ച് അടിയൻ ചെയ്ത് അപരാധം പുറക്ക വേണമെന്ന് ചൊല്ല. ബ്രഹ്മദേവരും അതിവേഗമാകേശമേനും കൂസലില്ലാമൽ പരമേശ്വര നീ അഗ്നിമലയല്ലേ, വജ്രമലയാകെ നിന്റാലും നാൻ ഉന്നെ മാനിക്കമാട്ടെ. കാലത്തിൽ എന്നുടേ പുരിയത്തിരുന്ന് അവതരിച്ചവനാകിലും നീ എന്നോട് സന്തതിയാകിലും.

0: കെ വിശ്വനാഥൻ പുലവരും സംഘവും അവതരിപ്പിച്ച പാവക്കൂത്ത് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം. ആര്യ

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ, PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ PC വിശ്വനാഥ്, CM ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു താൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ടു പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്.

0: പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനു മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലിഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാം ഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6 ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200 അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
2: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദ കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 ആ മിശിഹാ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരികൾ മായ്ച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക്ക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38 സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ.

0: കുടുംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
1: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. ജൂൺ 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമരച്ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും വെലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻറ്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവെച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6th ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12:40 കഴിഞ്ഞ് 40 മിനിറ്റും 20 സെക്കൻഡും.

0: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും. ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുന്നു.
1: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദനയ്ക്ക് അടിമകളാകാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാകാൻ ഇടയില്ല എന്നതാണ് വാസ്തവം. മറ്റ് പല രോഗങ്ങളിലും പ്രാരംഭ ലക്ഷണമായി തലവേദന ഉണ്ടാകാറുണ്ട്. ആയതിനാൽ തുടക്കത്തിൽ തന്നെ തലവേദനയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തക്കതായ ചികിത്സ തേടണം. മൈഗ്രെയിൻ എന്ന പേര് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ളതാണ്. ഇത്തരം തലവേദനകളെ കൊടിഞ്ഞി, ചെന്നിക്കുത്ത് എന്നീ പേരുകളിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത്. രോഗികൾക്ക് അസഹനീയമായ വേദനയും അസ്വസ്ഥതയും മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം തലവേദനകൾ. തലവേദനകളിൽ 5% മുതൽ 10% വരെ മാത്രമേ മൈഗ്രെയിൻ വിഭാഗത്തിൽ പെടുകയുള്ളൂ എന്നത് അറിഞ്ഞിരിക്കണം. ഇനി മൈഗ്രെയിനിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ശക്തമായ തലവേദന നെറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ചിലപ്പോൾ രണ്ടു വശത്തുമോ ആരംഭിച്ച് ക്രമേണ തല മുഴുവനായും കണ്ണുകൾക്ക് മുകളിലായും തുടർന്ന് ചെവി, താടിയെല്ല്, കഴുത്തിൻ്റെ പിൻഭാഗം എന്നിങ്ങനെ വേദന വ്യാപിക്കുന്നു. തലയ്ക്ക് മൊത്തത്തിൽ ഒരുതരം മന്ദത അനുഭവപ്പെടുകയും കണ്ണിന് മുകളിൽ നിറങ്ങളായോ കറുത്ത പൊട്ടുകളായോ ഇത് അനുഭവപ്പെടുകയും ചെയ്യാം. അതോടൊപ്പം ചെവിയിൽ ശബ്ദം തോന്നുക, കൈകാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നിവയും രോഗികളുടെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രോഗികൾക്ക് കൂടുതൽ ശബ്ദം കേൾക്കുന്നതും ശക്തിയുള്ള പ്രകാശത്തിൽ നോക്കുന്നതും അസഹനീയമായി അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് മനം പുരട്ടലും ഛർദിയും ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മൈഗ്രെയിൻ വിഭാഗത്തിൽപ്പെട്ട തലവേദന ഉണ്ടാകാറുണ്ട്. എങ്കിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണിത് കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളിൽ ഏകദേശം പുരുഷന്മാരിൽ ഉള്ളതിനേക്കാൾ 3 ഇരട്ടി മടങ്ങ് മൈഗ്രെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സ്ത്രീകളിലെ ഈസ്ട്രജനിലും മറ്റ് ഹോർമോണുകളിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ, ഗർഭധാരണം, ആർത്തവചക്രം, ആർത്തവവിരാമം ഇവയൊക്കെ മൈഗ്രെയിനിന് കാരണങ്ങളായി പൊതുവെ കണ്ടുവരുന്നു. തലവേദനയുടെ 1st ഘട്ടത്തിൽ രക്തക്കുഴലുകൾ അമിതമായി സങ്കോചിക്കുകയും അതുപോലെ തന്നെ വികസിക്കുകയും ചെയ്യുന്നത് മൂലം രക്തയോട്ടം ശരിയായി നടക്കാതെ മുഖത്ത് വിളർച്ച പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് മനം പുരട്ടൽ, ഛർദി എന്നിവയോടെ തലവേദന അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. മൈഗ്രെയിനിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തമായി ഒന്നും പ്രതിപാദിക്കുന്നില്ല. എങ്കിലും

0: രക്തത്തിലെ ചില ഹിസ്റ്റാമിനുകളുടെ സാന്നിധ്യം, രക്തചംക്രമണത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ, രക്തക്കുഴലുകൾ അമിതമായി വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുക, ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇവ മൂലം തലച്ചോറിൻ്റെ ആന്തരിക പ്രക്രിയകളിലുണ്ടാകുന്ന ക്രമമല്ലാത്ത വ്യതിയാനങ്ങൾ, ഇവയൊക്കെ കാരണങ്ങളിൽപ്പെടുന്നു. ഇവയ്ക്ക് പുറമെ അമിതമായ ഉത്കണ്ഠ, ഭയം, അതേപോലെ ഉറക്കക്കുറവ്, ശരീര ജലാംശം കൂടുതലായി നഷ്ടപ്പെടുക തുടങ്ങിയവയൊക്കെ മൈഗ്രെയിന് കാരണമായി വൈദ്യശാസ്ത്ര ലോകം സാക്ഷ്യപ്പെടുത്തുന്നു. ഏതു പ്രായത്തിലും രോഗം ആരംഭിക്കാമെങ്കിലും കൗമാരപ്രായത്തിൽ ആരംഭിച്ച് 30 വയസ്സിനോടടുക്കുമ്പോൾ മൈഗ്രെയിൻ അതിൻ്റെ പാരമ്യത്തിലെത്തുകയും 50-55 വയസ്സുവരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതായാണ് സാധാരണ കണ്ടുവരുന്നത്. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ ഏതാണ്ട് 50%, രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ അത് 80% അടുത്ത തലമുറയിലേക്ക് മൈഗ്രെയിൻ പകരാനുള്ള സാധ്യത കണ്ടുവരുന്നു. രോഗികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അടുത്തതായി പറയാം. തലവേദനയുള്ള സമയങ്ങളിൽ കഴിവതും വെളിച്ചം കുറവുള്ളതും ശബ്ദശല്യം ഇല്ലാത്തതുമായ മുറികളിൽ രോഗി വിശ്രമിക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണ ക്രമീകരണത്തിനും വളരെ പ്രാധാന്യമുണ്ട്. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ, കാപ്പി, ചായ ഇവ ഒഴിവാക്കുക. പുകവലി, മദ്യപാനം ഇവ പാടെ വേണ്ടെന്ന് വയ്ക്കുക. ടിന്നിലടച്ചതും ഉപ്പിലിട്ടതും നല്ലതല്ല. മാംസം, മുട്ട, മത്സ്യം, ഐസ്ക്രീം തുടങ്ങിയ തണുത്ത ആഹാരപദാർത്ഥങ്ങൾ, തൈര് ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും കഴിവതും ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി ഇനി പറയാം. രക്തപരിശോധന, MRI, CT scan എന്നിവ വളരെ പ്രാധാന്യമർഹിക്കുന്ന പരിശോധനകളാകയാൽ അവ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. രോഗിയുടെ വ്യക്തിഗത മെഡിക്കൽ വിവരങ്ങളും ജീവിതശൈലി രോഗങ്ങളും പാരമ്പര്യ രോഗങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടുകളും പ്രാധാന്യമർഹിക്കുന്നതായതിനാൽ അത് ചികിത്സാവേളയിൽ ഡോക്ടറെ ധരിപ്പിക്കേണ്ടതാണ്. മൈഗ്രെയിൻ എന്ന തരം തലവേദനകൾ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് പൂർണ്ണമായും സുഖപ്പെടുത്താനാകും എന്നതാണ് സത്യം. രോഗിക്ക് മുൻപുണ്ടായിട്ടുള്ള രോഗവിവരങ്ങൾ, രോഗത്തിൻ്റെ പഴക്കവും കാഠിന്യവും, കട്ടികൂടിയ ചിലതരം ഔഷധങ്ങൾ, ശരീര കോശങ്ങളിൽ ഏൽപ്പിച്ച ക്ഷതം, ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാകും രോഗത്തിന് എത്രനാൾ ചികിത്സ തുടരണമെന്ന നിഗമനത്തിൽ ഡോക്ടർ എത്തുന്നത്. ഹോമിയോപ്പതി വൈദ്യശാസ്ത്ര പ്രകാരം ജീവശക്തിക്ക് അഥവാ വൈറ്റൽ ഫോഴ്സിനുണ്ടാകുന്ന തകരാറുകളാണ് ഒരു വ്യക്തിയെ രോഗിയാക്കുന്നത്. ഈ തകരാറുകളുടെ പരിഹാരം ജീവശക്തിയെ ബലപ്പെടുത്തുന്ന ഔഷധങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജീവശക്തിയെ ക്രമപ്പെടുത്താനും തകരാറുകൾ പരിഹരിക്കാനുമായി ആവർത്തന സിദ്ധാന്തപ്രകാരം നിർമ്മിക്കുന്ന ഹോമിയോപ്പതി ഔഷധങ്ങൾ കൊണ്ട് സാധിക്കുന്നു. ഔഷധശക്തി രോഗശക്തിയുടെ മേൽ പ്രതിപ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ഹോമിയോപ്പതി ഔഷധങ്ങൾ പരീക്ഷിക്കുന്നത് ആരോഗ്യമുള്ള മനുഷ്യ ശരീരത്തിലാണെന്നുള്ളതുകൊണ്ട് രോഗികളുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ തലങ്ങൾ അപഗ്രഥിച്ച് അനുയോജ്യമായ ഔഷധം തിരഞ്ഞെടുക്കുന്നതിനും സാധിക്കുന്നു. ഇത് വലിയൊരു നേട്ടമാണ്. ഈ ഔഷധങ്ങൾ ആവശ്യമായ ആവർത്തനത്തിലും മാത്രയിലും നൽകിയാണ് ചികിത്സ നടത്തുന്നത്. സാധാരണയായി മൈഗ്രെയിനിന് നൽകി വരുന്ന ഔഷധങ്ങളെക്കുറിച്ചുകൂടി ഇനി പറയാം. ബെലഡോണ, ബ്രയോണിയ ആൽബ, ഇഗ്നേഷ്യ, ജെൽസീമിയം, ഐറിസ് വെഴ്സിക്കോളർ, സാങ്ക്വിനേറിയ, നേട്രം മ്യൂരിയാറ്റിക്കം, നെക്സ്വോമിക്ക, സെപ്പിയ, സൈലീഷ്യ എന്നിവ അവയിൽ ചിലതാണ്. ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ വൈദഗ്ധ്യവും അംഗീകൃത മെഡിക്കൽ യോഗ്യതയുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണവും മേൽനോട്ടത്തിലും മതിയായ കാലയളവിൽ ഔഷധം കഴിച്ചാൽ മറ്റ് യാതൊരു ദൂഷ്യഫലങ്ങളുമില്ലാതെ മൈഗ്രെയിനിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം നേടാൻ ആകുമെന്നതിന് യാതൊരു സംശയവുമില്ല.
1: മൈഗ്രെയിനും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി എം സ്റ്റാൻലി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ സംരക്ഷണ മാർഗം. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷെയ്ഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പു

0: വരുത്തുകയും വേണം.
1: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ചെറിയ പനി വന്നാൽ പോലും ഡെങ്കിപ്പനിയുടെ ലക്ഷണമെന്ന് തോന്നിയാൽ ധാരാളം പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. പനി കുറയുന്നതിനുള്ള മരുന്ന് കൊടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കൊങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപ

0: ഇവയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ്, കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനും നൽകണം എന്നതാണ്. പി എം ശ്രീ പദ്ധതിയുമായിട്ടുള്ള യു ഡി എഫ് സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
1: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും എൻടിഎ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും എൻടിഎ വ്യക്തമാക്കി. 21 നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് എൻടിഎ ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
2: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज़ को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्नपत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुँच जाए.
1: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രെന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78 മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെ എത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ലോകം കാത്തിരുന്ന ആവേശപ്പോരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസ താരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു.

0: മധ്യനിരാതാരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14th ഗോളായിരുന്നു അത്. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
1: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോങ്കോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സമയം 1:00. ആകാശവാണി തൃശൂർ. പ്രിയ ഗീതം ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്രഗാന പരിപാടി. ഇന്നത്തെ പ്രിയഗീതത്തിൽ ആദ്യം ആചാര്യ തിരുവത്രയുടെ ഇഷ്ടഗാനം. ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. രചന ONV കുറുപ്പ്. സംഗീതം ജോൺസൺ. യേശുദാസ് പാടിയത്.

0: സ്വർണ്ണാഭരണങ്ങൾ ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
2: ചിത്രം ഒരു വടക്കൻ വീരഗാഥ കൈതപ്രത്തിന്റെ വരികൾ രവി ബോംബെയുടെ സംഗീതം യേശുദാസ് പാടിയത് ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി ഷറഫുനീസ മിത്ലാജ് മിൻഹാജ് ഫാത്തിമ നൈഹ എന്നിവർ

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം രാജാമണി, ബി എ ചിദംബരനാഥ്, ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു സുലൈമാൻ കൈപ്പമംഗലം, കോരിക്കോഴി.

അരമന വീടും 500 ഏക്കറും. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയഗീതത്തിൽ ഇനി പെരിങ്ങോട് നിന്നും അപ്പുക്കുട്ടൻ, വേദിക എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം നിഴലാട്ടം. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയതാണ്.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
2: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കിഴുപ്പിള്ളിക്കരയിൽ നിന്നും അമ്പിളി, കാഞ്ചന, കണ്ണൻ, അഭിലാഷ് എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം അരയന്നങ്ങളുടെ വീട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം, യേശുദാസും ഗായത്രിയും പാടിയത്.

ഈ മാധുരി പാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം. ചിത്രം ഈ മനോഹര തീരം. ഗാനത്തിനായി കാത്തിരിക്കുന്നു നാട്ടിക കോടതി വളവിൽ നിന്നും താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവകാട്.
2: യേശുദാസ് സംഗീതം നൽകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സഞ്ചാരി. ഗാനരചന യൂസഫ് അലി കേച്ചേരി. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കെ കെ സെയ്ദു മുഹമ്മദ് ചങ്ങനംകുളത്ത് നിന്നും.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ചിത്രം ഹർഷ ബാഷ്പം, രചന കെ എച്ച് ഖാൻ സാഹിബ്, സംഗീതം എം കെ അർജുനൻ, യേശുദാസ് പാടിയത്. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു നസീഫ കുഞ്ഞിപ്പ പന്താവൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: പ്രിയഗീതത്തിൽ ഇനി ചുണ്ടമ്പത്തിയിൽ നിന്നും രാധാമോളും കുടുംബവും ആവശ്യപ്പെട്ട ഗാനം. ചിത്രം കരുണ. ഒ എൻ വിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം. പി. സുശീല പാടിയത്.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം സന്ദർഭം. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പൂങ്കുന്നം MG നഗറിൽ നിന്നും പ്രീത.

ഇനി അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിട്ടിയുടെ ഇഷ്ടഗാനം. ചിത്രം വെള്ളം. രചന നിതീഷ് നടേരി, സംഗീതം ബിജിപാൽ. ഷഹബ സമൻ പാടിയതാണ്.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി കുന്നംകുളത്ത് നിന്നും സജിമോൾ ബാബു ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അമ്പിളി. വിനായക് ശശികുമാറിന്റെ വരികൾ, സംഗീതം വിഷ്ണു വിജയ്, സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ എന്നിവർ പാടിയത്.

0: reach Paris this evening as part of his visit to France. Defense Minister Rajnath Singh says India's sovereignty non-negotiable, cites surgical strikes, Balakot and Operation Sindoor as decisive actions against terrorism. India's defense production soars to record 1.78 lakh crore rupees in financial year 2025-26, surges 110% since 2020-21. Security forces intensify enforcement and counter-insurgency operations across Manipur, 3 militants arrested, 26 illegal bunkers destroyed. And in men's cricket, second ODI of three-match series between India and Afghanistan underway in Lucknow. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
3: ഇരവിഴുങ്ങിയ പാമ്പ് വയറുപൊട്ടി ചാവാതിരിക്കാൻ വെപ്രാളപ്പെടുന്നത് പോലെയാണ് റസ്കോൾനിക്കോവ് സോണിയയുടെ മുന്നിൽ കൊലപാതക രഹസ്യങ്ങൾ ഛർദ്ദിച്ചു കളഞ്ഞത്. വിപ്ലവാദർശങ്ങളുടെ ചിറകിലേറി രണ്ടുപേരുടെ തലമണ്ട വെട്ടിപ്പൊളിച്ച നിക്കോവ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റടിച്ച് അർത്ഥപ്രാണനായി സാഷ്ടാംഗം വീണിരിക്കുന്നു. വൃദ്ധയെ കൊന്നത് ചെകുത്താനാണെന്നും യഥാർത്ഥത്തിൽ താൻ തന്നെ തന്നെയാണ് കൊന്നുകളഞ്ഞതെന്നും നിക്കോവ് ഏറ്റുപറയുമ്പോൾ കൊലപാതകത്തിൻ്റെ പുതിയൊരു തത്വശാസ്ത്രമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. വ്യഭിചാരിണി ഒരുക്കിയ കുമ്പസാരക്കൂട്ടിൽ കൊലപാതകി മുട്ടുകുത്തിയിരിക്കുന്നു. കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അവൾ ക്ഷമിക്കുകയാണ് അയാളോട്. ഏതു ദൗർഭാഗ്യങ്ങളിലും താൻ കൂടെയുണ്ടാകുമെന്ന ഒരു പെൺകുട്ടിയുടെ വാക്കിന് എന്തൊരു ശക്തി! കരിഞ്ഞുപോയ അയാളുടെ ചിറകുകൾ പൊട്ടിക്കിളിർക്കുകയാണോ വീണ്ടും?
4: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
5: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു. അതിനുള്ള ധൈര്യം പ്രകടിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്.
4: ഒന്ന് നിർത്തോ, നിങ്ങൾ ദൈവത്തിൽ നിന്നും പിരിഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്നും കൈകളെടുത്ത് നിങ്ങളെ ചെകുത്താന് നൽകിയിരിക്കുന്നു.
5: അപ്പോൾ സോണിയ, ഞാൻ ഇരുട്ടു നിറഞ്ഞ മുറിയിൽ കിടന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയത് ചെകുത്താന്റെ പ്രലോഭനം കൊണ്ടാണോ?
4: നിർത്തു, പരിഹസിക്കണ്ട. ദൈവം നിന്ന് നടത്തുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഓ കരുണാമയനായ ദൈവമേ, നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ലല്ലോ.
5: സോണിയ, സമാധാനിക്കൂ. സോണിയ സമാധാനിക്കൂ, ഞാൻ പരിഹസിക്കുകയല്ല. ചെകുത്താനാണ് എന്നെ നയിച്ചിരുന്നതെന്ന് എനിക്കറിയാം. എല്ലാം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇരുട്ടത്ത് കിടന്ന് ഞാൻ എന്നോട് തന്നെ പെറുപെറുത്തു. പലതവണ എന്നോട് തന്നെ വാദപ്രതിവാദം നടത്തി.
4: നിങ്ങൾ എടുത്ത് ചാടി ഓരോന്ന് പ്രവർത്തിച്ചിട്ട് അതിന് ന്യായീകരണം തേടുകയാണോ?
5: അല്ല സോണിയ, ഒരു ബുദ്ധിമാനെ പോലെയാണ് ഞാനത് ചെയ്തത്. അതാണ് എൻ്റെ തകർച്ച. ഞാനത് മനസ്സിലാക്കിയിരുന്നില്ലെന്ന് വിചാരിക്കരുത്. എനിക്ക് അധികാരം നേടാൻ അവകാശമുണ്ടോ എന്ന് സ്വയം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായും അവകാശം.

0: ഉണ്ടായിരുന്നില്ല. നെപ്പോളിയനല്ല ഞാൻ എന്നെനിക്ക് ബോധ്യമായി.
1: കൊലപാതകത്തിനോ നിങ്ങൾക്ക് കൊല ചെയ്യാനുള്ള അവകാശമുണ്ടോ?
0: നെപ്പോളിയനോ?
1: മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നു.
0: ഞാൻ ആ വൃദ്ധയെ കൊല ചെയ്തതോ ലിസബത്തെ കൊല ചെയ്തതോ? ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. ഞാൻ എന്നെ തന്നെയാണ് കൊല ചെയ്തത്. അവരെയല്ല, ഞാൻ എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. ആ ചെകുത്താനാണ് വൃദ്ധയെ കൊന്നത്. ഞാനല്ല. മതി സോണിയ, ഇത് ധാരാളം. ഞാനൊന്നും മുട്ടുകുത്തട്ടെ. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
1: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എഴുന്നേൽക്കൂ, ഉടനെ പോവുക. ഇതേ നിമിഷം ആ കവലയിൽ ചെന്ന് നിന്ന് കുനിഞ്ഞ് ആദ്യം നിങ്ങൾ അശുദ്ധമാക്കിയ മണ്ണിനെ ചുംബിക്കൂ. പിന്നെ ലോകത്തെ കുനിഞ്ഞു വണങ്ങി എല്ലാ മനുഷ്യരോടുമായി ഉറക്കെ പറയൂ, ഞാനൊരു കൊലപാതകിയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ പുനർജീവിപ്പിക്കും.
0: നീ ഉദ്ദേശിക്കുന്നത് കഠിന ശിക്ഷയാണോ സോണിയ? സോണിയ, ഞാനെല്ലാം ഉപേക്ഷിക്കണോ? ഞാൻ എന്നോട് തന്നെ കുറ്റാരോപണം നടത്തണമല്ലേ?
1: പശ്ചാത്തപിക്കുക, അതിലൂടെ പാപമോചനം നേടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
0: ഇല്ല, ഇല്ല, ഇല്ല, ഞാൻ അവരുടെ അടുക്കിലേക്ക് പോകില്ല.
1: എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കാനാവുക? ഞാൻ ഉദ്ദേശിക്കുന്നത്, അമ്മയോട് എന്താണ് നിങ്ങൾ പറയുക? ഓ, നിങ്ങൾ അമ്മയെയും സഹോദരിയെയും ഉപേക്ഷിച്ചു കഴിഞ്ഞല്ലോ. ശരി, ദൈവമെല്ലാം അറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരും അറിയാതെ ജീവിക്കാനാവുക?
0: കുട്ടികളെ പോലെ സംസാരിക്കാതെ സോണിയ, ഞാൻ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ അവരുടെ അടുത്ത് എന്തിനു പോകണം?
1: ഇത് നിങ്ങൾ എങ്ങനെ സഹിക്കും? ജീവിതകാലം മുഴുവൻ എന്തൊരു ഭാരമാണ് നിങ്ങൾക്ക് ചുമക്കേണ്ടി വരിക.
0: അത് പരിചയമായിക്കൊള്ളും സോണിയ, പരിചയമായിക്കൊള്ളും. എന്തിനാണ് നീ കരയുന്നത്? എന്നോട് കഠിന ശിക്ഷ അനുഭവിക്കണമെന്ന് നീ പറയുന്നു, എന്നിട്ടും നീ ഇപ്പോൾ എന്തിനു പേടിക്കുന്നു? എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ സ്വയം പിടികൊടുക്കുന്നില്ല. ഞാൻ അവരുമായി പോരാടും, പക്ഷെ അവരെന്നെ അറസ്റ്റ് ചെയ്യും. ഇന്നത് തീർച്ചയായും നടക്കും. സോണിയ, ഞാൻ തടവിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുമ്പോൾ നീ എന്നെ വന്ന് കാണാതിരിക്കുകയാണ് നല്ലത്.
1: നിങ്ങളുടെ കയ്യിൽ കുരിശുണ്ടോ?
0: ഇല്ല, എനിക്കെന്തിന് കുരിശ്?
1: സൈപ്രസ് മരം കൊണ്ടുള്ള ഈ കുരിശ് നിങ്ങൾ എടുത്തുകൊള്ളൂ. എന്റെ കയ്യിൽ ലിസവറ്റ തന്ന ചെമ്പു കുരിശുണ്ട്. ഞാൻ എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വിശുദ്ധ രൂപം അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുരിശ് എനിക്ക് തന്നു. ഇത് എന്റെ കുരിശ്, നിങ്ങൾ വെച്ചോളൂ.
0: ഇപ്പോൾ വേണ്ട സോണിയ, എനിക്കത് പിന്നീട് തന്നാൽ മതി, അതാണ് നല്ലത്.
1: അതെ, അതെ, പിന്നീട് ദുരിതം അനുഭവിക്കുമ്പോ ഇത് ധരിക്കുക.
0: സോണിയ,
1: അന്ന് എന്റെ അടുത്ത് വരിക, ഞാനത് നിങ്ങളുടെ കഴുത്തിലിട്ടു തരാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാം.
0: സോണിയ,

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 48-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി തൃശൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026. അറിയിപ്പ് കഴിഞ്ഞു.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
2: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.

സമയം 3 മണി. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.3 MHz ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ആകാശഗംഗ. എസ് രമേശൻ നായരുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ஒரு மனசும்
1: ജയചന്ദ്രനും ചിത്രയും പാടിയത് ചിത്രം പുലിവാൽ കല്യാണം.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 4 മണി. ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വാനത്തെ പോലെ, മൂൺട്രാം പിറൈ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. അടുത്ത പരിപാടി അല്പസമയത്തിനകം കേൾക്കാം.

യാത്ര. 2026 എത്തി നിൽക്കുമ്പോഴും ആ 18-കാരന്റെ വീര്യത്തോടെ തന്നെ 38 കളിക്കുന്നു. ലോക ചാമ്പ്യന്മാർ എതിരില്ലാതെ 3 അൾജീരിയയെ പരാജയപ്പെടുത്തിയപ്പോൾ 3 നായകൻ മെസ്സിയുടെ വക. ലോകകപ്പിൽ മെസ്സി 15 പൂർത്തിയാക്കിയത്. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മൻ താരം ക്ലോസേക്ക് ഒപ്പമെത്താനും മെസ്സിക്കായി. വരും മത്സരങ്ങളിൽ മെസ്സി ഗോളുകൾ നേടുന്നതോടെ ലോകകപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കും. മികച്ച മത്സരം തന്നെ കാഴ്ചവെച്ച് ആരാധകർക്ക് പരമാവധി ആവേശം നൽകിയാണ് മെസ്സിപ്പട വിലപ്പെട്ട 3 സ്വന്തമാക്കിയത്. 17th ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് മെസ്സി ആദ്യമായി വല കുലുക്കിയത്. അൾജീരിയൻ സംഘത്തിന്റെ പ്രതിരോധം ശക്തമായിരുന്നതിനാൽ കുറിയ പാസുകളോടെ ബോക്സിലേക്ക് കയറി ഗോളടിക്കാനുള്ള ശ്രമം നിരന്തരം പരാജയപ്പെട്ടു. ഇതോടെ തന്ത്രം മാറ്റിയ മെസ്സി മാജിക്കായിരുന്നു ബോക്സിന് പുറത്തുനിന്നുള്ള ബുള്ളറ്റ് ഷോട്ട്. 2 താരങ്ങളെ വകഞ്ഞു മാറ്റിയ മെസ്സി ഫസ്റ്റ് പോസ്റ്റ് ലക്ഷ്യമാക്കിയുള്ള ഷോട്ട് അൾജീരിയൻ ഗോളി സിദാനെ തട്ടിയകറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഇതിനിടെ അർജന്റീനയും അൾജീരിയയും വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡായിരുന്നു. 2nd പകുതിയുടെ തുടക്കം 60th മെസ്സി തന്റെ 2nd ഗോൾ നേടി. ഗോളിയുടെ കയ്യിൽ തട്ടി വന്ന റൌബൌണ്ട് അനായാസം ഗോളാക്കി നായകൻ അർജന്റീനയുടെ ലീഡുയർത്തി. 76th മെസ്സിയുടെ ഏറ്റവും മികച്ചത് എന്ന് പറയാൻ കഴിയുന്ന ഗോൾ പിറന്നത്. 5 പ്രതിരോധ താരങ്ങൾ വട്ടം കൂടി നിൽക്കുന്നതിനിടയിലാണ് മെസ്സി പന്ത് വലയിലെത്തിച്ചത്. മെസ്സിയുടെ സ്വതസിദ്ധമായ ശൈലി, പ്രതിരോധ താരങ്ങളുടെ കാലുകൾക്കിടയിലൂടെയുള്ള സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള കാർപ്പറ്റ് ഷോട്ട്. കഴിഞ്ഞ

0: ലോകകപ്പിലെ മികച്ച താരമായ മെസ്സി ഇത്തവണയും അതിലേക്കുള്ള പ്രയാണത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഫോമിലാണ് പന്ത് തട്ടുന്നത്. മെസ്സിക്കൊപ്പം മുന്നേറ്റ നിരയിൽ പന്ത് തട്ടിയിരുന്ന ലൗട്ടാരോ മാർട്ടിനസും അൽമാടയ്ക്കുമൊന്നും കാര്യമായി ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഗ്രൂപ്പ് ജെയിൽ 3 പോയിന്റോടെ അർജന്റീന തന്നെയാണ് മുന്നിൽ. നിലവിലെ ലോകകപ്പ് റണ്ണേഴ്സപ്പുകളായ ഫ്രാൻസിനും ആദ്യ മത്സരത്തിൽ മിന്നും ജയമാണ് ലഭിച്ചത്. നായകൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുകളോടെ തിളങ്ങിയ മത്സരത്തിൽ 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. 82nd minute ബാർക്കോളയുടെ വകയായിരുന്നു ഫ്രാൻസിന്റെ 3rd goal. നിശ്ചിത സമയവും കഴിഞ്ഞ് ഇഞ്ചുറി സമയത്തായിരുന്നു കാമറൂണിന്റെ ആശ്വാസ ഗോൾ പിറന്നത്. ശേഷം എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്ത് ഫ്രാൻസിന് ആധികാരികമായ വിജയം നൽകി. കഴിഞ്ഞ ലോകകപ്പിൽ മെസ്സി എംബാപ്പെ മത്സരമായിരുന്നു. ഇത്തവണയും അതിനുള്ള സൂചന നൽകിയാണ് രണ്ടുപേരും കൊതിക്കുന്നത്. മെസ്സി 3 ഗോളും എംബാപ്പെ 2 ഗോളുമായി വരവറിയിച്ചിരിക്കുകയാണ്. ഇതേ ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ എർലിംഗ് ഹാലൻഡിന്റെ കരുത്തിൽ നോർവേ 4-1 ഇറാഖിനെ തകർത്തു. സൂപ്പർ താരം ഹാലൻഡ് ഇരട്ട ഗോൾ നേടി തിളങ്ങി. 29th minute ലും 49th minute ലുമായിരുന്നു ഹാലൻഡ് ഗോൾ നേടിയത്. 76th minute സ്റ്റിഗാർഡ്, ഇഞ്ചുറി സമയത്ത് ഹുസൈൻ എന്നിവരായിരുന്നു നോർവേയുടെ പട്ടിക തികച്ചത്. ഈ മത്സരത്തോടെ കരുത്തരടങ്ങുന്ന ഗ്രൂപ്പ് എയിൽ മത്സരം കടുത്തു. നോർവെയാണ് നിലവിൽ ഗ്രൂപ്പിൽ 1st. ഫ്രാൻസ് 2, സെനഗൽ 3, ഇറാഖ് 4th. നോർവേയും ഫ്രാൻസും നേരിട്ടുമുട്ടുന്ന മത്സരം എംബാപ്പെ ഹാലൻഡ് മത്സരം കൂടിയാകും. മെസ്സി, എംബാപ്പെ, ഹാലൻഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ആദ്യ മത്സരത്തിൽ തന്നെ ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർമാരാകാനുള്ള മത്സരം ആരംഭിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ കളികളെ കൂടുതൽ ആവേശഭരിതമാക്കിയത്. ഇന്ന് രാവിലെ 9:30 നടന്ന മത്സരത്തിൽ ഓസ്ട്രിയ 3-1 ജോർദാനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ദീർഘനേരം 1-1 സമനിലയിലുണ്ടായിരുന്ന മത്സരത്തിന്റെ 76th minute വഴങ്ങിയ സെൽഫ് ഗോളും ഇഞ്ചുറി ടൈമിന്റെ അവസാന വേളയിൽ ഓസ്ട്രിയൻ താരം അർണോവിക് നേടിയ ഗോളുമാണ് ജോർദാനെ തകർത്തത്. ഇതോടെ ഗ്രൂപ്പ് ജെയിൽ അർജന്റീനയ്ക്ക് പിറകിൽ 2nd സ്ഥാനത്ത് ഓസ്ട്രിയ എത്തി. അവസാന ലോകകപ്പ് മത്സരത്തിനെത്തുന്ന പോർച്ചുഗലിന്റെ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ന് കളത്തിലിറങ്ങും. പോർച്ചുഗൽ കോംഗോ മത്സരം ഇന്ന് രാത്രി 10:30. ലോക കിരീടം നേടി ഫുട്ബോളിൽ നിന്നും വിരമിക്കാനുള്ള ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും കോടിക്കണക്കിന് വരുന്ന CR7 ആരാധകരുടെയും സ്വപ്നം പൂവണിയുമോ എന്നതുകൂടി ഇത്തവണത്തെ ലോകകപ്പിൽ അറിയാനാകും. സൂപ്പർ താരം ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ടും ഇന്ന് മത്സരത്തിനിറങ്ങുന്നുണ്ട്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ക്രൊയേഷ്യയാണ് എതിരാളികൾ. പുലർച്ചെ 4:30 ഘാനയും പനാമയും നാളെ രാവിലെ 7:30 കൊളംബിയയും ഉസ്ബെക്കിസ്ഥാനും ഏറ്റുമുട്ടും. ഗ്രൂപ്പ് കെയിലെ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം നാളെ രാവിലെ 7:30 നടക്കും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പൊന്മുടി പുഴയോരത്ത് എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഇളയരാജ ഈണം പകർന്ന് വിജയ് യേശുദാസും മഞ്ചരിയും പാടിയത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: കന്മദം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയിയേ ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ പ്രമീള കുമാരി പി എൽ. ഛാത്രായം ഹേ കൃഷ്ണപ്രിയ ഓർ ജനിത.
1: നമസ്തേ ബച്ചോ.
2: നമസ്തേ ടീച്ചർ.
1: അപ്നാ പരിചയ ദീജിയേ.
2: മേരാ നാം കൃഷ്ണപ്രിയ ഹേ. മേം നവി കക്ഷാക്കി ഛാത്രാ ഹും. മേരെ സ്കൂൾ കാ നാം ജി എച്ച് എസ് പെരുമ്പർദൂർ ഹേ.
3: മേരാ നാം ജിന്ദ ഹേ. മേ നവീൻ കക്ഷാക്കി ഛാത്രാ ഹും. മേരാ സ്കൂൾ കാ നാം ജി എച്ച് എസ് പെരുമ്പർദൂർ ഹേ.
1: അച്ഛ, തോ ആജ് ഹം ഏക് നയേ പാഠ് കി ഓർ ചൽതേ ഹേ. പാഠ് കാ നാം ഹേ ഝട്പട്. तो हम पाठ की ओर बढ़ने से पहले लेखक का परिचय देते हैं, तो जरा यहाँ पे ध्यान दीजिए बच्चों. लेखक का नाम जो है रमेश. इनका जन्म जो है मार्च 1, 1945 में हुआ था. तो ये कब जन्मे थे?
4: मार्च 1, 1945.
1: तो बच्चों, लेखक का नाम है रमेश उपाध्याय है. इनका जन्म जो है मार्च 1, 1945 में हुआ था.

0: था।
1: पांचवी
0: छोटा वाला जो है तीसरी कक्षा में पढ़ता था। दोनों जो हैं घर से स्कूल तक और स्कूल से घर तक साथ साथ जाते थे, पैदल जाते थे और साथ साथ जाते थे। പിന്നെ മനസ്സിലായത് കഥയിലെ രണ്ട് കുട്ടികൾ ആൺകുട്ടികളുടെ കഥയാണ് അല്ലെ. അതിലെ മൂത്ത കുട്ടിയുടെ പേരാണ് ഝട്ട്പട്ട്. ഝട്ട്പട്ട് എന്ന പേരിന്റെ അർത്ഥം എന്തോന്നാണ്? പെട്ടെന്ന് എടുപിടിക്കുന്ന ചെയ്യുന്ന, അതെ പെട്ടെന്ന് കാര്യം, അതാണ് ഝട്ട്പട്ട്. അതുപോലെ രണ്ടാമത്തെ ചെറിയ കുഞ്ഞിന്റെ പേരാണ് നട്ട്കട്ട്. അതിന്റെ അർത്ഥം എന്തോന്നാണ്? കുസൃതി. അപ്പൊ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. മൂത്ത ആളെ ഏത് ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്? പാഞ്ച്വി മീൻസ് അഞ്ചാം ക്ലാസ്സിലായിരുന്നു. ചെറിയ കുട്ടി ഏത് ക്ലാസ്സിലായിരുന്നു? മൂന്നാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാ സ്കൂൾ വരെ പോകുന്ന? രണ്ടുപേരും ഒരുമിച്ച്, സാത് സാത്ത് എന്ന് വെച്ചാൽ എന്താണ്, ഒരുമിച്ചാണ് പോകുന്നതും അതുപോലെ തിരിച്ച് വരുന്നത്. സാഥി സ്കൂൾ ജാത്യത്തെ ഒരു സാഥി വാപ്പസ് ആത്യത്തെ. മനസ്സിലായോ? തോ അഗ്ലാ ഖണ്ഡ് ദേഖിയേ. വേ ഏക് ഗാവ് മേ രഹതേ ഥേ, സ്കൂൾ ഉൻകേ ഗാവ് മേ നഹീ, ദൂർ ദൂസ്രേ ഗാവ് മേ ഥാ, വഹാ തക് പൈതൽ ജാനാ പഡ്താ ഥാ ഓർ പൈതൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥാ. ജാതേ സമയ രാസ്തേ മേ ഉൻഹേ കൈ ചീസേ മിൽതി ഥീ, പോക്കർ ബർഗത് ഖേത് ബാഗ് നാലാ ഓർ നദി. വാപ്പസ് ആനേ പർ ഭീ രാസ്തേ മേ ഉൻഹേ കൈ ചീസേ മിൽതി ഥീ, നദി നാലാ ബാഗ് ഖേത് ബർഗത് ഓർ പോക്കർ. കൃഷ്ണപ്രിയ ജരാ പഠിയേ.
1: വേ ഏക് ഗാവ് മേ രഹതേ ഥേ, സ്കൂൾ ഉൻകേ ഗാവ് മേ നഹീ, ദൂർ ദൂസ്രേ ഗാവ് മേ ഥാ, വഹാം തക് പൈതൽ ജാനാ പഡ്താ ഥാ ഓർ പൈതൽ ഹി വാപ്പസ് ആനാ പഡ്താ ഥാ, ജാതേ സമയ് രാസ്തേ മേം ഉനേം കൈ ചീസ്.

0: मिलती थी, पोकर, बरगद, केत, बाग, नाला और नदी। वापस अपने बर्फी रास्ते में उन्हें कई चीजें मिलती थी, नदी, नाला, बाग, खेत, बरगद और पोकर।
1: ओके, बहुत अच्छा। बताइए, क्या स्कूल उनके गांव में था?
0: नहीं।
1: तो कहाँ था स्कूल?
2: दूर दूसरे गांव में।
1: दूर दूसरे गांव में। वहाँ तक दोनों बच्चे कैसे जाते थे?
2: पैदल
1: जाते थे। रास्ते में वो बहुत से चीजें देख के जाते थे। अच्छा, देखिए जरा क्या क्या देख के जाते थे, हम पढ़ेंगे। देखिए, वे एक गांव में रहते थे। दोनों बच्चे कहाँ रहते थे? एक गांव में रहते थे। गांव मतलब क्या होता है? छोटा सा विलेज, है ना? विलेज को गांव कहते हैं। और वहां पर जो है क्या नहीं था? वहां पर
2: स्कूल
1: नहीं था। तो इनका स्कूल जो है एक दूसरे गांव में था। वहां तक ये बच्चे पैदल जाते थे और रास्ते में बहुत से चीजें थी, मतलब देखने के लिए बहुत से दृश्य थे। क्या क्या थे? पोकर था, बरगद था, खेत था, बाग था, नाला था और नदी। पोकर क्या होता है? पोकर, छोटे पॉन्ड को पोकर कहते हैं। और बरगद, बरगद का पेड़ तो आप जानते होंगे, बनियन ट्री, है ना? आलमारा, उसको बरगद कहते हैं। और खेत क्या होता है?
2: वायल।
1: हाँ, वायल ने आण खेत എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ബാഗ്, ബാഗ് മതലബ്
2: പൂന്തോട്ടം.
1: ആ, പൂന്തോട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തോട്ടം, തോട്ടം എന്നാണ് ഉദ്ദേശം ബാഗ്. ഓർ നാല, നാല കിസെ കേത്തെ ഹേ?
2: ഓട.
1: ഹാ, സബാഷ്, ഓടയാണ് നാല എന്ന് പറയുന്നത്. പിന്നെ കാണുന്ന എന്തോന്നായിരുന്നു? നദി അല്ലേ, നദി, റിവർ. വാപ്പസ് ആനെ പർ ഭി രാസ്തെ മേ ഉനെ കൈ ചീസേ മിൽതി തി. യഹി സാരി ചീസേ ജോ ഹേ വാപ്പസ് ആനെ പർ ഭി ഉനെ ദേഖ്നേ കോ മിൽതി തി. जैसे इधर से वहां तक जाते वक्त पहले क्या देखते थे? पोकर देखते थे। तो वहां से इधर आते वक्त पहले वो क्या देखते हैं?
2: नदी,
1: नाला, बाग, खेत, बरगद, फिर पोकर। इस तरह से ये नजारे इनको देखने को मिलते थे। ഈ രണ്ട് കുട്ടികളും ഒരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ എന്തില്ലായിരുന്നു? സ്കൂളില്ലായിരുന്നു. അപ്പം സ്കൂൾ എവിടെയായിരുന്നു? മറ്റൊരു ഗ്രാമത്തിലായിരുന്നു സ്കൂൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഗ്രാമത്തിൽ നിന്ന് ആ ഗ്രാമം വരേക്ക് ഇവരെങ്ങനെയാ പോയിക്കൊണ്ടിരുന്നത്?
2: നടന്ന്,
1: കാൽനടയായിട്ടാണ് രണ്ട് സഹോദരങ്ങളും പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കാഴ്ചകൾ കാണുന്നത്? അതുപോലെ തന്നെ ഇവർക്കും ഒത്തിരി കാഴ്ചകൾ കാണാൻ കിട്ടുമായിരുന്നു. എന്തൊക്കെയുണ്ടായിരുന്നു? പോക്കർ. പോക്കർ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ചെറിയ കുളത്തിനെയാണ് എന്തോ പറയുന്നത്, പോക്കർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അങ്ങനെ പോക്കർ, ചെറിയ കുളം കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബർഗദ്. ബർഗദ് എന്ന് വെച്ചാൽ എന്തുവാണ്? ആൽമരം. ആൽമരം കാണാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായിരുന്നത്? ഖേത്ത്. ഖേത്ത് എന്ന് വെച്ചാൽ എന്താണ്? വയൽ കാണാൻ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ടോ ബാഗ്. ബാഗ്, തോട്ടം അല്ലേ? തോട്ടം ഉണ്ടായിരുന്നു. മീൻസ് പൂന്തോട്ടം ആവാം, അല്ലെങ്കിൽ ഫലങ്ങളുടെ തോട്ടം ആവാം, അങ്ങനെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? നാല. നാല എന്താണ്? ഓട. ഓട ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നദി. അപ്പൊ ഇതെല്ലാം കണ്ട് കണ്ടാണ് ഇവർ എവിടെ പോയിരുന്നത്?
2: സ്കൂളിലേക്ക്
1: പോയിരുന്നത്. തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴും ഇതേപോലെ എന്താണ്, ഇപ്പൊ ഇവിടുന്ന് അസെൻഡിങ് ഓർഡറിൽ പോകും പോലെ തന്നെയാണ്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ എന്താണ്?
2: ആ,
1: ഡിസെൻഡിങ് ഓർഡറിൽ. അത് കണ്ട് ഇങ്ങി വരുമായിരുന്നു. ഇങ്ങനായിരുന്നു അവർ എന്നും കണ്ടിരുന്ന കാഴ്ചകൾ. ഝട്ട്പട്ട് തേസ് തേസ് ചൽതാ ഥാ നട്ട്കട്ട് ധീരേ ധീരേ. ഝട്ട്പട്ട് ബർഗദ് തക് പോഞ്ചാ ഥാ തബ് തക് നട്ട്കട്ട് പോക്കർ തക് ഹി പോഞ്ചാ ഹോതാ. झटपट भाग तक पहुंच जाता तब तक नटकट खेत तक ही पहुंचा होता. झटपट नदी तक पहुंच जाता तब तक नटकट नाले तक ही पहुंचा होता. माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटकट को अपने साथ ही रखना है. जनता पढ़िए.
2: झटपट तेज तेज चलता था नटकट धीरे धीरे. झटपट बरगद तक पहुंच जाता तब तक नटकट पोकर तक ही पहुंचा होता. झटपट बाग तक पहुंच जाता तब तक नटकट खेत तक ही पहुंचा होता. झटपट नदी तक पहुंच जाता तब तक नटकट नाले तक ही पहुंचा होता. माम की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटकट को अपने साथ ही रखना है.
1: तो देखिए बच्चों, झटपट जो है जैसे उनका नाम है वैसे ही तेज तेज चलता था, और नटकट धीरे धीरे, बिल्कुल उसके ऑपोजिट, तेजी का विलोम शब्द क्या होता है?
2: धीरे
1: धीरे। हाँ, मीन्स दोनों में बहुत अंतर था, वो तेजी से

0: चलता था तो नटखट छोटा वाला धीरे धीरे चलता था। झटपट बरगद तक पहुंचा होता तब नटखट कहाँ तक पहुंचता है? पोकर तक ही। जब झटपट जो है बरगद तक पहुंच जाता है तब छोटा वाला नटखट जो है कहाँ तक पहुंचता है? वो धीरे धीरे जाता है ना, वो कहाँ तक पहुंचता है? पोकर तक ही पहुंचा होता है। और जब झटपट बाग तक पहुंच जाता है तब नटखट कहाँ तक पहुंचता है? खेत तक ही पहुंचा होता है। और इसी तरह जब झटपट नदी तक पहुंच जाता है तब छोटा नटखट कहाँ तक पहुंचता है?
1: नाले
0: तक ही पहुंचा होता है। तो झटपट से माँ का एक हिदायत थी। हिदायत मतलब क्या होता है? इंस्ट्रक्शन, निर्देश। हाँ, क्या बताया था माँ ने उसे? कि छोटे का ध्यान रखना। इसी वजह से बीच बीच में झटपट को क्या करना पड़ता है? रुकना पड़ता है अपनी छोटे भाई का ध्यान रखने के लिए। പെന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഝട്ട്പട്ട് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു. സ്കൂളിൽ നിന്ന് വീട്ടിൽ വരെയും വീട്ടിൽ നിന്ന് സ്കൂൾ വരെയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ പോകുന്ന ആളായിരുന്നു ഝട്ട്പട്ട്. പേര് പോലെ തന്നെ പെട്ടെന്ന് പോകും. എന്നാൽ നട്ട്കട്ട് ആണെങ്കിലോ നേരെ തിരിച്ചായിരുന്നു, പതിയെ നടക്കത്തുള്ളൂ, പതിയെ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോ ഝട്ട്പട്ട് ബർഗദിന്റെ അവിടെ എത്തുമ്പോ നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ആ പോക്കറിന്റെ അവിടെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഝട്ട്പട്ട് എവിടെ എത്തുമ്പോ? ബാഗിന്റെ അവിടെ എത്തുമ്പോഴേക്കും നട്ട്കട്ട് എവിടെ എത്തത്തുള്ളൂ? ഖേത്തിന്റെ അവിടെയുള്ളൂ. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയലിലെ എത്തത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഝട്ട്പട്ട് നദി വരെ എത്തുമ്പോൾ നട്ട്കട്ട് എവിടെയാണ് എത്തുന്നത്? നാലയിലെ എത്തത്തുള്ളൂ. പക്ഷേ ഝട്ട്പട്ടിന്റെ അടുത്ത് അമ്മ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ചെറിയ അനിയനെ ശ്രദ്ധിച്ചോളണം, അവനെ കൂടെ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വിട്ടങ്ങ് പോകാനും ഝട്ട്പട്ടിന് കഴിയില്ല. ഓക്കെ, തോ ബച്ചോ ആജ് കി കക്ഷ യഹാ സമാപ്ത് ഹോത്തി ഹേ. അച്ഛേ സേ പഠിക്കേ ആനാ, അഗ്ലി കക്ഷ മേ മൈ പ്രശ്ന പൂച്ചൂംഗി.
1: ധന്യവാദ് അധ്യാപിക ജീ.
0: അച്ഛാ ബച്ചോ, ധന്യവാദ്.
2: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे प्रमीला कुमारी पीएल. छात्राएं थी कृष्णप्रिया और जनिता. इसी के साथ आज का हिंदी पाठ यहीं समाप्त होता है. नमस्कार.
3: आकाशवाणी त्रिशूर, समय 5 मणि कहिंजा 14 मिनट 6 सेकंड.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ആകാശവാണി തൃശൂർ. ഇപ്പോൾ കൊങ്കിണി ഗാനങ്ങൾ കേൾക്കാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് തൃശൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നു. അപേക്ഷകർക്ക് ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിയണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. ക്രിമിനൽ കേസുകളിൽപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ആരോപണ വിധേയരോ അച്ചടക്ക നടപടി നേരിട്ടവരോ ആകരുത്. അപേക്ഷകർ താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നും സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളോ മറ്റോ ഇല്ല എന്നത് സംബന്ധിച്ച രേഖയും ഹാജരാക്കണം. വൈഫൈ ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായും സേവനമനുഷ്ഠിച്ചവർക്കും മുൻഗണന ലഭിക്കും. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അസൽ രേഖകളുടെയും

0: ഉപകരണങ്ങളുടെയും പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. അപേക്ഷയും അനുബന്ധ രേഖകളും തപാലിലോ ഓഫീസിൽ നേരിട്ടോ നൽകാം. പ്രവൃത്തി പരിചയം ഉൾപ്പെടെ ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ നാളെ വൈകിട്ട് 5 PM ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487236644. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487236644. ചാലക്കുടി നായരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 വർഷത്തേക്ക് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിൽ ദിവസവേതന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി നാളെ രാവിലെ 10:30 സ്കൂളിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടത്തും. 10 ക്ലാസും ITI ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡ് അല്ലെങ്കിൽ തതുല്യ യോഗ്യതയും KSEB നൽകിയ വയർമാൻ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പെർമിറ്റ് അല്ലെങ്കിൽ വയർമാൻ ലൈസൻസും ഉണ്ടായിരിക്കണം. 22-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം, ലൈസൻസ്, ആധാർ കാർഡ് എന്നിവയുടെ അസൽ രേഖകളും പകർപ്പുകളും സഹിതം നാളെ രാവിലെ 10 ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തിച്ചേരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 0480209400. ഒരു നമ്പർ കൂടി: 8075694117. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0480209400. ഒരു നമ്പർ കൂടി: 8075694117. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ AR+ സെന്ററിന് കീഴിൽ കമ്മ്യൂണിറ്റി കെയർ കോർഡിനേറ്റർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രിയാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. PLHAIV ഉദ്യോഗാർത്ഥിയായിരിക്കണം. പ്രതിമാസം 18,000 രൂപയാണ് വേതനം. ഈ മാസം 19 രാവിലെ 11 PM മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ മുളങ്ങുന്നത്തുകാവിലുള്ള കാര്യാലയത്തിലാണ് അഭിമുഖം. താൽപര്യമുള്ളവർ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും ബയോഡാറ്റ, ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം രാവിലെ 10 ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാതൊരുവിധ യാത്രാബത്തയും ലഭിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 0487226300. ഒരു നമ്പർ കൂടി: 0487226300. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 0487226300. ഒരു നമ്പർ കൂടി: 0487226300. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

0: സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: വെള്ളി വരെ രാവിലെ 7:50
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് മനോജ് വർമ്മ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, സീതാനാരായണൻ പാടിയ ഭജൻസ്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്ന ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം, ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൌൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി, തയ്യാറാക്കിയത് ഭാസി പാങ്ങിൽ, കേരള കൗമുദി ചീഫ് റിപ്പോർട്ടർ തൃശൂർ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ.

0: എച്ച് ഗണേഷ് മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കുമ്മാട്ടിക്കളിപ്പാട്ട്, എൻ ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം, ദസ്തയേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, ഭാഗം 49. 2:30 സ്വരസാഗരം, കെ ജി ജയൻ പാടിയ കൃതികൾ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. 3 മണിക്ക് കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. 8 മണിക്ക് നേർമൊഴി. 8:30 പദ്ധതികൾ, ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം, പ്രാണനിലകൾ പറയാതെ പറഞ്ഞത്. 11 മണിക്ക് സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ, മെഹദി ഹസൻ, ശോഭ ഗുർത്തു എന്നിവർ പാടിയത്. 11:02 ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഭഗവതി പാട്ട്, ചന്ദ്രമുകുന്ദനും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചിലവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ നാഴികക്കല്ല് എന്ന തിരിച്ചറിവിലൂടെ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയും സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് സർക്കാർ നാളിതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാർഷിക മേഖലയിൽ നിന്നും ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ലക്ഷ്യമിട്ട് കൃഷിവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കൂൺ ഗ്രാമം. കൂൺ കൃഷിയിലൂടെ മികച്ച സ്ഥിര വരുമാനം ലക്ഷ്യമിട്ട് നമ്മുടെ വനിതകളെ, അഭ്യസ്ത വിദ്യരെ, ചെറുപ്പക്കാരെയൊക്കെ കൂൺ കൃഷിയുടെയും അനുബന്ധ മേഖലയുടെയും സാധ്യതകളിലേക്ക് കൈപിടിച്ചുയർത്തി മികച്ച സംരംഭകരാക്കി മാറ്റുന്നതിനാണ് കൃഷിവകുപ്പ് കൂൺ ഗ്രാമം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. കൃഷിരീതികൾ, വിളവെടുപ്പ്, സംഭരണം തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനം നൽകി യൂണി

0: പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം നൽകി വിൽപ്പനയ്ക്കുള്ള വിവിധ കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിച്ച് സർക്കാരിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇടം നൽകി അങ്ങനെ എല്ലാ തരത്തിലും ഒപ്പം നിന്നാണ് കൂൺ ഗ്രാമത്തിന്റെ ഭാഗമായ സംരംഭകരെ SHM ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ രംഗത്തേക്ക് കടന്നു വന്നവർക്ക് പരാജയങ്ങളില്ല, വിജയക്കുതിപ്പുകൾ മാത്രം. കൂൺ കൃഷി മേഖലയിൽ നിന്നും 100,000+ രൂപ പ്രതിമാസം വരുമാനമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് കൂൺ ഗ്രാമം പദ്ധതിയിലൂടെ നിരവധി സഹായങ്ങൾ ഘട്ടംഘട്ടമായി ലഭിച്ച ഒരു വീട്ടമ്മയായ സംരംഭകയെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ പുനലൂർ പേപ്പർ മില്ലിന് സമീപം വിളയിൽ വീട്ടിലെ ശ്രീമതി താജുന്നിസ ഇന്ന് 200,000 രൂപ പ്രതിമാസം സമ്പാദിക്കുന്ന സംരംഭകയാണ്. ഭർത്താവിനെ സഹായിക്കാൻ ചെറിയ രീതിയിൽ ആരംഭിച്ച കൂൺ കൃഷിയോടൊപ്പം വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി മുൻനിര ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഇടം പിടിച്ചിരിക്കുകയാണ്. കാർഷിക പശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമായ ശ്രീമതി താജുന്നീസ കടന്നു വന്ന വഴികൾ വിവരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഹസ്ബൻഡിനെ സഹായിക്കുക, കുടുംബം ആയിട്ട് മുന്നോട്ട് പോകാൻ പല ഇത് വേണമല്ലോ. അപ്പം എന്നാൽ കഴിയുന്ന സഹായം കൊണ്ട് തുടങ്ങാം എന്ന് കുട്ടികളൊക്കെ പഠിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കൊരു കുടുംബത്തിന് വേണ്ടല്ലോ. അപ്പം സഹായം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മാതാപിതാക്കൾ കർഷകരാണ്, അതിൽ നിന്നും ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പം പ്രത്യേക ഒരു കൃഷി രീതി എന്ന് മനസ്സിലാക്കിയാണ് കൂൺ കൃഷിയിലോട്ട് വന്നത്. ആദ്യമേ ചെറിയ ചെറിയ രീതിയിലാണ് ചെയ്തു തുടങ്ങിയത്. എനിക്ക് ആദ്യമേ ഒരു 5 ബെഡാണ് ഞാൻ ആദ്യമേ തുടങ്ങി, ചെറിയൊരു ഭാഗത്ത് തുടങ്ങി. ആ 5 ബെഡിൽ നിന്നും കൃഷി ചെയ്തു. അപ്പോൾ കൂൺ വിരിയുന്നുണ്ടായിരുന്നു. അത് ഏത് രീതിയിൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതൊരു പറയാം. പിന്നെ എനിക്ക് പേപ്പറിനകത്തൊക്കെ കണ്ട് വെള്ളയാണിയിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് അങ്ങനെ സഫീർ സാറിനെയാണ് വിളിച്ചത്. സാറ് ഇപ്പം എനിക്ക് പറഞ്ഞു തന്നു, അവിടെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാലും ഞാൻ സാറ് ഒരുപാട് പറഞ്ഞു തന്നതിൻ്റെ പേരിലും പുനലൂർ തന്നെ പല സ്ഥലത്തും ചെറിയ രീതിയിലൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഭാഗമായി അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും 20 ബെഡുണ്ടാക്കി. ആ 20 ബെഡുണ്ടാക്കിയെന്ന സമയത്ത് നമ്മുടെ പുനലൂർ കൃഷിഭവനിലെ സുദർശൻ എന്ന് പറഞ്ഞ സാറായ അദ്ദേഹം ഇതറിഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ ട്രെയിനിങ്ങിനായിട്ട് നമ്മുടെ സദാനന്ദപുരത്ത് KVK വിട്ടു. അവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങിലാണ് കണ്ടാമൻഷൻ മാറ്റുന്നത് എങ്ങനെ, എങ്ങനെ കണ്ടാമൻഷൻ ഉണ്ടാകുന്നു, ഇത് വലുതാക്കുന്ന എങ്ങനെയെന്നൊക്കെ എനിക്ക് ട്രെയിനിങ് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 100 ബെഡ് വരെ ചെയ്തു. ആ 100 ബെഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറച്ച് കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് സ്കൂളുകളിലെ ടീച്ചേഴ്സ്മാർക്കും അവർക്കൊക്കെ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. കൂൺ തോനെയാകുമ്പോഴത്തേക്ക് വിപണനം തീരെ ഇല്ലാതായി. എന്നെ കൃഷി വകുപ്പ് നല്ലതുപോലെ സഹായിച്ചു. ഒരുപാട് സഹായം SHM എന്നുള്ളൊരു സ്കീമിലൂടെയാണ് എനിക്ക് ആദ്യമേ 11,000 രൂപ തന്നു. അതിൽ ഞാൻ 100 ബെഡ് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഷെഡ് ഉണ്ടാക്കി. ആ 11,250 രൂപയുടെ ഷെഡ് കിട്ടി. 1.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 22,000 രൂപയുടെ ഒരു സ്കീം തന്നു. അതിൽ ഞാൻ വീട്ടിൻ്റെ മുകളിൽ വീട് വെച്ച് തുടങ്ങിയതിന് ശേഷം മുകളിലൊരു റൂഫിങ് ചെയ്തിട്ട് അതിൻ്റെ കയ്യിൽ ചെറിയ ഷെഡ് ഒരു 300 ബെഡിടാവുന്ന ഷെഡ് ഉണ്ടാക്കി. ആ 300 ബെഡ് കൊണ്ട് ഞാൻ നിലനിർത്തുന്നുകൊണ്ട് പോയി. അപ്പോഴെന്നെ ട്രെയിനിങ് ഭാഗമായിട്ട് പല സ്ഥലത്തും ട്രെയിനിങ് വീണ്ടും വീണ്ടും തന്നെ എനിക്ക് 21 ട്രെയിനിങ്ങോളം കൃഷി വകുപ്പിന് ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മഷ്റൂം തോനെ ഉൽപ്പാദിപ്പിച്ചപ്പം വിപണനം കുറഞ്ഞ സമയത്താണ് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലിട്ട് പോയത്. 2024 ബാംഗ്ലൂർ സിറ്റി CRI ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും വിപണന രീതിക്കും വിട്ടിരുന്നു. എന്നെ ഹിമാചൽ പ്രദേശിലെ DMR വിട്ടു. ഒരു 5 എനിക്ക് ചിലവില്ല. ഫ്ലൈറ്റിലാണ് കൊണ്ടുപോയത്, തിരിച്ച് അതേപോലെ കൊണ്ടുവന്ന്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ട്രെയിനിങ് എന്ന് പറയാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഒരു ട്രെയിനിങ്. ഇപ്പോൾ എനിക്ക് SHM സ്നേഹിതരായിട്ട് കൂൺ ഷെഡിന് 2,00,000 രൂപ അനുവദിച്ചു, കയ്യിൽ കിട്ടി. പാക്ക് ഹൗസിനുള്ള പൈസയും അനുവദിച്ചിട്ടുണ്ട്, അതും SHM സ്കീമിലാണ്. പിന്നെ SHM ഇതായിട്ടാണ് ഞാൻ കേരളാഗ്ര ബ്രാൻഡ് ആക്കിയത്. ആ ബ്രാൻഡ് ആക്കിയതിന് ശേഷം കേരളാഗ്ര ഷോപ്പുകളിലെല്ലാം എൻ്റെ പ്രൊഡക്റ്റ് പോകുന്നത്. ഇതെല്ലാം എനിക്ക് കൃഷി വകുപ്പ് തന്ന സഹായങ്ങളാണ്.
0: കൂൺ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത് മാത്രമല്ല ലക്ഷ്യം, മറിച്ച് കൂണിൽ നിന്നും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളിലേക്കാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.
1: ദിവസം ചിലപ്പോൾ 2-3 kg സാധനം. എൻ്റെ വലിയ ഷെഡാണ്, 2,000 ബെഡ് ഇടാവുന്ന ഷെഡാണ്. പക്ഷെ ഞാൻ 500 ബെഡ് ഇപ്പം ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ദിവസം 10-5 അങ്ങനെ കുറച്ച് കുറച്ച് ബെഡ് ഇടുകയാണ് ചെയ്യുക. വൈക്കോൽ കിട്ടാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അറക്കപ്പൊഴിയാണ് കിട്ടുക. അതിൽ ഞാൻ വീണ്ടും വീണ്ടും 10-5 ബെഡ് ഉണ്ടാക്കുന്നുണ്ട്. 500 ബെഡ് സ്ഥിരം എൻ്റെ കയ്യിൽ ഉണ്ട്. അതിൽ കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള

0: കർഷകർ എനിക്ക് കൂൺ കൂണ് തരുന്നുണ്ട്. അപ്പൊ അവർക്കുള്ള കൂണും കൂടെ ഞാൻ എടുത്തിട്ടാണ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പ്രൊഡക്റ്റുകൾ ആക്കുന്നത്. ഞാൻ ആദ്യമേ തുടങ്ങിയത് ഹെൽത്ത് മിസ് ആണ്, മഷ്റൂം ഹെൽത്ത് മിസ് ആയിട്ടാണ് ഇറക്കിയത്. ന്യൂട്രി മിസ് എന്നാണ് എന്റെ പ്രൊഡക്റ്റുകൾക്കുള്ള നെയിം. എന്റെ പേര് രാജനിസ് എന്നാണ്. അപ്പൊ അതിന്റെ നിസ്സും പിന്നെ ന്യൂട്രിഫാഗ് ആണല്ലോ. ന്യൂട്രി എന്റെ കമ്പനി നെയിം കൊടുത്തേക്കുന്നത് ഡയറ്റീഷ്യൻസ് എന്നാണ്. അപ്പോൾ ന്യൂട്രീനിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രേരിലാണ് എൻ്റെ പ്രൊഡക്റ്റുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ഹെൽത്ത് മിസ് ആണ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ മഷ്റൂമാണ് മെയിൻ, അത് കഴിഞ്ഞ് റാഗി, മുളപ്പിച്ച റാഗിയാണ്, പിന്നെ സീഡ് പൊട്ടറ്റോ ആണ്, പിന്നെ നാടൻ ഏത്തക്കാന്ന് വെച്ചാൽ നമ്മുടെ വിപണിയിൽ നിന്ന് തന്നെ എടുക്കുന്ന ഏത്തക്കയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പം ബെനിഫിറ്റ് ആയിട്ടുള്ള സാധനം കുട്ടികൾ 6 മാസം തൊട്ടുള്ള കുട്ടികൾ 90 വയസ്സായ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാം, പിന്നെ സൂപ്പ് പൗഡർ ആയിട്ടുണ്ട്, പിന്നെ പായസം മിസ് ആയിട്ടുണ്ട്, പ്രോട്ടീൻ പൗഡർ ആയിട്ടുണ്ട്, കുക്കീസ് ആയിട്ടുണ്ട്. 3-4 ഐറ്റം കൂടെ എനിക്ക് ഉണ്ട്. ടെസ്റ്റിംഗ് കഴിഞ്ഞെത്തുമ്പോഴത്തേക്ക് നമുക്ക് അത് വിപണിയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹം.
1: വിൽപ്പനയ്ക്ക് വിവിധ മേഖലകളെ ആശ്രയിക്കാറുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങൾ വഴിയും വിറ്റഴിക്കാറുണ്ട്.
0: കൂടുതലും നമുക്ക് കേരള അഗ്രോ ഷോപ്പുകളിൽ, പിന്നെ ഇത് ഗവൺമെന്റ് തന്നെ എനിക്ക് സ്റ്റാള് തരാറുണ്ട്. അപ്പൊ സ്റ്റാള് തരുമ്പോഴത്തേ ആ സ്റ്റാളുകളിൽ സ്ഥിരം ഞാൻ വിപണനമുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളിൽ വിൽക്കാറുണ്ട്, പിന്നെ മീഷോയിൽ ഉണ്ട്, ആമസോണായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓരോ വീഡിയോകൾ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഓർഡറുകൾ വരാറുണ്ട്, അവരെന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മേടിക്കാറുണ്ട്. ഹെൽത്ത് മിസ് 3 കിലോയിലാണ് തുടങ്ങിയത്, ഇപ്പം ഞാൻ 500 കിലോയോളം എത്തപ്പെട്ടിട്ടുണ്ട്.
1: ആരുടെ കീഴിലും ജോലി നോക്കാതെ ലക്ഷങ്ങൾ പ്രതിമാസം സമ്പാദിക്കാൻ കഴിയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നുണ്ട്.
0: കൂൺഗ്രാമം പദ്ധതി വന്നപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലെന്നുള്ള രീതിയിൽ സഹായം ഇതായിട്ടുണ്ട്. ഗവൺമെന്റ് തന്ന ഏറ്റവും നല്ലൊരു മുഖ്യമായ കാര്യം ഇതായിരുന്നു. കൂൺഗ്രാമം പദ്ധതി വന്ന് എല്ലാവരിലേക്കും കൂണിനെ പറ്റി അറിവ് ആക്കപ്പെട്ടു. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിലൂടെ പല സഹായങ്ങളും കിട്ടി, കൂണിനെ പറ്റി കുറേ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറേ പേർക്ക് തൊഴിലായി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂണിന് തന്നെ ചോദിച്ച് മേടിക്കുന്ന ഒരു പരുവത്തിലേക്ക് എത്തി. കൂൺഗ്രാമം എന്നുള്ളത് മൊത്തം നമ്മൾ എല്ലാവരും അറിയപ്പെട്ടു. എന്നെ സംബന്ധിച്ച് കൂൺ ഒരുപാട് വരാനും എനിക്ക് പുതിയ പ്രൊഡക്റ്റുകളിലായിട്ട് മാറാനും വിപണനം നടത്താനും പറ്റും.
1: കുടുംബത്തെ സഹായിക്കാൻ ഇറങ്ങി തിരിച്ചതാണെങ്കിലും തന്റെ സംരംഭത്തിലൂടെ കുറച്ച് കുടുംബങ്ങളെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നതിൽ അഭിമാനവും സന്തോഷവുമുണ്ട്. വീട്ടമ്മമാർ മടിച്ചിരിക്കാതെ കടന്നു വരണമെന്നാണ് താജുനിസ പറയുന്നത്.
0: ഒരാള് ഡിഗ്രി തലം കഴിഞ്ഞു, ഒരാൾ ഡിഗ്രിയിൽ ആയി, അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. അപ്പൊ അവരെയൊക്കെ പഠന കാര്യത്തിന് സഹായിക്കാൻ പറ്റുന്നുണ്ട്, ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ട്. 10 ദിവസം എന്തെങ്കിലും ഒന്ന് പോവാൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ പോകാറുണ്ട് പല സ്ഥലത്തും. ഞാൻ കൃഷിഭവനിൽ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലത്തും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. നമ്മൾ ഒരു സാധനം എന്ത് നിർമ്മിച്ചാലും അതിനകത്ത് ഒരു കള്ളത്തരങ്ങൾ കാണിക്കാതെ, ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒരു വ്യത്യാസം വരുത്താതെ ഓരോരുത്തരും ഒരു സംരംഭം ചെയ്തു തന്നെ നമുക്ക് പുറം രാജ്യത്തു നിന്ന് വരുന്ന സാധനം നമുക്ക് തന്നെ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും വീട്ടിലിരുന്ന് തന്നെ ഒരു വരുമാന മാർഗ്ഗങ്ങളാക്കാൻ പറ്റും, കുടുംബത്തിനെ സഹായിക്കാൻ പറ്റും. ഉദാഹരണം ഞാൻ തന്നെ, അതേപോലെ എല്ലാവർക്കും ഒരു വരുമാന മാർഗ്ഗമാവും. ഫോൺ ചാർജ് ചെയ്യാൻ ഒരു 100 ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെയോ മറ്റൊരാളെയോ ആശ്രയിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു വരുമാനം വരും. അപ്പം അതൊരു നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. എല്ലാ വീട്ടമ്മമാരും കഴിവിൻ്റെ പരമാവധി സമയം പാഴാക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്ത്, ഒരു പിക്കിൾസ് നിർമ്മാണമായാലും അതിനകത്ത് ഒരുപാട് വിഷവസ്തുക്കൾ ഉണ്ടാവരുത്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൊടുക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാട് ചെയ്ത് വിട്ടുകയാണെങ്കിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കൂൺഗ്രാമം പദ്ധതിയിൽ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് 100 ബെഡാണ്. അപ്പം അവർക്ക് ദിവസം 500 രൂപ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൂൺഗ്രാമം പദ്ധതിയിൽ ഈ 11,250, 22,250, 1,00,000 അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ആകുന്നില്ല എന്ന് തന്നെ പറയാം. അത് ഗവൺമെന്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ്, കൃഷി വകുപ്പിന്റെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് ഈ ചെറിയ രീതിയിൽ നമുക്ക് ഷെഡ് വെക്കാനുള്ള പൈസ തരുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വലുതായി പറ്റും ബെഡ് ഉണ്ടാക്കുന്ന പൈസയാവത്തുള്ളൂ. അതിപ്പോൾ എളുപ്പമാർഗ്ഗം പെല്ലറ്റിനകത്ത് വെള്ളം ഒഴിച്ച് കൂടു വെള്ളം തിളപ്പിച്ചൊഴിച്ച് അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാർഗ്ഗവുമായി. അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഇപ്പം 100 ബെഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിവസം നമുക്ക് 500 രൂപയുടെ വരുമാനം ഉണ്ടാവും. ഫുൾ സന്തോഷമാണ്, ഹാപ്പി.
1: കൂൺ ഗ്രാമത്തിലൂടെ സംരംഭകരാകണം, കൈ നിറയെ സമ്പാദിക്കണം. സഹായഹസ്തവുമായി കൃഷിവകുപ്പും SHM ഒപ്പമുള്ളപ്പോൾ പരാജയങ്ങളില്ല, വിജയപ്രതീക്ഷകൾ മാത്രം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ.

0: ഉത്സാഹവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
1: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
0: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
1: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിൻ്റെ സുഗമമായ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. കയർ വ്യവസായം കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ മേഖലയ്ക്ക് കൈത്താങ്ങാവുകയാണ് കയർ ഉദ്യമി യോജന. തെങ്ങിന് വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിലേത്. കയർ ഉത്പാദനത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യവും ഉണ്ട്. പ്രതിദിനം ആവശ്യക്കാരും ഏറി വരുന്നു. ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് കേരളത്തിലെ കയർ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. കയർ ഉദ്യമി യോജന പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം. യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക്ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഷീനറികളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്. കയർ ഉദ്യമി യോജന പ്രകാരം കയർ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്നു. പദ്ധതിക്ക് കീഴിൽ സബ്സിഡിക്ക് അർഹതയുള്ള

0: പരമാവധി പദ്ധതി ചെലവ് 10 ലക്ഷം രൂപയും സബ്സിഡി തുക പദ്ധതി ചെലവിൻ്റെ 25% തുല്യവുമാണ്. സബ്സിഡിക്ക് പുറമേ പദ്ധതി ചെലവിൻ്റെ 25% ഒറ്റത്തവണ പ്രവർത്തന മൂലധനവും പരമാവധി 10 ലക്ഷം രൂപ വരെയും പദ്ധതിയിലൂടെ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി കയർമാർക്ക് സ്കീം ഓഫീസ്, കയർ ബോർഡ്, അബാബിൽ കോംപ്ലക്സ് 1-ാം നില, SBT മുഖ്യ ബ്രാഞ്ചിന് സമീപം, CCSB റോഡ്, ആലപ്പുഴ 688011 എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ. ഇന്ന് 6:40 ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് 6:40.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: European Council António Costa on the sidelines of the summit. Now all eyes are firmly set on the Prime Minister, Mr. Modi's highly anticipated bilateral meeting with United States President Donald Trump, scheduled for this evening. Union Home Minister Amit Shah today reviewed the functioning of the National Cybercrime Helpline 1930 at a meeting in New Delhi and instructed the officials to revamp it. Mr. Shah also directed the officials to use artificial intelligence and multilingual support to facilitate ease of reporting. He directed the agencies to work closely with the states to pivot each call to its logical end and also asked to address the grievances arising out of freezing of bank accounts. Union Minister for Environment, Forest and Climate Change Bhupinder Yadav today said that India has already brought about 22 million hectares of land under restoration efforts against the target of restoring 26 million hectares by 2030. He said this while addressing the event to commemorate World Day to Combat Desertification and Drought 2026 in New Delhi. Speaking on the theme of this year's observance, Rangelands, Recognize, Respect, Restore, Mr. Yadav said that rangelands and grasslands play an important role in biodiversity conservation, livestock-based livelihoods, regulation of the water cycle, carbon sequestration, and climate resilience. In Gujarat, six people, including a nine-year-old child, died in an accident between a truck and a private bus in Vadodara. 27 others were injured and shifted to SSG Hospital in Vadodara for treatment. Prime Minister Narendra Modi and Union Home Minister Amit Shah have expressed grief over the tragic accident on the Vadodara-Jarod route in Gujarat. In another incident, at least six women died while three others got injured after the e-rickshaw in which they were travelling collided with a tractor in Ujhani area of Badaun district of Uttar Pradesh this afternoon. Prime Minister Narendra Modi and Uttar Pradesh Chief Minister Yogi Adityanath have expressed deep sorrow over the incident. In sports, in cricket, India have set a target of 403 runs for Afghanistan in the second ODI of the three-match series in Lucknow. India were bowled out 402 in 49.4 overs. Both Shubman Gill and Ishan Kishan scored centuries. Gill made 154 while Kishan contributed 125. In reply, Afghanistan were 18 for no loss in 3.4 overs. That is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൂത്തുപറമ്പ് MLA PK പ്രവീണിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കുടിവെള്ള പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി. രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിനും തീരുമാനമായി. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക യോഗങ്ങൾ ചേരും. മൊകേരി പഞ്ചായത്തിലെ 11 വാർഡിൽ 4 വയസ്സുള്ള കുട്ടിക്കും 10 വാർഡിൽ 8 വയസ്സുള്ള കുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ വീട്ടിൽ ആരോഗ്യവകുപ്പ് സന്ദർശനം നടത്തി. കുട്ടികളുടെ വീട്ടിലെ കിണറുകളിൽ നിന്ന് വാട്ടർ സാമ്പിൾ ശേഖരിച്ചു. പ്രദേശത്ത് ഫീവർ സർവേയും നടത്തി. അവലോകന യോഗത്തിൽ മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യപാനീയ വിതരണ സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന ആരംഭിച്ചു. മാനദണ്ഡം പാലിക്കാത്ത 108 കടകൾക്ക് നോട്ടീസ് നൽകി. പാനൂർ മേഖലയിൽ ഒരു കട അടച്ചുപൂട്ടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ജലജന്യ രോഗം റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തന പരിപാടിയുടെ ഭാഗമായി 94 സ്ക്വാഡുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ ജില്ലാതല ഉദ്ഘാടനം ഫോണിൽ നിന്ന് സ്വന്തം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ P.Vishnuraj നിർവഹിച്ചു. June 30 വരെയാണ് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകാനുള്ള സമയം. രാജ്യത്തിന്റെ സുപ്രധാന പദ്ധതികളും പരിപാടികളും നടപ്പാക്കുന്നത് സെൻസസ് വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണെന്നും സെൻസസ് ഗൗരവമായി കണ്ട് എല്ലാവരും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ടാബിൽ നിന്നോ വെബ്സൈറ്റിൽ പ്രവേശിച്ച് സെൽഫ് എന്യൂമറേഷൻ മുഖേന വിവരങ്ങൾ നൽകണമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. മൊബൈൽ നമ്പർ, കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ പേര് എന്നിവ നൽകി മുന്നോട്ട് പോകാൻ സാധിക്കും. 34 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി സബ്മിറ്റ് ചെയ്താൽ 11 അക്കങ്ങളുള്ള HL തുടങ്ങുന്ന SI ID നമ്പർ ഫോണിൽ മെസ്സേജായി ലഭിക്കും. ഈ നമ്പർ പിന്നീട് ജൂലൈ 1 മുതൽ 30 വരെയുള്ള കാലയളവിൽ സെൻസസിനായി

0: വീട് സന്ദർശിക്കുന്ന എന്യൂമറേറ്റർമാർക്ക് നൽകണം. എന്യൂമറേറ്റർ പരിശോധിച്ച വിവരമാണ് അന്തിമമായി സെൻസസ് ഡാറ്റാബേസിലേക്ക് പോവുക. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും KSRTC ബസ്സുകളിൽ സൌജന്യ യാത്ര പ്രദാനം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ KSRTC ഡിപ്പോയിൽ TO മോഹൻ MLA നിർവഹിച്ചു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഈ പദ്ധതിയെന്ന് MLA പറഞ്ഞു. എല്ലാ വാർഡുകളിലും വയോജനങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിന് സായംപ്രഭ പദ്ധതി വ്യാപിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മേയർ അഡ്വക്കേറ്റ് PE ഇന്ദിര പറഞ്ഞു. ലോക വയോജന അതിക്രമ ബോധവൽക്കരണ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ SN കോളേജിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മേയർ. തനിച്ചല്ല നിങ്ങൾ, ഒപ്പമുണ്ട് ഞങ്ങൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചായിരുന്നു പരിപാടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 2.5 ലക്ഷം തൈകൾ തയ്യാറാക്കിയിട്ടുള്ളത്. 52 ഗ്രാമപഞ്ചായത്തുകളിലെ 260 വനിതാ ഗ്രൂപ്പുകളെയാണ് ഈ വർഷം പൂക്കൃഷിക്കായി തെരഞ്ഞെടുത്തത്. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിലുള്ള നിയോജകമണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് യോഗത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ജൈന തത്വചിന്ത അനുസരിച്ച് ജീന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: വിജയി. ജി എന്ന സംസ്കൃത മൂലപദത്തിന്റെ അർത്ഥം ജയിക്കുക എന്നതാണ്. ലൗകിക അഭിനിവേശങ്ങളെയും അഹങ്കാരം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ അധമവികാരങ്ങളെയും മറികടന്ന് ആത്മീയ വിജയം നേടുക എന്നതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചോദ്യം, ഉത്തരവും ഒരിക്കൽ കൂടി: ജൈന തത്വചിന്ത അനുസരിച്ച് ജീന എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: വിജയി. ജി എന്ന സംസ്കൃത മൂലപദത്തിന്റെ അർത്ഥം ജയിക്കുക എന്നതാണ്. ലൗകിക അഭിനിവേശങ്ങളെയും അഹങ്കാരം, അത്യാഗ്രഹം, കോപം തുടങ്ങിയ അധമവികാരങ്ങളെയും മറികടന്ന് ആത്മീയ വിജയം നേടുക എന്നതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. നമ്മുടെ ആദർശങ്ങൾ കൈവരിക്കുമ്പോൾ നമ്മുടെ മാർഗങ്ങൾ ലക്ഷ്യം പോലെ ശുദ്ധമായിരിക്കണം. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ചിന്താവിഷയം ഒരിക്കൽ കൂടി: നമ്മുടെ ആദർശങ്ങൾ കൈവരിക്കുമ്പോൾ നമ്മുടെ മാർഗങ്ങൾ ലക്ഷ്യം പോലെ ശുദ്ധമായിരിക്കണം. ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം സമാപിച്ചു.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാ. ആദൌ മുഖ്യാഹ വാർത്താഹ. G7 ഇത്യസ്യ നേതാരഃ വൈശ്വിക സ്ഥിരതാം സുരക്ഷാ സഹകാരം ബഹുരാഷ്ട്രീയ സംഘടിത അപരാധസ്യ പ്രതികാര പ്രയത്നാഞ്ച കേന്ദ്രീയമാനാഃ ഘോഷണാനാം ശൃംഖലാഃ സ്വീകൃതവന്തഃ. ഫ്രാൻസ് ദേശസ്യ ഇവിയാൻ നഗരെ G7 ഇതി ശിഖര സമ്മേളനേന സമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക ദേശസ്യ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപേന സഹ മേളനം കരിഷ്യതി. സഹ ഫ്രാൻസ് ദേശസ്യ ഭ്രമണം ഭാഗത്വേന അദ്യ സായങ്കാലേ പാരിസ് നഗരം പ്രാപ്സ്യതി. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ ഭാരതസ്യ സാർവഭൗമത നിർവിവാദ്യമിതി കഥയൻ ആതങ്കവാദം വിരുദ്ധ്യ സർജിക്കൽ സ്ട്രൈക്സ് ബാലാകോട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇത്യതാനി ച നിർണായകാനി കാര്യാണി ഇതി ഉദഘോഷയത്. ഭാരതസ്യ രക്ഷോത്പാദനം നിവർത്തമാന വിത്തീയ വർഷേ 0.78 ലക്ഷം കോടി രൂപ്യകാണി അഭിലേഖ്യം യാവത് വർദ്ധിതം. വിംശതി ഏകവിംശതി വർഷാത് 10.1% വർദ്ധിതമസ്തി. വിദ്രോഹ പ്രതിരോധ കാര്യാണി അഭിലക്ഷ്യ രക്ഷാബലാനി സമ്പൂർണേ മണിപ്പൂരെ സജഗാഹ സക്രിയാശ്ച സന്തി. ത്രയഃ ആതങ്കവാദിനഃ ഗൃഹീതാഃ. 26 അവൈധ അന്തഃഭൂമിയാനി ഗുഹാസ്ഥാനാനി നഷ്ടാനി. അപി ച ക്രീഡാവാർത്താസു. പുരുഷ ക്രിക്കറ്റ് ക്രീഡായാം ഭാരത അഫ്ഗാനിസ്ഥാൻ ദേശയോർമധ്യെ ത്രിക്രീഡാ ശൃംഖലായാഃ ദ്വിതീയ ഏകദിവസീയ ക്രീഡാ ലഖ്നൌ നഗരെ പ്രചലതി. അഥ വാർത്താഃ വിശദീകൃത്യ. G7 ദേശൈഃ വൈശ്വിക സ്ഥിരതായാഃ സുരക്ഷാ സഹയോഗസ്യ അഥ സീമാപാര സംഘടിത അപരാധ നിവാരണസ്യ ഉദ്ദേശ്യേന വിഭിന്നാഃ പ്രമുഖാഃ ഘോഷണാഃ വിഹിതാഃ. മുഖ്യ വക്തവ്യേ നേതൃഭിഃ അമേരിക്ക ഇറാന് ദേശയോർമധ്യേ സഞ്ജാതം സന്ധി നിശ്ചയം അഭിനന്ദിതം. സഹൈവ

0: 5.5% यावत् प्रभावोत्पादिका वृद्धिः 20-21 वित्तीय वर्षाच्च 10%+ अस्ति। मणिपुरे सुरक्षाबलैः उदग्रवाद विरोधाभियानानि तीव्रीकृत्य 3 उदग्रवादिनः निगडिताः। सहैव 26 अवैध भूमियानि गुहास्थानानि विनष्टानि। आरक्षिबलानुगुणं निगृहिताः उदग्रवादिनः प्रतिबन्धित संघटनस्य पीपल्स लिबरेशन आर्मी PLA इत्यस्य सक्रिय सदस्याः सन्ति। ये पश्चिम इम्फाल मण्डलात् गृहिताः। एते अनेकेषु हिंसाचार अपराधेषु संलिप्ताः आसन्। अपरपक्षे कामजोंग उख्लोल मण्डलयोः सशस्त्र समूहैः उपयुज्यमानाः 26 अवैध गुहास्थानानि ध्वस्तीकृतानि। क्रिकेट क्रीडायां लखनऊ नगरे स्पर्धा त्रयाणां श्रृंखलायाः द्वितीयायां एकदिवसीय अन्ताराष्ट्रिय क्रिकेट क्रीडायां अफगानिस्तान देशं विरुध्य 1-0 अग्रस्थं भारतं 3+400 धावनांकानां लक्ष्यं अददात्, यत्र दलनायकेन शुभमन गिलेन 150+ ईशान किशनेन च 15 धावनांकानि रचितानि। इतः प्राग अफगानिस्तान देशः पणकं विजित्य प्रथमतया क्षेत्ररक्षणं अचिनोत्। पुनः एकवारं मुख्याः वार्ताः। G7 इत्यस्य नेतारः वैश्विक स्थिरतां सुरक्षा सहकारं बहुराष्ट्रीय संघटित अपराधस्य प्रतिकार प्रयत्नांच केन्द्रीय मानाः घोषणानां श्रृंखलाः स्वीकृतवन्तः। फ्रांस देशस्य एवियान नगरे G7 इति शिखर सम्मेलनेन समं प्रधानमंत्री नरेन्द्र मोदी अमेरिका देशस्य राष्ट्रपतिना डोनाल्ड ट्रम्पेन सह मेलनं करिष्यति। रक्षामंत्री राजनाथसिंहः भारतस्य सार्वभौमता निर्विवाद्यमिति कथयन् आतंकवादं विरुध्य सर्जिकल स्ट्राइक्स बालाकोट ऑपरेशन सिंदूर इत्येतानि च निर्णायकानि कार्याणि इति उदघोषयत्। भारतस्य रक्षोत्पादनं निवर्तमान वित्तीयवर्षे 10.78 लक्षं कोटिरूप्यकाणि अभिलेख्यं यावत् वर्धितम् इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജി സെവൻ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി

0: കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM-ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM-ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM-ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി. PM-ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM-ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM-ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM-ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM Vikasit Bharat Rozgar Yojana പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധിയെ നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. June 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് June 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4,100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4,900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12:00 നും

0: പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു.
1: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ

0: ിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: പഴയരിക്കണ്ടം സ്വദേശികളായ 9, 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർനടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷയിൽ രാജ്യം ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായും കേന്ദ്രമന്ത്രി. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ സേവനം വലുതെന്ന് കേന്ദ്ര സഹമന്ത്രി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ ഭാഗമായി സന്തുലിതവും സുസ്ഥിരവും ആയ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ ശ്രം എന്ന ആശയത്തിലൂന്നിയ ഇന്ത്യയുടെ വളർച്ചാ യാത്ര പ്രധാനമന്ത്രി വിശദീകരിച്ചു. ശ്രീ മോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ആഗോള സ്ഥിരത, സുരക്ഷ, സഹകരണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഖ്യാപനങ്ങൾക്ക് G7 ഉച്ചകോടി അംഗീകാരം നൽകി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിനെ G7 നേതാക്കൾ സ്വാഗതം ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ സമുദ്രപാതയുടെ പ്രാധാന്യവും അവർ എടുത്തു പറഞ്ഞു. മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്യം നൽകുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ 12 വർഷത്തിൽ ദേശീയ സുരക്ഷാ ഘടനയിൽ ചരിത്രപരമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരുഭൂവൽക്കരണം തടയുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി 2030 രാജ്യത്ത്

0: 26 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. നിലവിൽ 21.76 ദശലക്ഷം ഹെക്ടർ ഭൂമി പുനഃസ്ഥാപിക്കപ്പെട്ടതായും ലോക മരുഭൂവൽക്കരണ വരൾച്ചാ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: ഫോറസ്റ്റ് റെസ്റ്റോറേഷൻ കാം തോ ഹെ ഇത്ന ആബാദി ഇസ്ലേ രഹ പാതി ഹെ ക്യൂക്കി ഹമാരി പാസ് ഉർവർ ക്ഷമതാഓ കി ജമീൻ ഓർ ഡിഫറെന്റ് ക്ലൈമേറ്റിക് സോൺ ഹെ ഇത്നെ കിസി ദേശ് കെ പാസ് നീ ഓർ ഇസ്ലേ ജോ റെസ്റ്റോറേഷൻ കാം ജോ ഹമേ കർനാ ഹെ തോ മുജേ ലഗ്താ ഹെ കി സഭീ കെ സാത്ത് മിൽകർ ഹമേ അപ്നെ അലഗ് അലഗ് ജോ ക്ലൈമേറ്റിക് സോൺ ഹെ ഉസ്കെ ഹിസാബ് സേ ഭി കർനാ ചാഹിയേ.
0: ലോകത്തിലെ ഏറ്റവും വലിയ 6-ാമത്തെ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായും വരും വർഷങ്ങളിൽ 2-ാമത്തെ വലിയ ഇലക്ട്രോണിക്സ് കയറ്റുമതി രാജ്യമായി മാറുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പൂനെയിൽ പറഞ്ഞു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീമതി മുർമു ഓംകാരേശ്വർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. മറ്റന്നാൾ അന്താരാഷ്ട്ര അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഈ മാസം 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയിലും രാഷ്ട്രപതി സംബന്ധിക്കും. അന്താരാഷ്ട്ര യോഗാദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യപരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ, അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച അനുമതി KCB നൽകി. ഈ മാസം 30 വരെ വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി സന്ദർശിച്ചു. കൊച്ചിയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെത്തിയ വിദേശകാര്യ സഹമന്ത്രി അടിസ്ഥാന സൌകര്യങ്ങളും സേവന വിതരണ സംവിധാനങ്ങളും അവലോകനം ചെയ്തു. പാസ്പോർട്ടും മറ്റു യാത്രാരേഖകളും പ്രവാസികൾക്ക് കൃത്യമായി നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു.
3: Kerala has one of the highest numbers of people going out to work, and for our society, for our people here, passport is not just a document, it is the gateway to a better life, to opportunities, whether it is business, whether it is work, or even for our students for higher studies. So in that sense, the RPO fulfills a very crucial role.
0: നാളെ ലക്ഷദ്വീപിൽ എത്തുന്ന അദ്ദേഹം വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തിലും അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിലും പങ്കെടുക്കും. കേരളത്തിൽ ഷിഗല്ല നിപ്പോ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ICC വനിതാ ടി

0: ട്വന്റി ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ് പോരാട്ടം. ടോസ് നേടിയ നെതർലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. എം ടി സെറ്റബെല്ലോ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രണ്ട് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൌറസിയ എന്നിവരുടെ ഭൌതിക ശരീരങ്ങളാണ് രാജ്യത്തെത്തിച്ചതെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും എംബസി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മണിപ്പൂരിൽ സുരക്ഷാസേന ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു. 26 അനധികൃത ബങ്കറുകളും നശിപ്പിച്ചു. നിരോധിത സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെയും അതിന്റെ രാഷ്ട്രീയ വിഭാഗമായ റെവല്യൂഷണറി പീപ്പിൾസ് ഫ്രണ്ടിന്റെയും പ്രവർത്തകരാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസ്വര രാജ്യങ്ങൾക്ക് സാമ്പത്തിക പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടപെടൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റുമായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ പരമാധികാരം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലോകത്തെ പ്രധാന ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ഡൽഹി റിലേ. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

പിഴച്ചുപോയ കണക്ക് കൂട്ടലുകൾ. കർമ്മഫലം എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അടിയേറ്റത് ആടി നിൽക്കുന്ന പത്തിയിൽ തന്നെയായിരുന്നു. ചതഞ്ഞു മനസ്സും ശരീരവും. ഉമ്മറക്കോലയിൽ ക്ലാവ് പിടിച്ച ഒരു ഓട്ടുപാത്രം പോലെ കിടക്കുമ്പോൾ പടിപ്പുരവാതിൽ ആരോ കിരികിര തുറന്നു. പെരിങ്ങോടൻ പിന്നെയും

0: ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: 55 സെക്കൻഡും അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ മധ്യപ്രദേശിലെത്തും. ഇൻഡോറിൽ ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ആരംഭിച്ചു. ഉഭയകക്ഷി സഹകരണം, പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങൾ എന്നിവയിൽ ഇരുവരും ചർച്ച നടത്തും. ജർമ്മൻ ചാൻസലർ, യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ 1930 പ്രവർത്തനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ അവലോകനം ചെയ്തു. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങളിൽ നിർമ്മിത ബുദ്ധിയും ബഹുഭാഷാ പിന്തുണയും പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. PM വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2400 crore രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം August 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 crore രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പാകിസ്ഥാനിലെ ISI ഭീകരൻ ഷഹ്സാദ് ഭട്ടിയുമായി ബന്ധമുള്ള 8-അംഗ ഭീകരവാദ സംഘത്തിലെ 5 പ്രതികളെ കൂടി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഇതേ സംഘത്തിലെ 3 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ നീരൊഴുക്കിനെ തുടർന്ന് പേപ്പാറ അരുവിക്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഡാമുകളുടെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. രാജ്യത്തുടനീളം വൈദ്യുതി ലഭ്യതയിൽ കുറവുണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഈ മാസം 30 വൈകുന്നേരം 6 രാത്രി 12 പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമെന്ന് KCB അറിയിച്ചു. കേരളത്തിൽ ഷിഗല്ല നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ്പ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിപ്പ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി രോഗലക്ഷണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. Veena കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്നും മടങ്ങി. രാവിലെ 10:30 വീണ ചോദ്യം ചെയ്യലിനായി എത്തിയത്. സെൻസസ് 2027 ഭാഗമായി

സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പൂർത്തിയാക്കി. എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്തി സെൻസസിന്റെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. 31st ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി V.D. സതീശൻ നിർവഹിക്കും. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 16th കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച

0: 31-ാമത് ദേശീയ വായന മഹോത്സവത്തിനും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായന മാസാഘോഷങ്ങൾക്കും മറ്റന്നാൾ തുടക്കം. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. നിയമസഭാ നടപടിക്രമങ്ങൾ ആഴത്തിൽ പഠിച്ച് പൊതുപ്രശ്നങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കാൻ സാമാജികർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ 16-ാം കേരള നിയമസഭയിലെ അംഗങ്ങൾക്കായുള്ള ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച 1000 പേരെ ഹോംഗാർഡുമാരായി നിയമിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ട്രാഫിക് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള സേവന പ്രവർത്തനങ്ങൾക്കുമാണ് ഇവരെ വിന്യസിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ഗേൾസ് സ്കൂളിന്റെ സൈഡിലുള്ള കലുങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഈ മാസം 19 മുതൽ, അതായത് ജൂൺ 19 മുതൽ, വടക്കാഞ്ചേരി മുതൽ കുമ്പളങ്ങാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. വടക്കാഞ്ചേരിയിൽ നിന്നും കുമ്പളങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഓട്ടുപാറ കാഞ്ഞിരക്കോട് വഴി തിരിഞ്ഞുപോകേണ്ടതാണ്. കേരള PSC പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി, ആംഡ് പോലീസ് ബറ്റാലിയൻ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ 03-4/2025, 339/2025 തസ്തികയിലേക്ക് ഈ മാസം 20 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:20 വരെ തൃശൂർ ജില്ലയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള OMR എഴുത്തു പരീക്ഷയുടെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റർ നമ്പർ 14-47 പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചിരുന്ന രജിസ്റ്റർ നമ്പർ 10-99-222 മുതൽ 10-99-421 വരെയുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്ത് SNMHSS ചാഴൂർ സെന്റർ നമ്പർ 14-47 പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം. പരീക്ഷാ കേന്ദ്രം മാറിയത് സംബന്ധിച്ച വ്യക്തിഗത അറിയിപ്പുകൾ ഉദ്യോഗാർത്ഥികൾക്ക് SMS വഴിയും അവരുടെ PSC പ്രൊഫൈൽ വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50% മാർക്കോടുകൂടിയ ബിരുദം. മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൌകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഓൺലൈൻ അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. അപേക്ഷകർ രജിസ്ട്രേഷനു ശേഷം ഈ മാസം 20-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04872-43-8551 അല്ലെങ്കിൽ 94950-3736-03 ഒരു നമ്പർ കൂടി 89211976-43 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872-43-8551 മറ്റൊരു നമ്പർ 94950-3736-03 ഒരു നമ്പർ കൂടി 89211976-43 കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ അടാട്ട് പഞ്ചായത്ത്, ഈ മാസം 20 പാഞ്ഞാൾ, 23 തോളൂർ. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: Headlines once again. Prime Minister Narendra Modi meets US President Donald Trump on sidelines of G7 summit in Evian. Issues of seafarer safety and opening of Strait of Hormuz figure prominently. Prime Minister also holds bilateral meetings with German Chancellor Friedrich Merz, European Council President Antonio Costa and European Commission President Ursula von der Leyen. India and France reaffirm commitment to innovation, artificial intelligence and technology cooperation at inauguration of India Pavilion at VivaTech 2026 in Paris. Railways approves multiple projects worth over 1,200 crore rupees to improve connectivity and safety. IMD forecasts heavy to very heavy rainfall over parts of northeast India and sub-Himalayan West Bengal tomorrow. And in men's cricket, Afghanistan chased target of 403 runs set by India in second ODI of three-match series in Lucknow. That is all in the news at 9. Good night.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടക്കുന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം. ഡൽഹിയിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ലീഡ്സിലെ ഹെഡിംഗ്ലി മൈതാനത്തിൽ നടന്ന 2026 ICC T20 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ നടന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വചനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

0: അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
1: മനുഷ്യന് ലഭിച്ച മികച്ച രണ്ട് ശക്തികളാണ് ചിന്താശക്തിയും ഇച്ഛാശക്തിയും. എല്ലാ ജീവജാലങ്ങളിലും വർഗഗുണമനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞുമിരിക്കും. ഉന്നത ബോധവർഗക്കാർ എന്ന നിലയിൽ മനുഷ്യൻ്റേത് ഉയർന്നു നിൽക്കുന്നു. പ്രപഞ്ചസത്യം ചലനമാണ്, അതായത് കർമ്മം. കർമ്മം ചെയ്യാതെ പ്രപഞ്ചസൃഷ്ടിയിൽ ഒന്നിനും നിലനിൽപ്പില്ല. ശരിയായ വിധത്തിൽ പ്രവൃത്തി ചെയ്യുന്നതിനാണ് ചിന്ത ആവശ്യമായി വരുന്നത്. ചിന്തയെ ക്രമീകരിക്കുന്നതിനും മൂർച്ച വരുത്തുന്നതിനും ധ്യാനവും മറ്റും ഉപയോഗപ്പെടുത്താറുണ്ട്. മനുഷ്യന് സ്വാഭാവികമായി ലഭിച്ചതാണ് ചിന്താശക്തി. അതിനെ ഇച്ഛാശക്തി കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് നാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. മനുഷ്യനിൽ ഒരു ദിവസം ശരാശരി 64,000 ചിന്തകൾ കയറിയിറങ്ങി കടന്നുപോകാറുണ്ട്. അതുകൊണ്ടുതന്നെ ചിന്തയെ പ്രബലമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചിന്തയുടെ പുറകിലുള്ള ഇച്ഛാശക്തിയെ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. ഇച്ഛാശക്തി ദുർബലവും അപ്രസക്തവും അവികസിതവുമായാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രവർത്തിക്കാതിരിക്കുന്നതും ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും മനസ്സിൽ കുറ്റബോധം സൃഷ്ടിക്കും. ഇത് പലപ്പോഴും മനസ്സിൽ മുദ്രണങ്ങളായി പതിഞ്ഞുകിടക്കും. ഇച്ഛാശക്തിയെ ശക്തിപ്പെടുത്താൻ അറിവ് മാത്രം പോരാ. ആഴമുള്ള ജലാശയത്തിൽ നീന്തലറിയാത്തവർ വീണുപോയാൽ ജീവൻ നഷ്ടമാകും എന്നുള്ളത് അറിവാണ്. ഇവിടെ നീന്തലെന്ന വിദ്യ പഠിക്കുകയാണ് ആവശ്യം. വെള്ളത്തിലേക്ക് ഇറങ്ങാനും നീന്തൽ പഠിക്കാനും ഇച്ഛാശക്തി കൂടിയേ തീരൂ. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് ഇച്ഛാശക്തിയുടെ പ്രകടിത രൂപം. ഇച്ഛാശക്തി പ്രയോഗിക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പിന്തുണ അതിനുണ്ടാവണം. ഫലം കൺമുന്നിൽ കാണുന്നില്ല എന്നതാണ് അതിനു കാരണം. വിശ്വാസം ഒരു ഉറച്ച തറയാണ്. അതിന്മേലാണ് നാം ഓരോ ഇഷ്ടികയും കെട്ടിപ്പടുക്കുന്നത്. അതൊരു മണിമാളികയായി മാറാൻ നാം കാത്തിരിക്കേണ്ടതുണ്ട്. ഇച്ഛാശക്തിയുടെ ഇപ്പുറം വിശ്വാസവും അപ്പുറം ഫലപ്രാപ്തിയുമാണ്. ഫലപ്രാപ്തി കാണാമറയത്തായതുകൊണ്ട് ഇച്ഛാശക്തിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പലർക്കും കഴിയുന്നില്ല. ഇച്ഛാശക്തി ഒരു പ്രവർത്തനമാണ്. കുഞ്ഞുങ്ങളെപ്പോലെ നാം പ്രവർത്തനത്തിൽ വ്യാപൃതരാവണം. കളിവീട് പണിയുന്നു, നശിപ്പിക്കുന്നു, കാരണമില്ലാതെ കരയുന്നു, ചിരിക്കുന്നു, അതാണ് കുട്ടികൾ. ക്രിസ്തു പറഞ്ഞു, കുഞ്ഞുങ്ങളെപ്പോലെ ആവുക, സ്വർഗരാജ്യത്ത് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. കുട്ടിയെ ഉദാഹരണമായി എടുക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇച്ഛാശക്തി ഒരിക്കലും നിഷേധാത്മക മാർഗത്തിൽ ആകരുത് എന്നാണ്. ധനാത്മകമായ രീതിയിൽ ഉപയോഗിക്കേണ്ടതിന് നാം സദാ ജാഗരൂകരാകണം എന്നത് അടിവരയിടുകയും ചെയ്യുന്നു. ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇച്ഛാശക്തി കൊണ്ട് ആഗ്രഹിക്കുന്നത് നടത്താനാകും എന്നതല്ല, മറിച്ച് ഇച്ഛാശക്തിയാൽ നമ്മൾ ചിന്തിക്കുന്നത് സംഭവിക്കും എന്നതാണ്. ചിന്തയുടെയും ഇച്ഛാശക്തിയുടെയും ഒന്നാകലിൽ ഉണ്ടാകുന്ന അപരിമിതമായ ശക്തി മൂലം ചിന്തിക്കുന്നത് പ്രാവർത്തികമാകുന്നു അഥവാ സംഭവിച്ചു പോകുന്നു. അതിനാൽ കരുതിയിരിക്കുക എല്ലാവരും എന്നും എപ്പോഴും.
0: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

5 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.